ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 30, കൊല്ലവർഷം 1201, കർക്കിടകമാസം 5-ാം തീയതി, 2026 ജൂലൈ 21 ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.
2: അഹയ്യാ ദ്രൗപദീ സീത താരാമണ്ഡോദരീ തഥാ പഞ്ചകന്യാഹ സ്മരേൻ നിത്യം മഹാപാതകനാശനം എന്നത് ഏറെ പ്രശസ്തമായൊരു ശ്ലോകമാണ്. എന്നും ഈ അഞ്ചു സ്ത്രീകളെ ഓർമ്മിക്കുന്നത് മഹാപാപത്തെ നശിപ്പിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിനർത്ഥം. ദ്രൗപദി മാത്രമാണ് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമായി ഈ ശ്ലോകത്തിൽ വന്നിരിക്കുന്നത്. ബാക്കി നാലു പേരും രാമായണത്തിലെ സ്ത്രീ നിറഞ്ഞ കഥാപാത്രങ്ങളാണ്. നാരിമാർ പൂജിക്കപ്പെടുന്നിടത്ത് ദേവതകൾ സന്തോഷപൂർവം സാന്നിധ്യമറിയിക്കുന്നു. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ. ഇത് ഭാരതസ്ത്രീകളുടെ ഭാവശുദ്ധിയെ സ്മരിപ്പിക്കുന്നതാണ്. മയൻ എന്ന അസുരന്റെ പുത്രിയാണ് മണ്ഡോദരി. മഹാദേവന്റെ അനുഗ്രഹം നേടി സൗന്ദര്യവതിയായ ഒരു യുവതിയായി

0: മണ്ഡോദരി ഒരു ജൈത്രയാത്രയ്ക്ക് ശേഷം മടങ്ങി വരുന്ന രാവണന്റെ കണ്ണിൽപ്പെട്ടു. മണ്ഡോദരിയിൽ അനുരക്തനാണ് രാവണൻ എന്ന് മനസ്സിലാക്കിയ മയാസുരൻ പുത്രിയെ വിധിയാംവണ്ണം രാവണനെ വിവാഹം ചെയ്തു കൊടുത്തു. ഗംഗാചക്രവർത്തിയുടെ രാജ്ഞിയായിത്തീർന്ന മണ്ഡോദരിക്ക് മേഘനാഥൻ, അതികായൻ, അക്ഷകുമാരൻ എന്നീ മൂന്ന് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. സീതാന്വേഷണത്തിന് എത്തിയ ഹനുമാൻ അതിസുന്ദരിയായ മണ്ഡോദരിയെ കണ്ട് സീതയാണെന്ന് തെറ്റിദ്ധരിക്കുകയുണ്ടായി. മേഘനാഥവധം രാവണന് താങ്ങാനരുതാത്തതായിരുന്നു. സീതയെ വധിക്കാൻ ഇറങ്ങിത്തിരിച്ച രാവണനെ നീതിമാനായ സുപാർശ്വനാണ് പിന്തിരിപ്പിച്ചത്. ശുകമുനിയിൽ നിന്ന് ഹോമം നടത്താൻ നിർദ്ദേശം കിട്ടിയ രാവണൻ മഹാഹോമം ആരംഭിച്ചപ്പോൾ ഹോമം ഭംഗിയായി അവസാനിച്ചാൽ നാം തോറ്റുപോകും എന്ന് വിഭീഷണൻ ശ്രീരാമനെ അറിയിച്ചു. ഹോമം മുടക്കുവാനായി അയച്ചിടുക സമോദമാശു കപീകുക വീരരെ എന്ന് വിഭീഷണൻ വീണ്ടും അഭ്യർത്ഥിച്ചപ്പോൾ ശ്രീരാമനും സുഗ്രീവനും അതംഗീകരിച്ച് ഹനുമാന്റെയും അംഗദന്റെയും നേതൃത്വത്തിൽ വമ്പിച്ച ഒരു വാനരപ്പടയെ രാവണന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ധ്യാനനിമഗ്നായിരിക്കുന്ന രാവണനെ കണ്ട വാനരശ്രേഷ്ഠൻ ഹോമസ്ഥലം ഒരു മഹായുദ്ധരംഗം തന്നെയാക്കി. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമകം നുറുക്കിയിട്ടിടിനൻ, വിശ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വികാപം തുടങ്ങിയ മണ്ഡോദരിയെ എഴുത്തച്ഛൻ ഹൃദയസ്പൃക്കാമണ്ണം അവതരിപ്പിച്ചിട്ടുണ്ട്. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ, നാണം നിനയ്ക്കുകയോ രാക്ഷസേശ്വര, എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും, അന്തർഗതമിനി എന്തോന്നു ദുർമ്മതേ, ഹാ വിധിവൈഭവമെത്രയും അത്ഭുതം, പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഭകൻ എന്നിങ്ങനെ ധാർമ്മിക രോഷത്തോടെ മണ്ഡോദരി പറയുന്നത് കേട്ട് തൻ്റെ വിധിവൈപര്യത്തെക്കുറിച്ച് രാവണൻ പത്നിയെ ബോധ്യപ്പെടുത്തുന്നു. ഒരു മഹാതത്വജ്ഞാനിയായാണ് നാം ഇവിടെ രാവണനെ കാണുന്നത്. ഞാൻ രാമനാൽ വധിക്കപ്പെടുന്ന പക്ഷം നീ സീതയെ കൊന്ന് എന്നോടൊപ്പം തീയിൽ ചാടി മരിക്കുക എന്ന് രാവണൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട മണ്ഡോദരി തരിമ്പും വിട്ടുകൊടുക്കാതെ, രാഘവനെ ജയിപ്പാനരുതാർക്കുമേ, ലോകത്രയത്തിങ്കൽ എന്നോ ധരിക്ക നീ എന്നും രാമനാരെന്നും ഭർത്താവിന് വിവരിച്ചു കൊടുക്കുന്നു. വൈദേഹിയെ കൊടുത്തിടുക രാമനും, നാമിനി കാനനം വാഗിക തപസ്സിനായി എന്ന മണ്ഡോദരിയുടെ ഉപദേശങ്ങളൊന്നും വിനാശമടുത്ത രാവണന്റെ മനസ്സിൽ ഏശാതെപോയി. സർവം സഹയായ ഒരു സ്ത്രീരത്നം എന്ന ഒരു അപൂർവ പരിവേഷം മണ്ഡോദരിക്ക് അധ്യാത്മരാമായണത്തിൽ ഉണ്ട്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പെട്രോളിൽ എത്തനോളിൻ്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പുതിയ തലമുറയെ ചേർത്ത് നിർത്തുന്നത് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ

യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. കർക്കടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഈ മാസം 16 നട തുറന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി 5 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം കസാക്കിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ശ്രോതാക്കളെ, ഇന്നലത്തിൽ രാവിലെ 6:10 കാവ്യാഞ്ജലി NV കൃഷ്ണവാര്യരുടെ കവിപൂജ എന്ന കവിത, ആലാപനം സ്മിത പി മേനോൻ. 6:15 അർച്ചനയിൽ അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. തെയ്യക്കരുതൽ, ദൈവക്കരുതലിൻ്റെ മനുഷ്യപക്ഷം 1-ാം ഭാഗം. പരിയാരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രോഗനിദാന വിഭാഗം തെയ്യം കലാകാരന്മാർക്കായി നടത്തിവരുന്ന തെയ്യക്കരുതൽ ആയുർവേദ ചികിത്സാ പദ്ധതിയെ അടുത്തറിയാം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ IT FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. തുടർന്ന് സിനിമ പാരഡൈസോവിൽ മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത അപ്പോകാലിപ്റ്റോ എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു. കൂടാതെ നിലവറ. റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരിയിൽ മലയാളം ആൽബം ഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9:00 പാട്ടിലൊരു കൂട്ട് ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:00 ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ ത്യാഗരാജ കൃതികൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 നാട്ടിപ്പാട്ട്, സി കാർത്തിയായനിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. 1:00 എവർഗ്രീൻ 80s 1980s നിത്യഹരിത ഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ആകാശവാണി ടെലിക്വിസ്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. വൈകിട്ട് 5:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നത് പി സുശീലാദേവി. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. കല്ലുമ്മയ്ക്കായ ചെമ്മീൻ മത്സ്യകൃഷി, വരുമാന മാർഗങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ RS അഖിൽ മറുപടി പറയുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Shagun Chopra. President Draupadi Murmu will hold talks with her North Macedonian counterpart Gordana Siljanovska Dafkova in Skopje today. President Murmu is also scheduled to meet Prime Minister Hristiyan Mikoski and Speaker of the Assembly Arim Gashi and address the Parliament. She will also address the India-North Macedonia Business Forum. President Murmu arrived in North Macedonia on a 2-day state visit as part of a 3-nation tour of Moldova, North Macedonia and Romania. She is the first Indian president to visit North Macedonia. The visit reflects the importance India attaches to strengthening bilateral ties with the three countries and its engagement with the wider Eastern European region. Both sides have shown keen interest in deepening economic ties in priority sectors such as agriculture, pharmaceuticals, science and technology, information technology and IT-enabled services. North Macedonia is a landlocked country in southeastern Europe. The Indian community in the country is very small, with most members working in the IT sector, teaching at universities or serving as executives in multinational companies.

0: എൻ വി കൃഷ്ണവാര്യരുടെ കവിപൂജ എന്ന കവിതയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് സ്മിത പി മേനോൻ.
1: കാവ്യാഞ്ജലി

0: ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം.
1: അധ്യാത്മ രാമായണത്തിലെ സീതാ സ്വയംവരമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. രാമൻ ത്രയംബകം എന്ന ശൈവചാപം മുറിച്ചു. വൃത്താന്തമറിഞ്ഞ് സർവാഘോഷങ്ങളോടൊപ്പം ദശരഥൻ മിഥിലയിലെത്തി. സീതയെ രാമനും ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിച്ചു. ഈ ഭാഗം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്യുന്നു.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. കല്ലുമേക്കായ, ചെമ്മീൻ, മത്സ്യകൃഷി, വരുമാന മാർഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ RS അഖിൽ മറുപടി പറയുന്നു. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ഹോസ്ദുർഗ് താലൂക്ക് എംപവേർഡ് കമ്മിറ്റി യോഗം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് താലൂക്ക് മിനി കോൺഫറൻസ് ഹാളിൽ ചേരും. പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ ആഭിമുഖ്യത്തിൽ സമാധാന സംഗമവും നേതൃയോഗവും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ നടക്കും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ മേരാക്കി ചിത്രകലാ കൂട്ടായ്മ ഒരുക്കുന്ന വർണ്ണാട്ടം സംസ്ഥാന ചിത്രകലാ പ്രദർശനം ഈ മാസം 25 വരെ നടക്കും. കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷനിലെ പെൻഷൻകാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി പോസ്റ്റൽ അദാലത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട പെൻഷൻകാരുടെയോ പെൻഷൻ സംഘടനകളുടെയോ പരാതികൾ ഈ മാസം 24 മുൻപ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷനുമായി ബന്ധപ്പെടാവുന്നതാണ്. കേരള കേന്ദ്ര സർവകലാശാലയിൽ കൊമേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് വിഭാഗം ICSSR സഹകരണത്തോടെ GST പരിഷ്കാരങ്ങളും സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നു. നാളെ മുതൽ 24 വരെ സബർമതി ഹാളിൽ നടക്കുന്ന പരിപാടി വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുർ ഉദ്ഘാടനം ചെയ്യും. ചാന്ദ്രദിനാചരണത്തിൻ്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിക്കുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഭൂമിക്കപ്പുറം എന്ന വിഷയത്തിൽ ക്ലാസ് ഉണ്ടാവും. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് നിയമപഠന

0: വകുപ്പിൽ 2026-28 വർഷത്തിലേക്കുള്ള LLM കോഴ്സിന് SC/ST വിഭാഗത്തിൽ സീറ്റ് ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം നാളെ രാവിലെ 10 മണിക്ക് വകുപ്പ് മേധാവിക്ക് മുൻപാകെ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0490209965000. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതി യോഗം 1 August രാവിലെ 10 മണിക്ക് ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കെൽട്രോൺ കോട്ടയം നോളജ് സെൻ്ററിൽ ഡാറ്റ അനലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത +2 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62 82 84 17 72. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21st തുരിയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 സായ് വിഘ്നേഷിൻ്റെ വായ്പാട്ടുണ്ടായിരിക്കും. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ 2025 December 31 വരെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷൻ്റെയും തുരുത്തി കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാതല ക്വിസ് മത്സരം ഈ മാസം 26 രാവിലെ 9:30 തുരുത്തി കൈരളി വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കും. ഫിഫ വേൾഡ് കപ്പ് 2026 വർത്തമാനങ്ങൾ എന്ന വിഷയത്തിൽ LP UP ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങളിലായി 2 പേരടങ്ങുന്ന ടീമായാണ് മത്സരം. ഈ മാസം 24 വൈകിട്ട് 5 മണിക്ക് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94 00 85 06 15. കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളിലെ PG ഡിപ്ലോമ ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് ഫോർ സ്പെഷ്യൽ പ്ലാനിംഗ്, PG ഡിപ്ലോമ ഇൻ യോഗ എഡ്യൂക്കേഷൻ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ യോഗ എന്നീ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകുന്നേരം 5 മണി വരെ നീട്ടി. ഉളിക്കൽ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിൽ 17 August വരെ രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വൈകിട്ട് രാമായണ പാരായണം. താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് തടത്തിൽ കുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കർക്കിടക മാസാചരണ പരിപാടി 17 August വരെ നടക്കും. കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായി പെരിങ്ങളായി കുറുമ്പ ഭഗവതി ക്ഷേത്രം, കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദരാശ്രമം എന്നിവിടങ്ങളിൽ വിശേഷാൽ പൂജകളുണ്ടാവും. ഉളിക്കൽ മൂലോത്തുകുന്ന് ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണം 16th വരെ വിവിധ പരിപാടികളോടെ നടത്തുന്നു. കോഴൂർ പൂതാടി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണവും ഗണപതി ഹോമവും 17 August വരെ. ശ്രീകണ്ഠപുരം പഴയങ്ങാടി അമ്മക്കോട്ടം മഹാദേവി ക്ഷേത്രത്തിൽ 17 August വരെ വൈകിട്ട് 5 മണിക്ക് രാമായണ പാരായണം. കിഴുന്ന പെരുന്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടാവും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് മുത്തപ്പൻ വെള്ളാട്ടം നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെൻ്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: എടാ, +2 കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ BCom

0: BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
0: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
4: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
3: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
5: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
5: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
5: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0402486633, 9847484950, 8893949598.
6: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. കണ്ണൂർ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുകയാണ്.
7: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
9: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
13: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
14: IAT ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IAT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
15: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
16: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

രാവിലെ 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, തെയ്യക്കരുതൽ, ദൈവക്കരുതലിൻ്റെ മനുഷ്യപക്ഷം. 1-ാം ഭാഗം, പരിയാരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രോഗനിദാന വിഭാഗം തെയ്യം കലാകാരന്മാർക്കായി നടത്തിവരുന്ന തെയ്യക്കരുതൽ ആയുർവേദ ചികിത്സാ പദ്ധതിയെ അടുത്തറിയാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സിനിമ പാരഡൈസോവിൽ മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത അപ്പോകാലിപ്റ്റോ എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു. കൂടാതെ നിലവറ. രാവിലെ 8:30 സംഗീതമാതിരിയിൽ മലയാളം ആൽബം ഗാനങ്ങൾ കേൾക്കാം. 9:00 പാട്ടിലൊരു കൂട്ട് ചലച്ചിത്ര ഗാന പരിപാടി. 11:00 ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ പാടിയ ത്യാഗരാജ കൃതികൾ. 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 43:30. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും, തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പൽ ആക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
3: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജെവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.

0: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം നാല് ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കിൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർഗോഡ് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
0: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200 ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യവകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർത്ഥാടകർ ആദ്യ ഗഡുവായ 1,52,300 രൂപ അടുത്ത മാസം 10 അടയ്ക്കണമെന്നും കമ്മിറ്റി അറിയിച്ചു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. രാവിലെ പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ MLA മാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10:00 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തുനിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് നയിക്കാൻ ഗ്രന്ഥശാലകൾക്ക് സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാംകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചീമേനിയിൽ ആണവ നിലയം പണിയാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും അത്തരം ആലോചനയുമായി മുന്നോട്ടു പോകില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആണവ നിലയം പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് പ്രദേശത്തെ എംപിയും എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്രാ കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാല്യുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: എം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക രചാജ. അഥ വാർത്താ രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു സ്വീയ ത്രിരാഷ്ട്ര ആധികാരിക യാത്രായാഹ ദ്വിതീയ ചരണേ ഉത്തര മെസിഡോണിയാ ദേശം സംപ്രാപ്തവതി. കസ്യശ്ചിത് ഭാരതീയ രാഷ്ട്രപതേഃ ഉത്തര മെസിഡോണിയാ ദേശസ്യ ഏഷാ പ്രഥമ ആധികാരിക യാത്രാ വർത്തതേ. രാഷ്ട്രപതിഃ സ്വ സമകക്ഷയാ ഗോർഡാനാ സെൽസാനോസ്കാ ദാവകോവ ഇത്യനയാ സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി. സാ ഉത്തര മെസിഡോണിയാ ദേശസ്യ പ്രധാനമന്ത്രി ക്രിസ്റ്റീസൻ മിക്കോസ്കി തഥാ സംസദഃ അധ്യക്ഷം അഫ്രീം ഗാഷി ഇത്യേതാഭ്യാം സഹ അപി മേലിഷ്യതി. തദനന്തരം സാ ഉത്തര മെസിഡോണിയ സംസദം തഥാ ഭാരതോത്തര മെസിഡോണിയ വ്യാപാര മഞ്ചമപി സംബോധയിഷ്യതി. ഉഭയദേശൌ കൃഷി ഔഷധോദ്യോഗ വിജ്ഞാന പ്രൌദ്യോഗികീ സൂചനാ പ്രൌദ്യോഗികീ സൂചനാ പ്രൌദ്യോഗികീ സമർത്ഥിത സേവാ ക്ഷേത്രേഷു ആർത്ഥിക സഹയോഗം ഇതോപി സുദൃഢീകർത്തും രുചിം പ്രദർശിതവന്തൌ. രാഷ്ട്രപതി ഹി സെന്റ് പാസ് ചർച്ച് ഇത്യത്ര അപി ഗമിഷ്യതി. ഹ്യഹ നവദില്ല്യാം യദാ വിരോധ പ്രദർശനം ഹിംസായാം പരിവർത്തിതഃ തദാ അഷ്ടാദശോത്തരൈക ശതതോപ്യധികാഃ ആരക്ഷകാഃ വ്രണിതാഃ. വ്രണിതേഷു വിശേഷാരക്ഷക ആയുക്തഃ संयुक्तारक्षकायुक्तः अपरायुक्तः उप आरक्षकायुक्तः अन्ये च वरिष्ठाधिकारिणः सम्मिलिताः सन्ति। एकस्मिन् वक्तव्ये दिल्ल्याः आरक्षकाः अवदन् यत् विरोध प्रदर्शन

0: समये प्रदर्शनकारी भी आक्रामकं हिंसात्मकं च आचरणं प्रदर्शितं पुनः पुनः पूर्वसूचनाः विधिसम्मतानि निर्देशानि च प्राप्यपि ते विद्रोहं कृतवन्तः प्रवर्तमानानां निषेधात्मक आदेशानां च उल्लंघनं कृतवन्तः दिल्ल्यारक्षिबलेन उक्तं यत् प्रदर्शनकारिभिः आरक्षकाणाम् उपरि आक्रमणं कृतवन्तः आरक्षकाणां प्रशासकीय वाहनान् च भंगं कृत्वा हिंसाम् आचरितवन्तः येन सार्वजनिक व्यवस्थायाः कृते गंभीरा विभीषिका समुत्पन्नासीत् बलेन उक्तं यत् अवशिष्ट व्रणितानां आरक्षक कर्मचारिणां चिकित्सा विधि परीक्षणं प्रचलति दिल्ल्यारक्षिबलेन उक्तं यत् कलह समये प्रायः षष्ठी आन्दोलनकारिणः अपि व्रणिताः जाताः ते उक्तवन्तः यत् प्रायः सप्ततिः प्रदर्शनकारिणः निगडिताः सन्ति समुचित विधि प्रक्रिया आरब्धा अस्ति सहैव भारतीय न्याय संहितायाः प्रासंगिकोपबन्धैः अथ अन्य प्रासंगिक विधिभिः च FIR प्राथमिकी इति पञ्जीकृतमस्ति युक्रेन देशस्य ओडेसा पत्तनात् प्रस्थानावधौ MV गोल्डन लियो इत्यस्यां नौकायां कृताक्रमणस्य भारतेन निन्दा कृता विदेशमन्त्रालयः एकस्मिन् वक्तव्ये अवदत् यत् चत्वारः भारतीयाः नागरिकाः दुर्दैववशात् मृत्युमुपगताः एकः गंभीरावस्थायां चिकित्सालये उपचाराधीनः अस्ति मन्त्रालयेन उक्तं यत् उपलब्ध सूचनानुसारं घटनासमये पञ्च भारतीय नागरिकः सह सप्तदश चालकदलस्य सदस्याः आसन् विदेशमन्त्री डॉ एस जयशंकरः नवदिल्ल्यां पनामादेशस्य विदेशमन्त्रिणा हेवियर एडवार्डो मार्टिनेज आचा वास्केज इत्यनेन सह मेलनं कृतवान् ह्यः जाते उपवेशने डॉ जयशंकरः लैटिन अमेरिका कैरिबियन क्षेत्रयोः प्रवेशद्वाररूपेण पनामादेशेन सह भारतस्य सम्बन्धस्य गहनतायाः महत्वम् अधोरेखितवान् व्यापारोद्योग विकास स्वास्थ्य कृषि शिक्षा आंकिकीय सहयोगादीनां प्रगति विषये उभौ विस्तृतं विमर्शं कृतवन्तौ बहुपाक्षिक मञ्चेषु सहभागित्वस्य विषये अपि तौ अवदताम् प्रशासनेन संसूचितं यत् अस्य वर्षस्य जून मास पर्यन्तं देशे प्रायः 51,55,55 कोटि उपयोक्तारः UPI इत्यनेन सह सम्बद्धाः जाताः इति वार्ताः
1: आकाशवाणी प्रियश्रोतकളെ ഇപ്പോൾ സമയം 7 മണി
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി
5: ശ്രീരാമനോടൊപ്പം വനവാസത്തിന് പോകാൻ തീരുമാനിച്ച ലക്ഷ്മണൻ അമ്മ സുമിത്രയോട് യാത്രാനുമതി ചോദിക്കുമ്പോൾ ആ അമ്മ മകന് നൽകുന്ന പ്രസിദ്ധമായ ഒരു ഉപദേശമുണ്ട് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിയും വിദ്ധി ഗച്ഛദാത യഥാസുഖം രാമായണത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശ്ലോകം എന്നറിയപ്പെടുന്ന ഈ ഉപദേശത്തിൻ്റെ സാരമിതാണ് രാമൻ ദശരഥനാണെന്ന് ഓർമ്മിച്ചുകൊള്ളണം സീത നിന്റെ അമ്മയായ ഞാൻ തന്നെയാണെന്ന് കരുതിക്കൊള്ളണം കാട് അയോധ്യയാണെന്നും ഇതോർത്തുകൊണ്ട് മകനെ സന്തോഷത്തോടെ പൊയ്ക്കൊള്ളുക ഇത്ര ഗൗരവമേറിയതും അർത്ഥവത്തുമായ ഒരു ഉപദേശം ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്മ മകന് നൽകിയിട്ടുണ്ടാവുമോ സാധ്യതയില്ല കാരണം രാമായണം അനന്യകാവ്യമാണ് അതിനൊപ്പം വരുന്ന മറ്റൊരു കാവ്യമില്ല അതിലുള്ളത് മറ്റൊരിടത്തുനിന്നും എടുത്തതല്ല എന്തും അതിൽ നിന്ന് പകർത്തുകയേ ചെയ്യാനാവൂ സർവലോക മാതൃകയാണ് രാമായണം ആദികവിയുടെ ദൈവിക പ്രതിഭയാണ് അതിന് ജന്മം നൽകിയത് അതിലെ ഓരോ കഥയും കഥാപാത്രവും എല്ലാ കാലത്തും ലോകത്തിന് മുഴുവൻ മാതൃകയായി

0: എല്ലാവരുടെയും പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി മുംബൈ സഞ്ചരിക്കുകയാണ്. വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന രാമൻ എല്ലാവരോടും യാത്ര പറയുന്നതിനിടയിലാണ് ലക്ഷ്മണൻ്റെ തീരുമാനം വരുന്നത്, ഞാനും ജ്യേഷ്ഠനോടൊപ്പം വനത്തിലേക്ക് പോകുന്നുവെന്ന്. ജ്യേഷ്ഠനെപ്പോലെ തന്നെ അനുജനും എല്ലാവരോടും യാത്ര പറഞ്ഞു. ഒടുവിലാണ് അമ്മ സുമിത്രയുടെ അടുത്തെത്തിയത്. താൻ മകനെപ്പോലെ കരുതിയിരുന്ന രാമനും ഒപ്പം ലക്ഷ്മണനും വനവാസത്തിന് പോകുന്ന വിവരം അറിഞ്ഞിട്ടും സുമിത്ര അവരെ തടഞ്ഞു പറയുന്നില്ല. സങ്കടമുണ്ടെങ്കിലും അതുള്ളിലൊതുക്കി മറ്റുള്ളവരെ പോലെ അലമുറയിട്ട് കരയാനും അവർ തുനിയുന്നില്ല. സ്വന്തം മകനോടവർ നീ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുകയോ പോകണ്ട എന്ന് തടയുകയോ ചെയ്യുന്നില്ല. എന്നു മാത്രമല്ല ശ്രീരാമനെയും സീതയെയും ജാഗ്രതയോടെ സംരക്ഷിച്ചു കൊള്ളണമെന്നും അവരുടെ സുഖദുഃഖങ്ങളാണ് നിന്റെ സുഖദുഃഖങ്ങളെന്ന് ഓർത്തുകൊള്ളണമെന്നും ആ അമ്മ ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. തുടർന്നാണ് രാമനെ ദശരഥനായും സീതയെ ഞാനായും അടവിയെ അയോധ്യയായും കരുതിക്കൊള്ളണമെന്ന മഹത്തായ ഉപദേശം ലക്ഷ്മണന് നൽകുന്നത്. തികഞ്ഞ പ്രായോഗിക ബുദ്ധിയും മനുഷ്യൻ്റെ മനോവ്യാപാരങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മ വിജ്ഞാനവും അവർക്കുണ്ടെന്ന് ഈ ഉപദേശവചനങ്ങൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് സുമിത്രയ്ക്ക് ഇത്ര പക്വമതിയും പ്രായോഗികമതിയുമാകാൻ കഴിഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ടാകാം. സുമിത്ര ദശരഥൻ്റെ മൂന്നാം ഭാര്യയാണ്. ആദ്യ ഭാര്യമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും കോസല രാജസിംഹാസനത്തിനൊരു അവകാശിയെ കൊടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഒരു പുത്രലബ്ധിക്ക് വേണ്ടിയാണ് കാശി രാജപുത്രിയായ സുമിത്രയെ ദശരഥൻ ഭാര്യയായി സ്വീകരിച്ചത്. എന്നാൽ സുമിത്രയ്ക്കും തൻ്റെ ഭർത്താവിൻ്റെ പ്രതീക്ഷ സഫലമാക്കാൻ കഴിഞ്ഞില്ല. പട്ടമഹിഷിയായ കൗസല്യയോടുള്ള ആദരവും മാദകസുന്ദരിയായ കൈകേയോട് മത്സരിക്കാനുള്ള കഴിവുകേടും മൂലം സുമിത്ര ഒട്ടൊക്കെ അന്തർമുഖിയായി മാറിയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ കോലാഹലങ്ങളിൽ നിന്നെല്ലാം തെല്ലൊരകലം അവൾ പാലിച്ചിരിക്കണം. രാമനെ രാജാവായി വാഴിക്കാനുള്ള തീരുമാനത്തിലും പിന്നെ തീരുമാനം മാറ്റി രാമനെ വനവാസത്തിന് അയക്കാനുള്ള പുനർവിചാരങ്ങളിലും ഒന്നും സുമിത്രയ്ക്ക് ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. എന്നല്ല, ജീവിതത്തിലെ തന്നെ ബഹളങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്തോറും ഒരാൾ കൈവരിക്കാനിടയുള്ള ഒരു മാനസിക പക്വതയുണ്ട്. അതാവണം സുമിത്രയുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുത്ത ഘടകം. ആ പക്വതയും അതിനോട് ചേർന്ന തെളിഞ്ഞ വിവേകവുമായിരിക്കണം സ്വന്തം മകൻ്റെ വനവാസത്തെ ഒട്ടൊക്കെ നിർമ്മമതയോടെ കാണാനും വികാരത്തെക്കാൾ വിചാര ഗൗരവത്തോടെ ഉൾക്കൊള്ളാനും സുമിത്രയെ പ്രാപ്തയാക്കിയത്. അത്തരമൊരു മാതൃമനസ്സിൽ നിന്ന് ഇത്ര അർത്ഥപൂർണവും ഉദാത്തവുമായ ഒരു ഉപദേശം പുറപ്പെടുകയുള്ളൂ.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ സമയം രാവിലെ 8:07 കണ്ണൂരിലെത്തേണ്ട 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 42 മിനിറ്റ് വൈകി ഓടുകയാണ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
9: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
9: ദിവസവും രാവിലെ 7:00 മുതൽ രാത്രി 8:00 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
10: ഒരു രക്ഷ കിട്ടാതെ പോലെ മനസ്സുമില്ലാതെ ചന്ദനപ്പെട്ടു പോകുന്നു. ഒന്നും നേരെയാവുന്നില്ല മുത്തപ്പ്. എന്റെ മുത്തപ്പനോട് പറയണം, ഞാൻ അനുഭവിക്കുന്ന എന്റെ ജീവിത പ്രയാസം എന്റെ മുത്തപ്പനോട് പറയും, എല്ലാം നേരെയാക്കി തരും. അനുഭവിക്കുന്ന ജീവിത പ്രയാസം എന്റെ തമ്പുരാൻ തീർത്തു തരണം.
11: തുലാപ്പത്തിന്റെ തിരുവുദയം തൊട്ട് ഉത്തര കേരളത്തിന്റെ കാവങ്കണങ്ങളെ വരവിളി കൊണ്ട്, ശിലമ്പലി കൊണ്ട്, അണിയല ചന്തം കൊണ്ട് ത്രസിപ്പിച്ച കോലം തികഞ്ഞ ദൈവങ്ങൾ മുടിയഴിച്ച് ജീവിതത്തിന്റെ അണിയറകളിലേക്ക് തിരികെ പോയിട്ട് മാസം ഒന്ന് കഴിഞ്ഞു. തെയ്യങ്ങളുടെ സ്നേഹവർഷമൊഴിഞ്ഞ മാനത്ത് വറുതിയുടെ ദുരിതമഴ. ഒരു നുള്ള് മഞ്ഞൾക്കുറി കൊണ്ട്, ഉരിയാട്ടത്തിന്റെ കരുണ കൊണ്ട്, ഭക്തന്റെ നോവിൽ സാന്ത്വനത്തിന്റെ ഔഷധം പുരട്ടിയ തെയ്യം കോലധാരികളുടെ ദേഹത്ത് തെയ്യക്കാലം ബാക്കി വച്ച നോവുകളിൽ, പൊള്ളലിന്റെ വടുക്കളിൽ സ്നേഹ ഔഷധം പുരട്ടാൻ പക്ഷേ ആരുണ്ട്? മറുപടി ഇതാ ഇവിടെയുണ്ട്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ രോഗനിദാന വിഭാഗം ഒപിയിൽ. തെയ്യക്കരുതൽ എന്ന ഈ കരുതലിന്റെ ചികിത്സാ വഴിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെയും നാളത്തെയും ജാലകത്തിൽ. തെയ്യക്കരുതൽ, ദൈവക്കരുതലിന്റെ മനുഷ്യപക്ഷം.
12: നമ്മൾ പലപ്പോഴും തെയ്യക്കാവുകളിൽ പോകുന്ന സമയത്ത് ആ തെയ്യക്കാവിലെ പ്രധാന മൂർത്തി ഒരു 10-12 മണിക്കൂറൊക്കെ വേഷം കെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. എങ്ങനെയാണ് ഇവര് ഇത്രയും ഘനമുള്ള മുടി ഏറ്റിയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിസ്മയിക്കാറുണ്ട്. വല്ലാത്ത ശാരീരികമായിട്ടുള്ള വെല്ലുവിളികളായിരിക്കും അല്ലെ ഇവർ നേരിടുന്നത്?
13: അതെ, ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ മാഡം പറഞ്ഞ പോലെയുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് എന്റെ ഒരു PhD സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഇവരുടെ ഇടയിലേക്ക് ഒരു പഠനത്തിന് വേണ്ടി ഇറങ്ങിയത്.
11: തെയ്യക്കരുതലിന്റെ പിറവിയെക്കുറിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് രോഗനിദാനം ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ഡോക്ടർ PM മധു.
13: ഇവര് വളരെ ആയാസകരമായിട്ടുള്ള ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന തെയ്യങ്ങളിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതിന്റെ ഒരു രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിലുള്ള ജീവിതചര്യകളിലോ അവരുടെ ആഹാരങ്ങളിലോ അവരുടെ മരുന്നുകളിലോ ഒക്കെ ആയുർവേദമായി ബന്ധപ്പെട്ട നല്ല സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ടോ അല്ലെങ്കിൽ ആഹാര രീതികളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവരുടെ ഇടയിൽ ഒരു പഠനം നടത്തിയത്.
12: അപ്പൊ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് അവരെ അങ്ങോട്ട് സമീപിച്ചപ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങോട്ട് നമുക്ക് ബോധ്യപ്പെട്ടതല്ലേ?
13: അതായത് ആ പണ്ട് കാലങ്ങളിൽ അവരുടെ ഈ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും കളരി അഭ്യാസ മുറകളൊക്കെ ശീലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എന്തൊക്കെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോയതെങ്കിലും ഇപ്പോഴും മനസ്സിലായത് പല ആൾക്കാരും അത് തുടരുന്നില്ല എന്നും അവർക്കൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുണ്ടെന്നും നമ്മൾ കാണുമ്പോൾ എല്ലാവരെയും ഈ അസുഖങ്ങളും പ്രാരബ്ധങ്ങളും ഉള്ളവരെയൊക്കെ അനുഗ്രഹിക്കുന്നു, പ്രസാദം കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ഈ പ്രസാദം കൊടുക്കുന്ന കൈയൊക്കെ തരിപ്പും കടച്ചിലും പുകച്ചിലും ഒക്കെ അവർ അനുഭവിച്ചുകൊണ്ടാണ് അവർ ഇതിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. മാത്രമല്ല അവർ ഒരുപാട് ആൾക്കാർ കിടപ്പിലായവരുണ്ട്, രോഗം വന്നിട്ട് തീരെ എഴുന്നേൽക്കാൻ പറ്റാതെ
12: പൊള്ളല്
13: വന്നവരുണ്ട്, കാല് മുറിച്ചു കളയേണ്ട വന്നവരുണ്ടാവും, ആ നട്ടലിന് ക്ഷതമേറ്റിട്ടുള്ളവർക്ക് ആ വീഴ്ച കൊണ്ട് വളരെ തുള്ളലും ചാടലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന തെയ്യങ്ങളൊക്കെയാണ്.
12: കോട്ടക്കൽ ആയുർവേദശാലയിലൊക്കെ കഥകളിക്കാർക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചിലും പ്രത്യേക ചികിത്സയും ഉണ്ട്. അതുപോലെ ഇവരുടേതായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു ചികിത്സ ആചരിച്ചു വന്നിരുന്നോ പഴയ കാലത്ത്?
13: അന്വേഷിച്ചപ്പോ മനസ്സിലായത് അങ്ങനെയാണ്. അതായത് ഇവർക്കൊക്കെ കളരികൾ ഉണ്ടായിരുന്നു, ആ കളരികളിൽ കൃത്യമായിട്ട് അവര് ഒഴിച്ചില് ചെയ്തിരുന്നു, അവർ അഭ്യാസങ്ങൾ ചെയ്തിരുന്നു. പ്രത സമയത്തൊക്കെ അവർ ചാമക്കഞ്ഞ് മാത്രമേ കുടിച്ചിരുന്നുള്ളൂ പണ്ട്. മാത്രമല്ല ഇപ്പോ തെയ്യം കിട്ടുന്നതിന് മുന്നോടിയായിട്ട് കുറച്ചു കാലം മുന്നേ കർക്കിടക സമയത്തും അവര് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അവർ സൂപ്പ് കഴിക്കുന്ന ശീലം അല്ലെങ്കിൽ കർക്കിടക ചികിത്സക്ക് വിധേയമാവുന്ന ശീലം, അത്തരത്തിലുള്ള പല രീതികളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കഥകളിക്കാർ എന്ന് പറയുന്നത് പോലെ നമ്മൾ റെഫർ ചെയ്ത് നോക്കിയപ്പോൾ ജപ്പാനിലും കൊറിയയിലും റഷ്യയിലൊക്കെയുള്ള ബാലേ ഡാൻസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ അവരുടെ പ്രത്യേക എർഗോജനിക് റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടുള്ള ആഹാര രീതികളും അതൊക്കെ പിന്തുടരുന്നവരാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം തെയ്യക്കാർ പൊതുവെ ഇതിനൊക്കെ ഒരു വിമുഖരാണ്. കാര്യം വേറൊരു കാര്യം അവര് അവരുടെ ശാരീരിക ക്ഷമത കുറവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തെയ്യം കെട്ടിന് വിളിക്കൂലി എന്നുള്ള ഭയം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ള തോന്നൽ കൊണ്ടോ ഒക്കെ ആയിരിക്കാം.
12: പിന്നെ ഒരു 6 മാസം ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല, അപ്പൊ ഈ 6 മാസം അവർക്ക് കുടുംബം പുലർത്തണമെങ്കിൽ ട്രീറ്റ്മെന്റിന് ഇരുന്നാൽ പറ്റില്ലല്ലോ, അതും ഒരു വിഷയമായിരിക്കും അല്ലേ?
13: അതും ഒരു വിഷയമാണ്. പല ആൾക്കാരും തെയ്യം കെട്ട് മാത്രമുള്ളവരുണ്ട്, അവരുടെ അണിയലങ്ങൾ കെട്ടുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ടല്ലോ.
12: ഇപ്പൊ ഇങ്ങനെ തെയ്യക്കാരിൽ ഇത്തരം പ്രകടമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നറിയാൻ അവരെ വിളിച്ചുകൂട്ടി ഒരു ചർച്ച നടത്തുകയുണ്ടായോ?
13: അത് അവസാനത്തെ ഘട്ടത്തിലാണ് നമ്മൾ ചെയ്തത്. ആദ്യമൊക്കെ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ ഇടയിലൊക്കെ പോയപ്പോ അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാണ്, നിങ്ങൾക്ക് ആയുർവേദ കോളേജിൽ എന്തെങ്കിലും നമുക്ക് ഒരു ചികിത്സ തരാനുണ്ടോ എന്നുള്ള രീതിയിലുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അവർ പലരും പറഞ്ഞത്. അല്ലാതെ ചികിത്സാ മുറകളൊന്നും അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ കിട്ടിയില്ല. അപ്പോ അവരോട് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഒരു സംരംഭം ഇവർക്ക് വേണ്ടി തുടങ്ങേണ്ടതുണ്ട് എന്നുള്ള ഒരു തോന്നലിലാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാനും നമുക്കൊരു പ്രൊജക്ട് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും സൗജന്യ രീതിയിലുള്ള ഇവർക്ക് ഒരു ആരോഗ്യ പദ്ധതി ഉണ്ടാക്കാൻ പറ്റും.

0: എന്നുള്ളൊരു ആശയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൾക്കാരെ വിളിച്ചു കൂട്ടിയത്.
1: എത്ര പേര് വന്നിരുന്നു? അത് കോലധാരികൾ മാത്രമായിരുന്നു അതോ മറ്റേരിയയിൽ ഇപ്പം വാദ്യമുണ്ട്, മുഖത്തെഴുത്തുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു?
0: ഈ ഇത്തയം കോലം കെട്ടുന്നവർ മാത്രമല്ല, മുഖത്തെഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ചെണ്ടവാദ്യക്കാർ, ഇവരൊക്കെ ഉറക്കൊഴിയുന്നതും ഇവരുടെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നവരാണ്. എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ അവരോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കോലധാരികൾ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്.
1: ആദ്യത്തെ മീറ്റിംഗിൽ ഈ വിളിച്ചു കൂട്ടിയവരിൽ നിന്ന് പൊതുവായിട്ട് എന്ത് ആരോഗ്യ പ്രശ്നങ്ങളാണ് നോട്ട് ചെയ്തത്?
0: ആദ്യം നമ്മളൊരു ഒരു ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 100-110 ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 70 ആൾക്കാരാണ് വന്നത്. അപ്പൊ അവരുടെ പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്മളെ പി ജി സ്റ്റുഡൻസ് കൂടി ചേർന്നിരുന്നിട്ട് നോക്കിയപ്പോൾ 70 ആൾക്കാരിൽ വന്നതിൽ ഏകദേശം 65 ആൾക്കാർക്ക് ബി പി ഇഷ്യൂ ഉണ്ട്.
1: എങ്ങനെയാണ് ഈ ബി പിയും ഈ തെയ്യക്കാലവും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ?
0: ഇത് പ്രഷറും ബ്ലഡ് പ്രഷറും മാത്രമല്ല, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് കാരണം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ സമയം തെറ്റിയുള്ള ആഹാരക്രമമാണ്, ഉറക്കൊഴിയുന്നുണ്ട്, വളരെ ആയാസകരമായിട്ടുള്ള വ്യായാമങ്ങളാണ്. അവർ പല ആൾക്കാർക്കും ഈ രാത്രി ഉറക്കൊഴിയുന്നത് കൊണ്ടും ഒക്കെ മദ്യപാനം പല ആൾക്കാർക്കും ഉണ്ട്. അത് അവരുടെ ജീവിതചര്യയുടെ ഭാഗമായിട്ട് വന്നു പോകുന്നതാണ്, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ ആഹാരങ്ങളൊന്നും കൃത്യം സമയത്ത് കഴിക്കാത്തത് കൊണ്ടും അവർ കഴിക്കുന്നത് തന്നെ പല തെറ്റായിട്ടുള്ള ആഹാരങ്ങളൊക്കെയാണ്.
2: ഇനിയും തെയ്യം മേഖലയിലെ പലർക്കും ഈ തെയ്യക്കരുതൽ ചികിത്സയെക്കുറിച്ച് വേണ്ടത്ര അറിയില്ല എന്നത് സങ്കടകരമാണ്. അതുകൊണ്ടുകൂടിയാണ് ഇന്നും നാളെയും ജാലകം ഈ വിഷയം തന്നെ ചർച്ചക്കെടുത്തത്.
1: ഈ തെയ്യക്കരുതൽ എന്നുള്ള ഈ ട്രീറ്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി തന്നെയാണോ അതോ എത്രമാത്രം ഇതിന് പ്രചാരം കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്?
0: നമ്മൾ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഉള്ള അംഗങ്ങൾ ഏകദേശം 120 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവര് വഴി അവരുടെ കൂട്ടായ്മയിൽ ഇത് ഒരു സർക്കുലേഷൻ, ഒരു ന്യൂസിനൊരു പ്രചാരം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്തത്.
2: 4 തെയ്യക്കരുതൽ വിഭാവനം ചെയ്യുന്നത്.
0: നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്ന ഒരു 4 തലങ്ങളിലായിട്ടാണ് ഇത് ഒരു പ്രൊജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. ഇവരുടെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ഒരു കരുതൽ എടുക്കാത്തത് കൊണ്ടാണെന്നും ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും അതിന് പകരമായിട്ട് നമ്മൾ ആഹാരത്തിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് തെയ്യം കെട്ടുന്ന കോലധാരികൾക്ക് ഒരു പ്രിവെന്റീവായിട്ടും ശരീരത്തിന്റെ കാര്യക്ഷമത ഉയർത്താൻ വേണ്ടിയിട്ടും ആയുർവേദത്തിൽ പറയുന്ന തരത്തിലുള്ള പല കർക്കിടക ചികിത്സകൾ, സൂര്യചികിത്സകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മസിലും അല്ലെങ്കിൽ പേശികളുടെയും എല്ലുകളുടെയൊക്കെ ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കർക്കിടക ചികിത്സ പോലുള്ള ചികിത്സകൾ ചെയ്യുക. അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള തെയ്യക്കാരുണ്ടാവും, അവർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തിയിട്ട് അതിന് വേണ്ടുന്ന ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്.
1: അല്ലാതെ ഒരു കോമൺ വഴി കൂടിയല്ല എല്ലാവരും, എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ചികിത്സ.
0: ഗ്രൂപ്പുകളുണ്ടാവും, ഇത് ഓരോ വിഭാഗ ആൾക്കാർക്കും ഓരോ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അതിനുവേണ്ട ചികിത്സ.
1: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷതം പറ്റിയവരെ, പൊള്ളിയവരെ അങ്ങനെയൊക്കെ പ്രത്യേകമുണ്ടല്ലോ, അപ്പൊ അവരൊക്കെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ചികിത്സ കൊടുക്കണത് അല്ലേ?
0: അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗം വന്ന് കിടപ്പിലായവരുണ്ടാവും. രോഗം വന്നിട്ട് അവരുടെ നല്ല പ്രായത്തിൽ അവർ നല്ല തെയ്യക്കാരും അവർ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും ആയിരിക്കും. പക്ഷെ പലതരത്തിലുള്ള ആഘാതങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ കിടപ്പിലായി പോയിട്ടുണ്ടാവാം. അങ്ങനെ വരുന്ന സമയത്ത് അവരെ വീടുകളിൽ പോയിട്ട് ചികിത്സിക്കേണ്ട ആവശ്യം വരും. അപ്പൊ അത്തരത്തിൽ ഗൃഹ ചികിത്സ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ 4 നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊജക്ട് ഉണ്ടാക്കി ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അത് സർക്കാരിൽ നിന്ന് ഒരു അനുമതി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം.
1: ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തെയ്യം കലാകാരന്മാർ, അത് കോലധാരികളാവട്ടെ വാദ്യക്കാരാവട്ടെ, ഈ പറഞ്ഞ മുഖത്തെഴുത്ത് ഏത് മേഖലയിലുള്ളവർക്കും ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ഇവിടെയായിട്ട് എങ്ങനെ ബന്ധപ്പെടണം?
0: പെരിയാറും ഗവൺമെന്റ് ആരോഗ്യ കോളേജിന്റെ ഒപിയിൽ, ഒപി സെഷൻ 7 രോഗനിദാന വിഭാഗത്തിന്റെ ഒപിയാണ്. അപ്പൊ അവിടെ ഏത് ദിവസവും നിങ്ങൾക്ക് വരാം. ഒപി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി IP ആവശ്യമായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യവും നമ്മളിവിടെ താൽക്കാലികമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് ഇപ്പോഴും നമ്മൾ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.
2: ചികിത്സയ്ക്ക് നാമമാത്രമായ തുക ഈടാക്കി ഇപ്പോൾ നടത്തുന്ന ഈ തെയ്യക്കരുതൽ ചികിത്സ ഭാവിയിൽ സർക്കാരിന്റെ പിന്തുണയോടെ പരിപൂർണമായി സൗജന്യമാക്കാനുള്ള വഴിയിലാണ് പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ്.
0: നമ്മൾ പ്രൊജക്ട് കൊടുക്കുന്ന മുറക്ക്, പ്രൊജക്ട് കൊടുത്തിട്ട് സാങ്ഷൻ ആകുന്ന മുറക്ക് അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ, ചികിത്സകൾ ഇതൊക്കെ കുറച്ചുകൂടി സൗജന്യ നിരക്കിൽ കൊടുക്കാനുള്ള സംവിധാനം ഭാവിയിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
2: സുസ്ഥിരമായ ഒരു തൊഴിലിന്റെ അഭാവവും തെയ്യക്കാലമേൽപ്പിക്കുന്ന ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളും ഒരു തെയ്യക്കാരന്റെ ജീവിത പരിസരങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനസികമായ ഒരു പിന്തുണയും ഇവർക്ക് അനിവാര്യമാണ്.
1: ഇപ്പൊ നമ്മൾ പറഞ്ഞു നിവൃത്തിയില്ലാതെ ചില ജീവിത ദൗർഭാഗ്യങ്ങളെ കൊണ്ട് മദ്യപാനത്തിന് അടിമപ്പെടുന്നവരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം കൂടിയും ഇതിന്റെ ഭാഗമല്ലേ? അങ്ങനെ ഒരു കൗൺസിലിംഗ് രംഗത്ത് കൂടി ഇത് പ്രവർത്തിക്കുന്നുണ്ടോ?
0: വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതുകൊണ്ട് ഈ ശാരീരിക വിഷമം എന്നതിലുപരി അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ രോഗനിദാന വിഭാഗത്തിന്റെ അടുത്ത് തന്നെ കായ ചികിത്സാ വിഭാഗത്തിന്റെ മാനസിക ആരോഗ്യ ചികിത്സ കൂടിയുണ്ട്. അപ്പൊ അതിനെയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതും കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്.
1: പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ തെയ്യക്കരുതൽ എന്ന് പറഞ്ഞ ഈ ഒരു പദ്ധതി എത്രമാത്രം പ്രതീക്ഷയാണ് തെയ്യം കലാകാരന്മാർക്ക് നൽകുന്നത്?
3: ഓ, അത് ബിയോണ്ട് എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിൽ മേലെയുള്ള ഒരു ആശ്വാസം, മാനസിക സമാധാനം ഇപ്പൊ തെയ്യക്കാരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പൊതുവെ
2: പാരമ്പര്യ തെയ്യം കോലധാരിയും അധ്യാപകനുമായിരുന്ന കാനായി സ്വദേശി ശ്രീ വേണുഗോപാലൻ പണിക്കർ.
3: കാരണം നമ്മൾക്ക് കരുതാൻ കുറച്ചുപേരെങ്കിലും ഉണ്ട്, നമ്മളെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ട്, വീണുപോവില്ല എന്നുള്ള ബോധ്യം തെയ്യക്കാരനിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ഈ ഒരു പദ്ധതി വളരെയധികം സഹായിച്ചിട്ടുണ്ട്.
1: തെയ്യം കെട്ടിയ കാലത്ത് എന്തെങ്കിലും വേദനയുടെ അടയാളങ്ങൾ ശരീരത്തിലുണ്ടോ?
3: നിശ്ചയമായും എല്ലാവരും ആ തരത്തിൽ കലയുള്ളവരാണ്. പൊള്ളലിന്റെ കലയാവാം, മുറിവിന്റെ കലയാവാം. മാനസികമായിട്ടുള്ള പൊള്ളലുകൾ കൂടുതലാണ് ശാരീരികമായുള്ളതിനേക്കാൾ കൂടുതൽ. തീയിൽ ആറാടുന്ന തെയ്യങ്ങളാണ് മിക്കവാറും എല്ലാം. അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിക്കവാറും എല്ലാ തെയ്യക്കാർക്കും പൊള്ളലുണ്ടാവാം.
1: സാറിന്റെ കാലുമ്പില് പൊള്ളലിന്റെ പാട് എന്ത് കോലം കേട്ടിട്ടായിരുന്നു?
3: അത് പൊട്ടന്തെയ്യം എന്ന് പറഞ്ഞൊരു തെയ്യമാണ്. തീയിനെ മാനേജ് ചെയ്യാൻ അറിയാത്തൊരു പ്രായത്തിൽ തെയ്യം കിട്ടുമ്പോഴേ നിശ്ചയമായിട്ടും നമ്മൾക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ വെച്ചതാണ്. ചെറിയ കാലത്ത് തന്നെ പുള്ളി
1: അടയാളമുണ്ടല്ലോ,
3: ധാരാളം ഉണ്ട്, കാര്യമായിട്ട് പുള്ളിയതാണ്. കാരണം വിചാരിച്ചാൽ അത് പഴയ കാലത്താകുമ്പോ, ഇപ്പോഴാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് സർജറിയിലൊക്കെ മാത്രം ആ പാച്ച് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലായിരുന്നു അന്ന്. പക്ഷെ അന്ന് നമ്മള് പാരമ്പര്യ ചികിത്സ അനുസരിച്ചിട്ട് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് കല ബാക്കിയായി മുറിവ് ഉണങ്ങിയെന്നേ ഉള്ളൂ. അപ്പൊ നിശ്ചയമായും തെയ്യക്കാരൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കേവലം ഒരു പോയിന്റിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല.
1: ഒരു കാലത്ത് വളരെ സുശക്തമായിട്ടുള്ള കളരിയുടെ ഒരു അടിത്തറ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ അത് കുറെ മാറിയല്ലേ? അതുകൊണ്ടല്ലേ ശരിക്കും വല്ലാത്ത ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്?
3: നിശ്ചയമായിട്ടും നിങ്ങൾ വളരെ പ്രസക്തമായിട്ട് ചോദ്യമാണ്. കാരണം വെച്ചാൽ ഒരു കാലത്ത് കളരിയും തെയ്യവും, കളരി ഈക്വൽ തെയ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ തെയ്യക്കാരും ഒരു കളരി അല്ലെങ്കിൽ മറ്റൊരു കളരിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലമുണ്ട്. അന്ന് കളരികൾ പൊതുവെ സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നല്ലോ. പിന്നീട് കളരികൾ ഹൈലി പ്രൊഫഷണലായി, കളരികൾ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതാ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു. അതോടുകൂടി തെയ്യക്കാരൻ കളരിയിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. പിന്നെ ആധുനിക ജീവിത സാഹചര്യങ്ങളാവാം, പിന്നെ ഈ ഹൈടെക് ജീവിത രീതി പിന്തുടരുന്നതോടുകൂടി കളരി ഔട്ട് ഓഫ് ഫാഷനായി. അപ്പൊ അങ്ങനെയാണ് തെയ്യക്കാരന്റെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ക്ഷതം തുടങ്ങിയത് അവിടെ തന്നെയാണ്. ഈ കളരി എപ്പോഴാണോ പുറത്തു പോയത്, തെയ്യക്കാരൻ കിടപ്പിലായി എന്നുള്ളതാണ് വാസ്തവം.
2: തെയ്യക്കാർ ഭൂരിഭാഗവും കലയുള്ളവരാണ്. സർഗാത്മകമായ കല, പൊള്ളലിന്റെ കല, മുറിവിന്റെ കല, വ്യാകുലതകളുടെ കല, പിന്നിട്ട നിരവധി തെയ്യക്കാലങ്ങൾ സമ്മാനിച്ച കലകളുമായി ജീവിതം കഴിച്ചുകൂട്ടുന്ന തെയ്യക്കാർക്ക് കാലം സമ്മാനിച്ച പുതുപ്രതീക്ഷയാണ് തെയ്യക്കരുതൽ. തെയ്യക്കരുതൽ ചികിത്സാനുഭവങ്ങളുമായി നാളത്തെ ജാലകത്തിൽ തെയ്യം കോലധാരികളും എത്തും. നിർവഹണം വിനോദ് ബാബു എച്ച്, അഭിമുഖം ദീപാകൃഷ്ണൻ, ശബ്ദസാന്നിധ്യം എം എസ് വാസുദേവൻ.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
5: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ ഡ്രൈവറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് കോളേജിൽ വെച്ച് നടക്കും. KSRTC മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചതോ ബാഡ്ജോടുകൂടിയ 8 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്കോ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ

0: നിങ്ങൾക്ക് 94 95 14 89 90 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ സാനിറ്റേഷൻ തസ്തികയിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 45 വയസ്സിന് താഴെ. കൂടിക്കാഴ്ച ഈ മാസം 24 രാവിലെ 11 മണിക്ക്. കുമ്പളയിൽ പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം അപ്ലൈഡ് സയൻസ് കോളേജിൽ BA ഇംഗ്ലീഷ്, BSc കമ്പ്യൂട്ടർ സയൻസ്, MCOM, ഫിനാൻസ് എന്നീ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04998215615. PM ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ സർവകലാശാല ഫണ്ടമെൻ്റൽസ് ഓഫ് MS ഓഫീസിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കോഴ്സ് ശനി ഞായർ ദിവസങ്ങളിലാണ് നടത്തുക. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഈ മാസം 25 ക്ലാസുകൾ ആരംഭിക്കും. 18 വയസ്സ് പൂർത്തിയായ +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി ഈ മാസം 23. അപേക്ഷിക്കാനുള്ള ലിങ്ക് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04972715243. ബെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 30 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടത്തും. ഫോൺ നമ്പർ 94 46 32 84 83. മീഞ്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 27 രാവിലെ 10:30 മീഞ്ച ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തും. യോഗ്യത +2 സയൻസ്, DPharm, BPharm അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 18-40. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷ കാലയളവിലേക്കുള്ള കോഴ്സിൻ്റെ യോഗ്യത SSLC ആണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 29. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസഡോണിയയിൽ. മസഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസഡോണിയയിലെത്തി. മസഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസഡോണിയൻ വിപ്ലവകാരി ഗോസെ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും

0: നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: We hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India SICA ministerial meeting, which the two of us had co-chaired. Your current visit builds on the momentum of high-level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് എം വി ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ യുഎസ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഖോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ യുഎഇ തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഒരു കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വൈറസ്

0: ളക്കവും മൂന്ന് പേർക്ക് ഷിഗെല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
1: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി ഫൈവ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. ഓഗസ്റ്റ് 1 ലോകമാന്യതിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനംമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446071998.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
6: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിങ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
3: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
6: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
3: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
6: ഫോൺ 6282520614.
7: അപൂർവ ഗാനം.

നടികർ തിലകം, ശിവാജി ഗണേശൻ 9 വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിച്ച നവരാത്രി എന്ന തമിഴ് ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനം ആലപിച്ചത് ടി എം സൗന്ദരരാജൻ, വരികൾ എഴുതിയത് കണ്ണദാസൻ, സംഗീതം കെ വി മഹാദേവൻ. 1964 പുറത്തിറങ്ങിയ നവരാത്രി ശിവാജി ഗണേശന്റെ 100-ാമത്തെ ചിത്രമായിരുന്നു. ഇന്ന് ജൂലൈ 21, ശിവാജി ഗണേശന്റെ ഓർമ്മ ദിനം.

0: നിങ്ങൾക്കറിയാമോ?
1: കേരളസിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രകാരനും സാഹിത്യകാരനുമായിരുന്ന സർദാർ കെ എം പണിക്കരാണ് കേരളസിംഹം എന്ന നോവൽ എഴുതിയത്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി രചിച്ച കേരളസിംഹം മലയാള സാഹിത്യത്തിലെ മികച്ച ചരിത്രാഖ്യായികകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു.
2: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
0: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
1: മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത അപ്പോക്കാലിപ്റ്റോ എന്ന അമേരിക്കൻ സിനിമയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് അധ്യാപകനായ അനുജിത് ശശിധരൻ.
3: പ്രസിദ്ധ ഹോളിവുഡ് നടനും സംവിധായകനുമായ മെൽ ഗിബ്സൺ ഫർഹാദ് സഫിനിയയുമായി ചേർന്ന് എഴുതി സംവിധാനം ചെയ്ത് 2006 പുറത്തുവന്ന പീരിയഡ് ആക്ഷൻ സർവൈവൽ അഡ്വഞ്ചർ സിനിമയാണ് അപ്പോക്കാലിപ്റ്റോ. ഒരു പുതിയ തുടക്കം എന്ന് അർത്ഥമാക്കുന്ന ആ പേരിനൊപ്പം സർവനാശം എന്നർത്ഥമുള്ള അപ്പോക്കാലിപ്സ് എന്ന വാക്ക് ഒരു നിഴൽ പോലെ ഉള്ളതായി തോന്നും. ആ തോന്നൽ സത്യം തന്നെയെന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്യും. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്യന്മാർ ആദ്യമായി ഇന്നത്തെ ലാറ്റിനമേരിക്കയിലെത്തുന്ന നിമിഷങ്ങളിലാണ് സിനിമയുടെ അവസാന ഷോട്ടുകൾ. അതിനും 3-4 ദിവസം മുൻപാണ് കഥയുടെ ആരംഭം. കോൺക്വിസ്റ്റാഡോസ് എന്നറിയപ്പെടുന്ന യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ സ്പാനിഷ് പോർച്ചുഗീസ് വക്താക്കൾ വന്നിറങ്ങുന്ന മെസോ അമേരിക്കയിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. ചരിത്രപരമായ കൃത്യത പാലിക്കപ്പെടുന്നില്ല എന്ന വിമർശനമുണ്ടെങ്കിലും അടിസ്ഥാനപരമായി സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് വസ്തുതകളാണ്. ഏതാണ്ട് ഒരു അരപ്പൊക്കം ഉയരത്തിൽ നിന്നുള്ള ഒരു ലോങ് ടേക്കുമായാണ് അപ്പോക്കാലിപ്റ്റോ കണ്ണു തുറക്കുന്നത്. അടിക്കാടുകളുടെ കനവും പച്ചപ്പും വ്യക്തമാക്കുന്ന ഷോട്ട്, അപ്പോൾ ഫ്രെയിമിന് കുറുകെ ഓടിമറയുന്ന കാലുകൾ ദൃശ്യമാകുന്നു. മെസോ അമേരിക്കൻ ഗോത്രസംഘം വേട്ടയാടുകയാണ്. അവർ ടാപ്പിർ എന്ന പന്നി പോലുള്ള ജീവിയെ വേട്ടയാടി പിടിച്ചു. അപ്പോൾ അഭയാർത്ഥികളായി മറ്റൊരു ഗ്രാമത്തിൽ നിന്നുള്ളവർ അവിടെ എത്തിച്ചേരുന്നു. ദുഃഖിതരും വ്രണിതരുമായ അവർക്ക് അതിലെ കടന്നുപോകാൻ വേട്ടക്കാർ വഴികൊടുത്തു. അവരുടെ ഗ്രാമചിത്രവും അതിരാവിലെ പ്രായമുള്ള ഒരാളുടെ ചുറ്റുമിരുന്ന് കഥ കേൾക്കുന്നതും പിന്നെ നൃത്തമാടുന്നതും ശേഷമുള്ള സംഭവങ്ങൾക്ക് ഒരു ആമുഖമായി വർത്തിക്കുന്നു. കലാഭാഷയിൽ പറഞ്ഞാൽ തുടക്കം ലേറ്റ് മോട്ടീഫുകൾ കൊണ്ടുള്ള പ്രവചനങ്ങളാണ്. ആ മൃഗത്തെ പിടികൂടുന്ന വിദ്യ ഉപയോഗിച്ചാണ് നായകൻ ഒടുവിൽ മുഖ്യവില്ലിൻ്റെ കഥ കഴിക്കുന്നത്. അതുപോലെ ആ അഭയാർത്ഥി സംഘത്തിൻ്റെ ദൈന്യതയാണ് ഗോത്രത്തെയും കാത്തിരിക്കുന്നത്. ഏതായാലും തുടക്കത്തിൽ കാണിച്ചു തരുന്ന ആ മനുഷ്യരുടെ സാധാരണ ചര്യകളും മറ്റും വെളിവാക്കുന്നത് ആധുനിക ലോകത്തിന് തികച്ചും അപരിഷ്കൃതരായ അവർ പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്നവരാണ് എന്ന കാര്യമാണ്. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രമുള്ള ഗോത്രവർഗം ഗഹനമായ ഉൾക്കാഴ്ചയാൽ നയിക്കപ്പെടുന്നവരാണെന്ന് വ്യക്തമാക്കുന്നതാണ് വൃദ്ധൻ പറയുന്ന കഥ. കഥയുടെ രത്നചുരുക്കം ഇങ്ങനെയാണ്: ദുഃഖിതനായി വന്ന മനുഷ്യനോട് പക്ഷിമൃഗാദികൾ കാര്യം ചോദിച്ചു. അവൻ തന്റെ നിസ്സഹായത അവനോട് പറഞ്ഞു. അപ്പോൾ കരുണ തോന്നിയ മൃഗങ്ങൾ അവരുടെ കഴിവുകൾ അവന് നൽകാൻ തുടങ്ങി. കഴുകൻ കാഴ്ച, പുലി കരുത്ത്, പാമ്പ് ഭൂമിയുടെ രഹസ്യങ്ങൾ, അങ്ങനെ അങ്ങനെ. ഒടുവിലെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ മനുഷ്യൻ തിരിഞ്ഞു നടന്നു. അപ്പോൾ അറിവുള്ള മൂങ്ങ പറഞ്ഞു, എനിക്കിപ്പോൾ ഭയം തോന്നുന്നു. ഒത്തിരി കഴിവുകൾ അവൻ്റെ പക്കൽ ഇപ്പോഴുണ്ട്. അവന് വേണ്ടതൊക്കെ കിട്ടിയല്ലോ, അവൻ സന്തുഷ്ടനായിക്കൊള്ളും എന്ന് മാൻ ആശ്വസിപ്പിച്ചു. ഇല്ല, മൂങ്ങ പറഞ്ഞു, ഞാൻ അവനിലൊരു ഗർത്തം കണ്ടു, ഒരിക്കലും തീരാത്ത വിശപ്പ് പോലെയൊന്ന്. അതാണ് അവനെ ദുഃഖിതനും ആവശ്യക്കാരനുമാക്കുന്നത്. അവൻ തുടർച്ചയായി ഇവിടെ നിന്നും ഓരോന്നോരോന്നായി എടുത്തുകൊണ്ടേയിരിക്കും. അവസാനം ഭൂമി അവനോട് പറയും, ഞാൻ ഇനിയില്ല, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. അപ്പോക്കാലിപ്റ്റോ എന്ന സിനിമയുടെ സാരാംശം ഊറ്റിയെടുത്തതാണ് ഈ കഥ. അങ്ങനെ ആ പ്രാക്തന സമൂഹത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കിയതിനു ശേഷം കഥയിലെ മുഖ്യ സംഭവങ്ങൾ അരങ്ങേറുകയായി. മായൻ നാഗരികതയുടെ യോദ്ധാക്കൾ ഇരുട്ടിൽ ആ ഗ്രാമം ആക്രമിച്ച് നേതാവ് ഉൾപ്പെടെ ധാരാളം ആളുകളെ വധിക്കുകയും മറ്റുള്ള സ്ത്രീ പുരുഷന്മാരെ തടവിലാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിൽ നേതാവിൻ്റെ മകനുമുണ്ട്. അവൻ്റെ പേരാണ് ജാഗ്വാപോ, അഥവാ പുലിയുടെ പാദം. തടവിൽപ്പെടുന്നതിന് മുൻപ് പൂർണ്ണഗർഭിണിയായ ഭാര്യയെയും ബാലനായ മകനെയും വെള്ളമില്ലാത്ത ഒരു കിണറ്റിൽ ഒളിപ്പിക്കാൻ എന്തായാലും അവനാവുന്നുണ്ട്. പുകൾപെറ്റ മായൻ സംസ്കൃതിയുടെ പടയാളികൾ തടവുകാരെയും കൊണ്ട് അവരുടെ നഗരത്തിലേക്ക് പോകുന്നു. സമൃദ്ധവും സുന്ദരവുമായ ആധുനിക നാഗരികതയുടെ ആദ്യ പടവുകളിലേക്കുള്ള ആ യാത്രയിൽ ജീർണതയെ പടിപടിയായി നമ്മൾ കാണും. വൻമരങ്ങളെ കൊന്നൊടുക്കിയ വെളിമ്പ്രദേശം, ഏതോ പകർച്ചവ്യാധിയിൽ ഒടുങ്ങിയ മനുഷ്യ ശരീരങ്ങൾ ചിതറിയ ഒരിടം, അവിടെ വെച്ച് ഒരു ബാലികയുടെ പ്രവചനം നടക്കുന്നുണ്ട്. പകൽ ഇരുട്ടുമെന്നും അവരുടെ നാശമുണ്ടാകുമെന്നും അതിന് കാരണക്കാരനായുള്ളവൻ കരിമ്പുലിയെ കൊണ്ടുവരുമെന്നും ഒക്കെയാണ്. അവസാനമായി അവൻ കൂടെ ഉണ്ടെന്നും അവൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ബാക്കിയുള്ള സംഭവങ്ങൾ ഈ പ്രവചനത്തിന്റെ സഫലീകരണമായി നമുക്ക് കാണാം. പ്രവചനത്തിലെ ആ മനുഷ്യൻ നായകനായ ജാഗുവാപ്പോ തന്നെയാണ്. ഭാവിയിൽ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ നമുക്ക് പ്രവചനങ്ങളിൽ അഗാധമായ താല്പര്യം തുടങ്ങിയല്ലോ. ഇന്നും ഇടയ്ക്കിടെ പുതിയ പതിപ്പുകൾ ഇറങ്ങുന്ന ഒരു പുസ്തകമാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ. അവരങ്ങനെ മായൻ സംസ്കൃതിയുടെ സിരാകേന്ദ്രത്തിലേക്ക് അടുക്കും തോറും നമുക്കിന്ന് സുപരിചിതങ്ങളായ ദൃശ്യങ്ങൾ ഓരോന്നോരോന്നായി തെളിയുകയാണ്. പൊടിയിൽ പണി ചെയ്ത് ചോര തുപ്പുന്ന ക്ഷീണിതരായ പണിക്കാർ, വിശപ്പും പട്ടിണിയും രോഗങ്ങളും, അഴുക്ക് നിറഞ്ഞ ചേരിപ്രദേശങ്ങൾ, ആർത്തിയും അസൂയയും നിറഞ്ഞ നോട്ടങ്ങൾ, ഒരു കഷ്ണം മാംസത്തിന് വേണ്ടി കടിപിടി കൂടുന്ന കുട്ടികൾ, കുറെ നാണയത്തുട്ടികൾക്ക് വേണ്ടി ചത്തുമറിയുന്ന ജനക്കൂട്ടം, മോഷണവും ഉച്ചനീചത്വങ്ങളും, ഇതിനൊക്കെ നടുവിൽ വൻ നിർമ്മിതികൾ, അവർ കുടയവന്മാരായി സമൃദ്ധിയിൽ ആറാടുന്ന ഉപരിവർഗം, ദേവദേവനായ കുൽകുൽഖാന്റെ സ്വന്തം ജനതയെ അവരുടെ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയുള്ള നരബലിയാണ് അവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ളത്, സ്ത്രീകളെ അടിമകളാക്കി വിൽക്കാനും. ഭൗതികമായ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ മനുഷ്യന് നഷ്ടമാകുന്നത് മനുഷ്യത്വം, അന്യപരിഗണന, കരുണ, സാമാന്യയുക്തി, സംതൃപ്തി തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളാണെന്ന് നമ്മൾ ഇവിടെ അറിയുന്നു. കാരണം വൃദ്ധന്റെ കഥയിലെ മനുഷ്യന്റെ ലോകമാണത്. ആ മനുഷ്യൻ വളർന്നാണ് ഇന്നത്തെ നമ്മളായി മാറിയത്. സിനിമയിൽ കാണുന്ന ബലിയുടെ ദൃശ്യങ്ങൾ തികച്ചും ബീഭത്സജനകമാണ്. മുഖ്യ പുരോഹിതൻ ഒരുവന്റെ ഹൃദയം കീറിയെടുത്ത് ഉയർത്തി ദേവനർപ്പിക്കുന്നു. അടുത്തയാളിന്റെ കരളാണ് നിവേദിക്കുന്നത്. ജാഗുവാർപ്പോയുടെ സമയമായപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. അപ്പോൾ സൂര്യഗ്രഹണം നടക്കുന്നു. രാജാവും മുഖ്യ പുരോഹിതനും വെളിച്ചപ്പാടും ഒക്കെ ചേർന്ന് ഒരു നാടകം അവിടെ അവതരിപ്പിക്കും. അവർ പരസ്പരം കൈമാറുന്ന ചേഷ്ടകളിലൂടെ അത് വ്യക്തമാണ്. പരിഭ്രാന്തരായ ജനതയോട് പുരോഹിതൻ അപ്പോൾ പറയുന്നു, സൂര്യദേവൻ രക്തദാനം ചെയ്തു സംപ്രീതനായി ഇരിക്കുകയാണ്. അദ്ദേഹം നമ്മളോടിനി പ്രീതി കാണിക്കും. പാവം ജനങ്ങൾ അതോടെ ആഹ്ലാദാരവം മുഴക്കുകയാണ്. വിശ്വാസവും രാഷ്ട്രീയവും കൈകോർത്തു പിടിച്ച് കാലങ്ങളായി ജനങ്ങളെ കബളിപ്പിച്ച് പോരുന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ആവശ്യമില്ലാതായി മാറിയ നായകനെയും ബാക്കിയുള്ള കൂട്ടുകാരെയും കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. അവിടെ നിന്നും രക്ഷപ്പെടുന്ന നായകനെ പിന്തുടരുന്ന മനുഷ്യവേട്ടക്കാർ ഓരോരുത്തരായി അപകടത്തിലോ നായകന്റെ കൗശലത്തിലോ പെട്ട് കൊല്ലപ്പെടുകയാണ്. ഒടുവിൽ അവരിൽ രണ്ടുപേർ മാത്രം അവശേഷിക്കുന്നു. നായകനെ പിന്തുടർന്നവർ കടൽ തീരത്തെത്തുമ്പോൾ കപ്പലിൽ വന്നിറങ്ങിയ കുരിശും ആയുധവുമേന്തിയ യൂറോപ്യന്മാരെ കാണുന്നു. കൗതുകം പൂണ്ട മായൻ സംസ്കൃതിയുടെ മക്കൾ ജാഗുവാർപ്പോയെ ഉപേക്ഷിച്ച് യൂറോപ്യന്മാരുടെ സമീപത്തേക്ക് നീങ്ങുന്നു. അതാണല്ലോ മനുഷ്യ പുരോഗതിയുടെ ചരിത്രം. നായകൻ തിരികെ തന്റെ തകർന്ന ഗ്രാമത്തിലെത്തി കുടുംബത്തെ രക്ഷിക്കുന്നു. അവസാന രംഗത്ത് ദൂരെ തീരത്ത് കിടക്കുന്ന കപ്പലുകൾ ചൂണ്ടി ഭാര്യ ചോദിക്കും, അതെന്താണ്? അത് മനുഷ്യനെ കൊണ്ടുവരുന്നതാണ്, അവൻ മറുപടി കൊടുത്തു. നമ്മൾ അങ്ങോട്ട് പോകണോ? അവൾക്ക് ആകാംക്ഷയായി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഉൾക്കാഴ്ചയുള്ള ജാഗുവാർപ്പോ മറുപടി കൊടുത്തു, വേണ്ട, നമുക്ക് വനത്തിലേക്ക് പോകാം, ഒരു പുതിയ തുടക്കത്തിനായി. അങ്ങനെ അവർ വനത്തിൽ കയറി മറയുമ്പോൾ അപ്പോകാലിപ്റ്റോ എന്ന വ്യത്യസ്തമായ സിനിമ അവസാനിക്കുന്നു. ദൃശ്യങ്ങളുടെ മാസ്മരികത കൊണ്ട് അമ്പരിപ്പിക്കുന്നതാണ് അപ്പോകാലിപ്റ്റോ. അനിമേഷന്റെയും CGI കാര്യക്ഷമത മാത്രമല്ല, ക്യാമറ ആംഗിളുകളുടെയും ഷോട്ടുകളുടെയും വിന്യാസവും ഗംഭീരമാണ്. രക്ഷപ്പെടാൻ വേണ്ടി വളരെ ഉയരത്തിൽ നിന്നും നായകൻ പുഴയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു രംഗമുണ്ട് ചിത്രത്തിൽ. ആദ്യ കാഴ്ചയിൽ ഒരു നിമിഷത്തേക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ ഹൃദയം മിടിക്കാൻ മറന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. ഖേദോഹരമായ ദൃശ്യപരതയുടെ ഒപ്പം വയ്ക്കേണ്ടതാണ് അതിന് ഏറ്റവും ചേരുന്ന തരത്തിലുള്ള പശ്ചാത്തല സംഗീതവും. വളരെ പഠനങ്ങൾക്ക് ശേഷമാണ് സിനിമയുടെ സെറ്റിംഗും വസ്ത്രാലങ്കാരങ്ങളും മറ്റും ചെയ്തത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ അഭിനയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ അമേരിക്കൻ തനത് ജനവിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. സിനിമയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയാകട്ടെ മായൻ സംസ്കാര കാലത്തെ ഒരു പ്രാദേശിക ഭാഷയും. ഈ കാര്യങ്ങൾ ചലച്ചിത്രത്തിന് നൽകുന്ന സ്വാഭാവികത കിടയറ്റതാണ്. കഥാപാത്രങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് സബ്ടൈറ്റിലുകൾ ഉണ്ടെങ്കിലും കാച്ചിക്കുറുക്കിയ സംഭാഷണങ്ങളെ സിനിമയിലുള്ളൂ. കാരണം സിനിമയിൽ കാണിയുടെ അടിസ്ഥാന ശ്രദ്ധ തിരശീലയിൽ തെളിയുന്ന മിന്നിമായുന്ന ദൃശ്യങ്ങളിലായിരിക്കണം. അങ്ങേയറ്റം ദൂഷിതമായ മായൻ സംസ്കൃതിയുടെ നാശവും തുടർന്ന് യൂറോപ്യന്മാർ കൊണ്ടുവരുന്ന പുരോഗതിയുടെ പുത്തൻ സങ്കല്പത്തിന്റെ തുടക്കവും രേഖപ്പെടുത്തുന്ന ഒന്നായി പലരും ഈ സിനിമയെ കാണുന്നുണ്ട്. എന്നാൽ മെൽ ഗിബ്സൺ തന്നെ പറഞ്ഞത് ഈ ചിത്രം സമകാലിക ലോകത്തെ വൻ ശക്തികളെ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ്. അപ്പോൾ അപ്പോക്കാലിപ്റ്റോ ഒരു അന്യാപദേശമാകുന്നു. മായൻ സംസ്കൃതി നമുക്ക് നേരെ പിടിച്ചിട്ടുള്ള കണ്ണാടിയുമാകുന്നു. ജാഗുവാർപോയുടെ കൂട്ടരെ ചവിട്ടിത്താഴ്ത്തി അവരുടെ ശവക്കൂനകൾക്ക് മീതെ കെട്ടി ഉയർത്തിയ ദന്തഗോപുരത്തിൽ ജീർണതയുടെ മത്തു പിടിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഇന്ന് ലോകത്തെ നയിക്കുന്നത്. മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ സർവ്വതിനെയും ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതി നാശോന്മുഖമായിരിക്കുന്നു എന്ന സത്യത്തെ ഈ ചലച്ചിത്രം മുന്നോട്ട് വയ്ക്കുന്നു. ആ വൃദ്ധന്റെ കഥയിലെ ഭൂമിയുടെ വാക്കുകൾ നമുക്ക് ചുറ്റും ഇന്ന് മുഴങ്ങുന്നുണ്ട്. ഞാൻ ഇനിയില്ല, നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇനി ഒന്നും ബാക്കിയില്ല. അത് കേൾക്കാൻ കാതുകൾ കുറവാണെന്ന് മാത്രം.
1: മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത അപ്പോക്കാലിപ്റ്റോ എന്ന അമേരിക്കൻ സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് അധ്യാപകനായ അനുജിത് ശശിധരൻ.

0: സിനിമാ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
1: നിലവറ, മരിക്കാത്ത ഓർമ്മകളുടെ ഒഴിയാത്ത കലവറ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്.
2: യശശരീരനായ സംഗീതജ്ഞൻ കെ ജി ജയൻ ആദ്യകാല സംഗീത ശിക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചതിന്റെ ശബ്ദലേഖനം.
3: ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഗീതജ്ഞൻ എന്നുള്ളൊരാളുണ്ടായതായിട്ട് ഇല്ല. അച്ഛൻ തന്ത്രിയായിരുന്നു, ഗോപാലൻ തന്ത്രി എന്ന് പേര്. അമ്മയുടെ പേര് പി കെ നാരായണിയമ്മ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സംഗീതജ്ഞാനം ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അമ്മ കുറച്ച് പഠിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്, എന്നാൽ അമ്മ പാടി കേട്ടിട്ടുമില്ല. അച്ഛന് സംഗീതം അറിയാൻ പാടില്ല, പക്ഷേ അത് ഒരു ശ്ലോകമൊക്കെ പാടി കേട്ടാൽ നമുക്ക് നല്ലൊരു അനുഭൂതി ഉണ്ടാകും, നല്ല ശബ്ദമായിരുന്നു. അങ്ങനത്തെ ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചത്. എവിടെയെങ്കിലും ഒരു അങ്ങനെ ഒരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ ഒരു നാലഞ്ച് ജനറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഗ്യാപ്പിന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു സംഗീതം അറിയാവുന്ന ഒരു കുട്ടികളായിട്ട് മാറുകയും സംഗീതം പഠിക്കാനൊരുങ്ങുകയും അത് തന്നെ പഠിക്കണമെന്നുള്ള ആശ നമുക്ക് ദൃഢമായിട്ട് ചിത്രത്തിൽ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ വഴി തെളിഞ്ഞു കിട്ടിയെന്ന് വിചാരിക്കുന്നത്, അല്ലാതെ പാരമ്പര്യമല്ല. ഞങ്ങളെ ആദ്യം സംഗീതം പഠിപ്പിച്ച രാമൻ എന്നായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഞങ്ങളെ ആദ്യം ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കോട്ടയത്ത് തന്നെ ഒരു രാധാകൃഷ്ണ അയ്യർ എന്ന് പറഞ്ഞ് അത് ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം നല്ല ഒരു പാണ്ഡിത്യമൊക്കെയുള്ള ആളായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചു. കുമാരലൂർ അമ്പലത്തിലുള്ള ഉത്സവത്തിന് അവിടെ അരങ്ങേറ്റമൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾ എസ് എസ് എൽ സി പാസ്സായി കഴിഞ്ഞിട്ട് ഞങ്ങൾ അക്കാഡമി ചേരുന്നതിന് തീരുമാനിച്ചു. അന്നൊക്കെ ഞങ്ങൾക്ക് ഈ ഓരോരോ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ മത്സരങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അതിന് സമ്മാനമൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ സംഗീതത്തിലോട്ട് കുട്ടികളെ തന്നെ അയക്കണമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മനസ്സച്ഛനുണ്ടായി. അപ്പോൾ അങ്ങനെ ആണ് സംഗീതം പഠിക്കുന്നതിന് മ്യൂസിക് അക്കാഡമി തിരുവനന്തപുരം സ്വാതിരുന്നാൾ മ്യൂസിക് അക്കാഡമിയിൽ 1952 ആദ്യം ചേർന്നു. അങ്ങനെയാണ് സംഗീതം അവിടെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ അന്ന് പഠിപ്പിക്കുന്ന സംഗീതജ്ഞനെന്ന് പറഞ്ഞാൽ വലിയ സംഗീതജ്ഞനാണ്, വളരെയധികം കീർത്തിയുള്ളവരും വലിയ വലിയ ഭാഗവരന്മാരായിരുന്നു. ചെമ്പാങ്കുടി ഉണ്ടായിരുന്നു, കെ സി കേശവാര്, അങ്ങനെ ഒരുപാട് എൻ ജി സീതാറാമയ്യർ, അവരൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അവരെ ഒക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് മഹാരാജാവിൻ്റെ ഇതാണ്. അങ്ങനെ ആ മഹാരാജാവിൻ്റെ ഏർപ്പാടിൽ അവിടെ ഈ സംഗീത അക്കാഡമി തുടങ്ങി. 1952 മുതൽ 56 വരെ ഞങ്ങൾ പഠിച്ചത്. 10-13 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. പക്ഷെ അവസാനം പാസ്സാകുമ്പോൾ ഒരു 5-6 പേരെ പറ്റുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിഞ്ഞു പോയി. കാരണം ഇത് പഠിക്കുന്തോറും നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിച്ചില്ലെങ്കിൽ അത് പാടാൻ ഒക്കത്തില്ല. രാഗങ്ങളെ പറ്റി മനസ്സിലാക്കുക, അത് ഏതിൻ്റെ ജന്യമാണെന്ന് മനസ്സിലാക്കുക, താളം മനസ്സിലാക്കുക, അപ്പോൾ ഇതെല്ലാം കുറേ അങ്ങോട്ട് പഠിച്ചു പഠിച്ചു വരുമ്പോഴത്തേക്ക് ടഫായും വല്ലാതെ. അരങ്ങേറ്റം നമ്മുടെ ഈ കുമാരലൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു.
2: യശശരീരനായ സംഗീതജ്ഞൻ കെ ജി ജയൻ ആദ്യകാല സംഗീത ശിക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചതിന്റെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്.
1: നിലവറ, മരിക്കാത്ത ഓർമ്മകളുടെ ഒഴിയാത്ത കലവറ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്.
4: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ഐ ടി ഐ,
6: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, എ സി മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിക് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ഐ ടി ഐ, കാൽടെക്സ് കണ്ണൂർ.
6: ഫോൺ 6282520614.
7: ആകാശവാണി കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8-7 കണ്ണൂരിലെത്തേണ്ട 1-63-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം, നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 28 മിനിറ്റ് വൈകി ഓടുകയാണ്. 7:47 എത്തേണ്ടിയിരുന്ന 1:66:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 11 മിനിറ്റും 7:55 എത്തേണ്ട 1:63:47 തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് 14 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
9: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
8: പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
5: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
6: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 9446071998.
11: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
12: ലാപ്ടോപ്പോ?
11: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
13: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
14: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
13: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
15: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
16: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
15: അതെങ്ങനെയാ?
16: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
15: എടാ, സംഭവം കൊള്ളാലോ.
16: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
17: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
18: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
7: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7:05. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
19: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 1446 पर कॉल करें. कहीं से भी, कभी भी, 24 घंटे यह सुविधा उपलब्ध है. यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
20: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुकेश कुमार बल. प्रधानमंत्री नरेंद्र मोदी आज संसद भवन में राष्ट्रीय जनतांत्रिक गठबंधन संसदीय दल की बैठक को संबोधित करेंगे. राष्ट्रपति द्रौपदी मुर्मू आज स्कोपिये में उत्तरी मैसेडोनिया की राष्ट्रपति गोर्दाना सिल्यानोवस्का दाफकोवा के साथ वार्ता करेंगी. यूक्रेन के ओडेशा बंदरगाह के पास एक व्यापारिक जहाज पर हुए हमले में 4 भारतीयों की मौत, 1 घायल. भारत ने हमले की निंदा की. पश्चिम बंगाल सरकार ने राज्य में वरिष्ठ नागरिकों, विधवा और दिव्यांगों के लिए मासिक पेंशन बढ़ाई. राष्ट्रपति डोनाल्ड ट्रंप की जवाबी कार्रवाई की चेतावनी के बाद अमेरिका ने ईरान पर घातक हमले किए. और PV सिंधु आज से शुरू हो रहे चाइना ओपन बैडमिंटन टूर्नामेंट में भारत का नेतृत्व करेंगी. अब समाचार विस्तार से. राष्ट्रीय लोकतांत्रिक गठबंधन NDA संसदीय दल की साप्ताहिक रणनीति बैठक मंगल मिलन आज संसद भवन में होगी. प्रधानमंत्री नरेंद्र मोदी बैठक को संबोधित करेंगे. सत्र के दौरान ये बैठक पारंपरिक रूप से मंगलवार को आयोजित की जाती है. बैठक का उद्देश्य गठबंधन की पूर्ण एकता और समन्वय को प्रदर्शित करना है. संसद के मानसून सत्र के पहले दिन की शुरुआत हंगामे से हुई. विभिन्न मुद्दों सहित नीट परीक्षा पेपर लीक मामले पर विपक्ष के विरोध के बीच कल दोनों सदनों की कार्यवाही कई बार बाधित हुई. हंगामा जारी रहने पर कार्यवाही कई बार स्थगित की गई. प्रधानमंत्री नरेंद्र मोदी ने संसद के मानसून सत्र में सभी राजनीतिक दलों से सकारात्मक और सार्थक चर्चा का आग्रह किया है. सत्र से पहले संवाददाताओं से बातचीत में प्रधानमंत्री मोदी ने कहा कि महज 1 महीने में देश ने कई उपलब्धियां हासिल की हैं.
21: मानसून हो या मानसून सत्र, अगर दोनों प्रोएक्टिव हो तो बहुत ही प्रोडक्टिव होते हैं. और दोनों को प्रोडक्टिव होते हैं तो देश का कल्याण होता है।

0: to embrace dialogue over disruption, leads the Statesman. Monsoon session off to a stormy start amid opposition protests, reports the Hindu. The Pioneer, in its editorial piece, FIFA World Cup, Spain rules the world again, says football once again demonstrated its unrivaled global appeal, uniting nations, cultures and generations in a way few events can. Cops block protesters, march to Parliament, Nadda meets CJP representatives, says the Times of India. Andy Burnham takes over as Prime Minister, unveils 10-year plan for reset of United Kingdom, informs the Asian Age. And finally, India proves first vaccine against dengue, reports the Hindustan Times. And with that, it's back to you, Abhishek.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to address NDA Parliamentary Party meeting at Parliament House this morning. President Draupadi Murmu to hold talks with the North Macedonian counterpart in Skopje today. Four Indians killed and one critically injured in attack on commercial vessel near Odessa port in Ukraine. India condemns attack on the ship. West Bengal government hikes monthly pension for senior citizens, widows and specially abled persons in the state. US launches fresh strikes on Iran as President Donald Trump warns of massive retaliation. And PV Sindhu to lead India's challenge at the China Open Badminton Tournament beginning today. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കണ്ണൂർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സംഗീതമാതിരി. പ്രിയ ശ്രോതാക്കളെ, സംഗീതമാതിരിയിൽ ഇപ്പോൾ മലയാളം ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത് രാഘവ രാമരാജ്യത്തിൻ പ്രിയനായക എന്നാരംഭിക്കുന്നു ആദ്യത്തെ ആൽബം ഗാനം.

0: ചലനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
2: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
2: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
3: മലയാളം ആൽബം ഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി സുദീപ് കുമാർ പാടിയത് പ്രഭാത ശ്രീലക വാതിൽ തുറക്കും എന്നാരംഭിക്കുന്നു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ.

0: എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: അടുത്തതായി ശ്രീവത്സം ജെ മേനോൻ പാടിയത് മാലിനി മധുഭാഷിണി എന്നാരംഭിക്കുന്നു.

മലയാളം ആൽബം ഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി ഇനി നാളെ രാവിലെ 8:30. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആൻറ്റി ബർണമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 5 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അച്ച വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പനാമയുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ജയശങ്കർ എടുത്തു പറഞ്ഞു. NDA പാർലമെൻ്ററി പാർട്ടി യോഗം മംഗൾ മിലൻ രാവിലെ പാർലമെൻ്റ് മന്ദിരത്തിൽ ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. സിക്കിമിലെ നാംചി ജില്ലയിൽ സമർദുങ് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ 1-ാം ചരമവാർഷിക ദിനം ഇന്ന്. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIM നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം അല്പസമയത്തിനകം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് August 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളേക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. തിരുവനന്തപുരത്ത് ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 5.5 ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ കോടതി വിട്ടയച്ചു. നടപടിക്രമങ്ങളിൽ പോലീസിനുണ്ടായ വീഴ്ചയിലാണ് തലശ്ശേരി സെഷൻസ് കോടതി റാമിനെ വിട്ടയച്ചത്. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൗണ്ടിൽ സഹതാരം ഉന്നതി ഹുഡ്ഗയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പാട്ടിൽ ഒരു കൂട്ട്. ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പാട്ടിലൊരു കൂട്ടിൽ ഇന്ന് ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം രക്തപുഷ്പം എന്ന ചിത്രത്തിലേതാണ്. എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം പകർന്നത് എം കെ അർജുനൻ.

അടുത്ത ഗാനം. സാഗരസംഗമം എന്ന ചിത്രത്തിൽ നിന്നാണ്.

സാഗരസംഗമം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി ഇളയരാജ ഈണം പകർന്ന ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അടുത്തതായി ഇണ എന്ന ചിത്രത്തിൽ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനങ്ങളാണ് പാട്ടിലൊരു കൂട്ട് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി മനുഷ്യമൃഗം എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനം എഴുതിയത് പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം KJ ജോയ്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഈ ഗാനം സാഗരം ശാന്തം എന്ന ചിത്രത്തിൽ നിന്ന്, ONV എഴുതി, MB ശ്രീനിവാസൻ സംഗീതം പകർന്നിരിക്കുന്നു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: സംഘർഷം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ബിച്ചു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്.

ಚಂದ ಮೋಹನ್ ಬನ್ನೆ.

ജന്മം പൂമണിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: 9 6 70 80.
1: പാട്ടിലൊരു കൂട്ടിൽ അടുത്തതായി ഇടിമുഴക്കം എന്ന് ചിത്രത്തിൽ നിന്ന്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് പീറ്റർ റൂബൻ ഇണം പകർന്ന് ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ പാട്ട്, ചിത്രം ബിന്ദു.

ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി 4 എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പാട്ടിലൊരു

കൂട്ട് ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഈ ഗാനം ഗർജനം എന്ന ചിത്രത്തിൽ നിന്ന്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

ഒരു ഗാനം കൂടി. ഒരു വിളിപ്പാടകലെ എന്ന് ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി ജെറി അമൽദേവ് ഈണം പകർന്നിരിക്കുന്നു.

ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനങ്ങളാണ് പാട്ടിലൊരു കൂട്ട് ചലച്ചിത്ര ഗാന പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. പാട്ടിലൊരു കൂട്ട് സമാപിച്ചു.

0: ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ബെൽജിയം ദേശീയ ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബെൽജിയം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മാക്സിം പ്രവോട്ടിനും അവിടുത്തെ ജനങ്ങൾക്കും ആശംസ നേർന്നു. ബെൽജിയവുമായി ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ജന്മദിനാശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖാർഗെയ്ക്ക് ദീർഘായുസ്സും ആരോഗ്യവും ലഭിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടി. കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈയിൽ നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 2 നമ്പർ പ്ലാറ്റ്ഫോമിൽ നവീകരണ പ്രവൃത്തിയായതിനാൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ വരുത്തി. ഇന്നു മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ഉച്ചയ്ക്ക് 2:15 വെസ്റ്റ് ഹില്ലിൽ നിന്നായിരിക്കും ഈ ദിവസങ്ങളിൽ പുറപ്പെടുക. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രവണത പലപ്പോഴും വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വളരെ ദോഷകരമായി ഭവിക്കാറുമുണ്ട്. ഇതിനോട് ഒരു മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്?
3: വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഇപ്പോൾ നമ്മുടെ യുവതലമുറയിൽ വിദ്യാർത്ഥികളിലൊക്കെ അധികമായി കാണുന്ന അക്രമവാസനയും അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപുള്ള സാഹചര്യമല്ല കോവിഡിന് ശേഷം വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ യുനോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായി. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, അതുപോലെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലെങ്കിൽ ഉദ്ദേശത്തിലാണ് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബോ ഒക്കെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനുശേഷം അവർ പലപ്പോഴും ഗെയിമുകൾ, ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഗെയിമുകളൊക്കെ വയലൻസ് ഉള്ളവരാണ്. അപ്പോൾ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ തക്ക ഇനോ അത്തരത്തിലുള്ള ഗെയിമുകൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെടിവെപ്പും അതുപോലെ കൊല ചെയ്യുന്ന പോലുള്ള സംഗതികൾ, ആക്രമിക്കുന്ന സംഗതികൾ ഇതൊക്കെയും. അപ്പോൾ ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു അറപ്പ് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റൊരാളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുക, അതിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില കുട്ടികൾക്കെങ്കിലും കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്വഭാവ ദൂഷ്യവുമായി അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ചില ഇനോ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ വെറുതെ ഉപദ്രവിക്കുക, അതുപോലെ സഹപാഠികളെ ഉപദ്രവിക്കുക, അവരെ മാനസികമായിട്ട് വിഷമത്തിലാക്കുക, അതിലൊന്നും ഒരു കുറ്റബോധം തോന്നാതിരിക്കുക, അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് ഈ കോണ്ടാക്ട് ഡിസോർഡറുള്ള. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള മനപ്രയാസവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവരാണ്. അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ സവിശേഷതകളുള്ള വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക, സംഘം ചേർന്നും ഒറ്റയ്ക്കുമൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ, അപ്പോൾ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികളുടെ അവകാശങ്ങൾ ഹനിക്കുക, അതുപോലെ നിയമങ്ങൾ ലംഘിക്കുക, അപ്പോൾ നിയമങ്ങളുടെ ലംഘനം മൂലമുണ്ടാവാൻ സാധ്യതയുള്ള ശിക്ഷകളെ ഭയപ്പെടാതിരിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതുപോലെ നിയമത്തെ വെല്ലുവിളിക്കുക, ക്രമസമാധാന സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും അല്പം പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുക. ഇത്തരം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം യുവാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയെങ്കിലും യുവാക്കൾക്ക് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളോ അത്തരത്തിൽ ഉള്ള പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട്. ഇത് നമ്മൾ കണക്കാക്കണം. പിന്നെ ഇതിനെയൊക്കെ ഒരു പക്ഷേ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി ആകുമ്പോൾ പരമ്പരാഗളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത സംജാതമാകുന്നു. അതൊരു പക്ഷേ കുറ്റകൃത്യമാകാം, അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ക്രൈംസ് ആകാം, മറ്റ് പ്രവർത്തനങ്ങളാകാം, സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കേണ്ട മറ്റു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമല്ല, അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വാംശീകരിക്കേണ്ട മൂല്യബോധമുണ്ട്. അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ആയിരിക്കുമ്പോൾ ഒരു പൗരനെന്ന നിലയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും, അത്തരത്തിലുള്ള ഒരു കർത്തവ്യബോധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർന്ന ഒരു മൂല്യബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. പലപ്പോഴും ഈ മൂല്യ ശോഷണം സംഭവിക്കുന്നു വിദ്യാർത്ഥികളിൽ. അപ്പോൾ തീർച്ചയായും നമ്മളിതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പേരൻറ്റിങ്, അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. പല രക്ഷിതാക്കൾക്കും കുട്ടികളെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൺഫ്യൂഷനും സംശയവും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശരിയായ ഒരു പേരൻറ്റിങ് അല്ലാതെ രക്ഷാകർത്തൃത്വം, രക്ഷാകർത്താക്കൾ എങ്ങനെയായിരിക്കണം കുട്ടികളെ വളർത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ളൊരു സംഗതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലവിലുണ്ട്, പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് പുറത്തുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട ഇടപഴകൽ. പലപ്പോഴും ഈ യുനോ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചു, കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി, അണുകുടുംബം വന്നു, അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം, കുടുംബത്തിനകത്ത് നിന്നുള്ള കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും കുട്ടികളെ ശാസിക്കുന്നതിനും വഴക്ക് പറയുന്നതിനും ഒക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കിന്നുണ്ട്. ഇനി കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, അതുപോലെ കോളേജിൽ, അപ്പം വിദ്യാലയങ്ങളിലാണ്. വിദ്യാലയങ്ങൾ ഒരു കാലത്ത് അധ്യാപകർ വളരെ സ്ട്രിക്റ്റായിരുന്നു, പക്ഷേ ഇന്ന് എത്രത്തോളം സ്ട്രിക്റ്റ് ആവാൻ കഴിയുന്നു, കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള യുനോ മോശമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ മുൻപ് ശകാരിച്ചിരുന്നത് പോലെ ശകാരിക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ നമുക്ക് എത്ര കണ്ട് കഴിയുന്നു. ഇതൊരു പ്രസക്തമായ വിഷയമാണ്. ഇപ്പം ബാലാവകാശ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പിന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനത്തിൽ സംവിധാനം എത്രത്തോളം പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാകുന്നുള്ള വിഷയമുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, കുട്ടികളെ സ്വതന്ത്രരായിട്ട് ജീവിക്കുവാൻ നമ്മളിവിടെയുണ്ട്. ഇപ്പം പാശ്ചാത്യ സംവിധാനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ ഇൻഡിപ്പെൻ്റ് ആയിട്ടാണ് വളരെ ചെറിയ പ്രായം മുതലേ അവർ വളർന്നു വരുന്നത്. അപ്പോൾ പാശ്ചാത്യ മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇൻഡിപ്പെൻഡൻ്റ് ആവുകയാണ്, കഴിവത് നേരത്തെ കുട്ടികൾ ഇൻഡിപ്പെൻ്റ് ആവുന്നു. പക്ഷേ ഇൻഡിപ്പെൻ്റായി വരുന്ന സമയത്ത് എത്രത്തോളം പക്വമായിട്ട് പെരുമാറുവാൻ, എത്രത്തോളം ഉത്തരവാദിത്വം പെരുമാറുവാൻ ഈ കുട്ടികൾ കഴിയുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത്.
2: സർ, ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ യുവതലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ജീവിതത്തിലെ പല പരാജയങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ക്രൂരമായ ചില പ്രവർത്തനങ്ങളിലേക്കോ നയിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിരവധിയാണ്. എങ്ങനെയാണ് ഇത്തരം പ്രവണതകളെ അങ്ങ് നിരീക്ഷിക്കുന്നത്?
3: ആ, അതൊരു പ്രധാന കാര്യമാണ്. അതായത്, നമ്മൾ ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾ പലപ്പോഴും പല മത്സര പരീക്ഷകൾക്കും യുനോ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെയൊക്കെയുള്ള പരീക്ഷകൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനെ വിജയിക്കണം എന്നുള്ളതാണ്. ഏത് വിധേനയും വിജയിക്കണം, എങ്ങനെയും വിജയിക്കണം. അപ്പോൾ വിജയിക്കുക എന്നുള്ള പിന്നിൽ ഒരു അധ്വാനം ആവശ്യമാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഒരു ക്ലാസ്സിൻ്റെ അവസാനം, അധ്യയന വർഷത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് താൻ തയ്യാറെടുക്കണം. ആ പ്രിപ്പയർഡ്നെസ് തീർച്ചയായും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ ഒരു പരീക്ഷ വിജയിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിക്കുവാനും മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ മിക്ക കുട്ടികളും കുറവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിരാശാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്, ഫ്രസ്ട്രേഷൻ ടോളറൻസ്. മുൻപ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കുട്ടി ഏതെങ്കിലും ഉന്നയിച്ചാൽ, ഉദാഹരണത്തിന് മേ ബി ഡ്രസ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ കാര്യമോ ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ പേരൻസ് ഇങ്ങനെ പറയും, അത് ഓണത്തിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ ക്രിസ്മസിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ വെക്കേഷൻ ആവട്ടെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരു സമയം അതിനുവേണ്ടി പിന്നീട് കാത്തിരിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ അന്ന് മുൻ തലമുറയിലെ കുട്ടികൾ ഏറെക്കുറെ അങ്ങനെയുള്ള അതിൽ മനസ്സ് വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു ബൈക്ക് വേണം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആവശ്യമുള്ള സാധനമാണ്, അവരാവശ്യപ്പെടുന്ന എന്തും ഉടൻ തന്നെ അവർക്ക് സാധിച്ചു കൊടുക്കണം എന്നുള്ളൊരു സംഗതിയാണ്. അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് പോവുകയാണ്. വളരെ കടുത്ത നിലപാടിലേക്കും കടുത്ത നടപടിയിലേക്കും പോവാണ്. പലപ്പോഴും കുട്ടികളൊരു പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതെന്ന് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇനോ പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ ആത്മഹത്യാ ചിന്ത വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ, അപ്പം മാനസിക ആരോഗ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമായിട്ടും ഒരു കുട്ടിയുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ വൈകാരിക അവസ്ഥ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിന്തയും പെരുമാറ്റവും വികാരവും ഇത് മൂന്നും പോസിറ്റീവായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസിക ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ, ചിന്തയുടെ തലത്തിലോ പെരുമാറ്റത്തിൻ്റെ സ്വഭാവ രീതിയുടെ തലത്തിലോ അല്ലെങ്കിൽ വികാരങ്ങളുടെ തലത്തിലോ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു മാനസികാരോഗ്യാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, ആളുകളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കരുതൽ നമുക്കെല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്.
2: സർ, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളുടെ ഉപയോഗം യുവതലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണാം. കാരണം മുൻ തലമുറയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ ലഭ്യത വളരെ ഏറെയാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് വിദ്യാർത്ഥികളാകട്ടെ യുവാക്കളാകട്ടെ, അപ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻസ്ഡാണ്. അപ്പോൾ അവർ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് ഇ റീഡിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എല്ലാം അവർ ഓൺലൈനായിട്ടാണ് റെഫറൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാഠ്യേതരമായ കാര്യങ്ങൾ പ്രക്രിയയിലൂടെ അവർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ഓൺലൈനിൽ അവർക്ക് ലഭ്യമാവുന്നത്, അതിന് പുറമെ അവരെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാധീനങ്ങൾ, പലതരം വെബ്സൈറ്റുകൾ, പലതരം വീഡിയോസ്, അപ്പം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ്, മെസ്സേജസ്, ഇതൊക്കെയും തന്നെ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ വരുന്ന മെസ്സേജസിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതിനെ ഒരു അതിനെ പരിശോധിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ നെഗറ്റീവായിട്ടുള്ള സ്വാധീനിക്കുന്ന കാര്യങ്ങളോ അതേപടി വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ ചില കുട്ടികളെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണണം. സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല കുട്ടികളെയും ഇത്തരത്തിൽ സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ. ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. അപ്പോൾ സിനിമയിൽ വയലൻസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ ആ അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം വയലൻസ് രംഗങ്ങൾ, അവർ സിനിമ കണ്ടു പോയാലും അവരുടെ മനസ്സിലേക്ക് അത്തരം രംഗങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതൊരു എവർ ലാസ്റ്റിംഗ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സിനിമയിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജസ്, വയലൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും ആ കാണുന്ന വ്യക്തിയെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പം വയലൻസിലേക്കാണ് നയിക്കുന്നത്. വയലൻസ് കാണുന്ന ഒരാളിൻ്റെ മനസ്സിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത, ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത, അത്തരം പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ, നേരത്തെ പറഞ്ഞോണം, പ്രവൃത്തി ഏർപ്പെടുമ്പോൾ അല്പമ്പോഴും ഒരു മനസ്താപം ഉണ്ടാവാത്ത തരത്തിൽ ഒരു അറപ്പ് മാറുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
2: യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
3: നന്ദി.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ ആദരിച്ച് NDA സഖ്യകക്ഷികൾ യോഗത്തിൽ അഭിനന്ദന പ്രമേയം പാസാക്കും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിൽ പതിവായി ചേരുന്ന യോഗമാണിത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം തുടങ്ങിയവയിൽ വിപുലമായ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തമായതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അച്ചാ വാസ്ക്വസുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ലാറ്റിൻ അമേരിക്കയിലേക്കും കരീബിയൻ മേഖലയിലേക്കും ഒരു കവാടമെന്ന നിലയിൽ പനാമയുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം ജയശങ്കർ വ്യക്തമാക്കി. വ്യാപാരം, വാണിജ്യം, വികസനം, സമുദ്രമേഖല, ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം, ഡിജിറ്റൽ സഹകരണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിപുലമായ ചർച്ചകൾ നടത്തി. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയനാണ് മരിച്ച മലയാളി. സംഭവസമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർഗോഡ് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കോൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി. ബെൽജിയം ദേശീയ ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ബെൽജിയം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മാക്സിം പ്രവോട്ടിനും അവിടുത്തെ ജനങ്ങൾക്കും ആശംസ നേർന്നു. ബെൽജിയവുമായി ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിക്കിമിലെ നാംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണ തുരങ്കത്തിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നാംചി ജില്ലാ ഭരണകൂടം അറിയിച്ചു. 25 പേരോളം തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഡെങ്കിപ്പനി തടയാൻ തകേട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി.

0: 4 മുതൽ 60 വരെ പ്രായക്കാർക്ക് ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകിട ബയോഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. കേരളത്തിലെ എം പിമാരെയും മുഖ്യമന്ത്രി കാണും. സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ AICC നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പുതിയ KPCC പ്രസിഡന്റ് തീരുമാനിക്കുന്ന നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനിരിക്കെയാണ് സതീശന്റെ ഡൽഹി സന്ദർശനം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പതാക ഉയർത്തി. സംസ്ഥാനത്തെ CPIMന്റെ എല്ലാ ഘടകങ്ങളിലും VSനെ അനുസ്മരിച്ച് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KM ഷാജി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വനാതിർത്തി പങ്കിടുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യവകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാൻ റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതൽ ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. അല്പസമയത്തിനകം പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ MLA പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് പാളയം കൊലപാതക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നും അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാളയത്തെ വീട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കോഴിക്കോട് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾക്കായി ജനമൈത്രി ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. സദസ് ജില്ലാ പോലീസ് മേധാവി AP ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേൽ ഇന്ന് ചർച്ച നടത്തും. അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം 6 കൌൺസിലർമാർക്കും വിപ്പ് നൽകി. 26 അംഗ കൌൺസിലിൽ 14 പേരുടെ പിന്തുണയാണ് അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ടത്. ഇടതുപക്ഷത്ത് 12 അംഗങ്ങളുണ്ട്. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് കരിമണ്ണൂർ SIയെയും ഡ്രൈവറെയും തടഞ്ഞ സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്യായമായ സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 2 നമ്പർ പ്ലാറ്റ്ഫോമിൽ നവീകരണ പ്രവൃത്തിയായതിനാൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ വരുത്തി. ഇന്നു മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ ഉച്ചയ്ക്ക് 2:15 വെസ്റ്റ് ഹിൽ നിന്നായിരിക്കും ഈ ദിവസങ്ങളിൽ പുറപ്പെടുക. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൌണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. വനിതാ സിംഗിൾസിൽ ദേവിക സിഹാഗ് മത്സരിക്കും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, HS പ്രണോയ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പുരുഷ ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ, അംസ കരുണൻ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുക. മിക്സഡ് ഡബിൾസിൽ തനിഷ ക്രസ്റ്റോ, ധ്രുവ കപില സഖ്യവും രോഹൻ കപൂർ, ഋതിക ശിവാനി ഗഡെ സഖ്യവും ഇന്ത്യയെ പ്രതിനിധീകരിക്കും. വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് മത്സരാർത്ഥികളില്ല. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി 5s ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി 5s ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ കോടതി വിട്ടയച്ചു. നടപടിക്രമങ്ങളിൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതിയാണ് റാമിനെ വിട്ടയച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ച് നോട്ടീസ് കൈമാറി വീണ്ടും അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം. മാർക്കുകൾ രേഖപ്പെടുത്തുന്ന കണ്ണൂർ സർവകലാശാലയുടെ കെറീപ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയെ ചുമതലപ്പെടുത്തി. താവക്കരയിലെ ഫോക്ലോർ സെന്ററിലെ പുരാവസ്തുക്കൾ അനുമതിയില്ലാതെ മാറ്റിയത് അന്വേഷിക്കാനും വക്സ് ആൻഡ് പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും യോഗം ചുമതലപ്പെടുത്തി. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബ്ലൂ സ്റ്റാർ എന്ന ചിത്രത്തിൽ പ്രദീപ് കുമാർ, ശക്തിശ്രീ എന്നിവർ പാടിയത്. രചന ഉമാദേവി, സംഗീതം ഗോവിന്ദ് വസന്താൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: അസുരൻ എന്ന ചിത്രത്തിൽ ടി ജെ അരുണാചലം, ചിന്മയി എന്നിവർ പാടിയത്. ഏകനാഥിൻ്റെ വരികൾ, ജി വി പ്രകാശ് കുമാറിൻ്റെ സംഗീതം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ചമക് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വല്ലവൻ, മാനസ ജയശങ്കർ എന്നിവർ പാടിയത്. രചന വല്ലവൻ, സംഗീതം ജദ സന്ധ്യ.

ஈவினிங் தானே வந்தாரு.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ബഗീര എന്ന ചിത്രത്തിൽ നിന്ന്, ജി വി പ്രകാശ് കുമാർ, സുചിത്ര എന്നിവർ പാടിയത്, പി എ വിജയിൻ്റെ വരികൾ, എസ് ഗണേശിൻ്റെ സംഗീതം.

ചിന്മയി പാടിയത് ചിത്രം ദേവരഥം. എ മോഹൻരാജൻ്റെ വരികൾ, നിവാസ് പ്രസന്നയുടെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം, മർവിൻ സോളമൻ പാടിയത്. ചിത്രം എന്ന സൊല്ലേ പോകരേ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തമായതായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആൻറ്റി ബർണമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൻ്റെ ഭാഗമായി 60 പേരെ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കിയതായി മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ്റെ 1st ചർമ്മവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIMൻ്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSൻ്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭാ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേൽ ഇന്ന് ചർച്ച നടത്തും. അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം 6 കൗൺസിലർമാർക്കും വിപ്പ് നൽകി. തൊടുപുഴ മാങ്ങാട്ടുകവലിയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് കരിമണ്ണൂർ SAയെയും ഡ്രൈവറെയും തടഞ്ഞ സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. സിക്കിമിലെ നാംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണ തുരങ്കത്തിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നാംചി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇന്നാരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൗണ്ടിൽ സഹതാരം ഉന്നതി ഹുഡ്ഗേക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ ത്യാഗരാജകൃതികൾ കേൾക്കാം. ആദ്യം അനുരാഗമുലേനി എന്ന കൃതി, സരസ്വതി രാഗം, രൂപകതാളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: ഹലോ പ്രിയ ഗീതം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇന്ന് ഒരു മണിക്ക് എവർഗ്രീൻ എയ്റ്റീസ് 1980കളിലെ നിത്യഹരിത ഗാനങ്ങൾ. 2:30 ആകാശവാണി ടെലിക്വിസ്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി

0: Evacuate people trapped inside the under-construction tunnel of the NHPC Teesta Stage 6 hydroelectric project at Samardung in Namche district. Senior Superintendent of Police of Namche district said 9 bodies have been recovered by the rescue teams so far. Prime Minister Narendra Modi spoke with Sikkim Chief Minister Prem Singh Tamangole. Mr. Modi took stock of the situation and rescue measures. Vice President C.P. Radhakrishnan has expressed grief over the loss of lives in the tragic incident in Namche district. Mr. Radhakrishnan conveyed condolences to the bereaved families. The India Meteorological Department, IMD, has forecast very heavy rainfall today over parts of Himachal Pradesh, Jammu and Kashmir, Ladakh, Gilgit, Baltistan and Muzaffarabad. Places over Delhi, Haryana, Chandigarh, parts of northeast India, Bihar, East Madhya Pradesh, Konkan and Goa, Madhya Maharashtra, Punjab, Uttar Pradesh and Uttarakhand are also expected to receive moderate to heavy rainfall during the day. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ ഡ്രൈവറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് കോളേജിൽ നടക്കും. KSRTC മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ചതോ ബാഡ്ജോടുകൂടിയ 8 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്കോ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 9495148990. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സാനിറ്റേഷൻ തസ്തികയിലേക്ക് താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 45 വയസ്സിന് താഴെ. കൂടിക്കാഴ്ച 24-ാം തീയതി രാവിലെ 11 മണിക്ക്. കുമ്പളയിൽ പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം അപ്ലൈഡ് സയൻസ് കോളേജിൽ BA ഇംഗ്ലീഷ്, PSC കമ്പ്യൂട്ടർ സയൻസ്, MCOM ഫിനാൻസ് എന്നീ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസിൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 0499981515. PM ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ സർവകലാശാല ഫണ്ടമെന്റൽസ് ഓഫ് MS ഓഫീസിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കോഴ്സ് ശനി ഞായർ ദിവസങ്ങളിലാണ് നടത്തുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിൽ 25-ന് ക്ലാസുകൾ ആരംഭിക്കും. 18 വയസ്സ് പൂർത്തിയായ +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 23-ാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2715-243.
2: സേവന വാർത്തകളാണ് കേട്ടത്.

5:43 ഞാറ്റുവേല, 6:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻ വാണി. രാത്രി 7:35 സയൻസ് കഫേയിൽ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് റോഡ്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമൈൻ സ്കിൽ ട്രെയിനർ എം പി സനീഷ്, വിദ്യാർത്ഥികളായ എം രജീഷ്, കെ അബനാസ്, വി സമീർ, പി നബീൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ നൂതന പദ്ധതിയെ പരിചയപ്പെടുത്തുന്നു. 8:00 കാവ്യകേളി, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവേദികളിൽ, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 സ്പോട്ട്ലൈറ്റ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാട്ടിപ്പാട്ട് കേൾക്കാം. അവതരണം സി കാർത്യായനിയും സംഘവും.

സി കാർത്യായനിയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: കണ്ടെത്തി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സ നൽകാൻ ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. LDF ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. നീറ്റ് വിഷയമടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാവിലെ 11 ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം തുടർന്നതോടെ സ്പീക്കർ സഭാ നടപടികൾ 12 വരെ നിർത്തിവെച്ചു. സഭ വീണ്ടും സമ്മേളിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ ഉച്ചയ്ക്ക് 2 വരെ സഭാ നടപടികൾ വീണ്ടും നിർത്തിവെക്കുകയായിരുന്നു. സമാന സംഭവങ്ങളാണ് രാജ്യസഭയിലും ഉണ്ടായത്. സഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നീറ്റ് വിഷയം ഉന്നയിക്കാൻ അനുമതി നൽകി. എന്നാൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദം തുടർന്നപ്പോൾ ചെയർമാൻ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ ആദരിച്ച് NDA സഖ്യകക്ഷികൾ യോഗത്തിൽ അഭിനന്ദന പ്രമേയം പാസാക്കി. രാജ്യത്തുടനീളം ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ എല്ലാ വിഭാഗങ്ങളുടെയും ഏകോപിത ശ്രമങ്ങൾ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ ആവശ്യപ്പെട്ടതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഗവൺമെന്റിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും 13 പ്രതികൾ നിലവിൽ ജയിലിലാണെന്നും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി കിരൺ റിജിജു അറിയിച്ചു. സിക്കിമിലെ ടീസ്ത നദീജല വൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. 25 പേരെ കണ്ടെത്താനുണ്ടെന്ന് നാംചി ജില്ലാ പോലീസ് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്കോലയുമായി രക്ഷാപ്രവർത്തന സ്ഥിതിഗതി ചർച്ച ചെയ്തു. നാംചി ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും സിക്കിം പോലീസിൻ്റെയും അഗ്നിസുരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുശോചിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് കരുത്തും ധൈര്യവും ലഭിക്കാനും കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താനും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാനും പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. കേരളത്തിലെ MPമാരെയും മുഖ്യമന്ത്രി കാണും. സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ AICC നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സതീശൻ സംഘടനാ കാര്യങ്ങളിൽ ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനിരിക്കെയാണ് സതീശന്റെ ഡൽഹി സന്ദർശനം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി 60 പേരെ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കിയതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തൂഫാൻ കെയറിന്റെ ഭാഗമായി സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും സേവനം ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ സംഘടനയായ IMA നാളെ തിരുവനന്തപുരത്ത് കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഡോക്ടർമാരുടെ സഹകരണം ഉറപ്പുവരുത്തുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിൻ്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ ഡോക്ടർ റാമിൻ്റെ അറസ്റ്റ് നടപടിയിൽ വീഴ്ച വന്നോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരമേഖല IG പുട്ടവിമലാദിത്യയോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിയായ ഓപ്പറേഷൻ സദേൺ റെഡിനെസ് കൊച്ചിയിൽ ആരംഭിച്ചു. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും. എറണാകുളത്ത് നിന്ന് നെഹിമ P.
1: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി. കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ കമഡോർ ഡാൻ തോമസ് ദക്ഷിണ

0: നാവിക കമാൻഡ് ആസ്ഥാനത്തെ ചീഫ് സ്റ്റാഫ് ഓഫീസർ ട്രെയിനിംഗ് റിയർ അഡ്മിറൽ ദീപക് സിംഗാൾ എന്നിവർ സംസാരിച്ചു.
1: മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIM നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പതാക ഉയർത്തി. സംസ്ഥാനത്ത് CPIM എല്ലാ ഘടകങ്ങളിലും VSനെ അനുസ്മരിച്ച് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യത്തിൽ ഇടതും വലതും ഇല്ലെന്നും സത്യത്തിന്റെ നേർരേഖ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശൂരിൽ അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻരാജിന്റെ മരണം അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അച്ഛൻ രാജനും ബന്ധുക്കളും മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ ആരോപിച്ചു. പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാതിരുന്നതിന് ശേഷമാണ് മുൻ മന്ത്രി MB രാജേഷ് UDFനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിന് ശേഷം പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാൻ തുടങ്ങിയതായും മന്ത്രി അവകാശപ്പെട്ടു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
2: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടക മാസപൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
1: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിദേശ വിമാന കമ്പനികളുടെ സർവീസ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൽ ഖാദർ പനക്കാട്ട് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൗസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൗണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. വനിതാ സിംഗിൾസിൽ ദേവിക സിഹാഗ് മത്സരിക്കും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യാസെൻ, ആയുഷ് ചെട്ടി, HS പ്രണോയ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പുരുഷ ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ അംസകരുൺ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുക. മിക്സഡ് ഡബിൾസിൽ താനിഷ ക്രാസ്റ്റോ, ധ്രുവ് കപിലാ സഖ്യവും രോഹൻ കപൂർ, ഋതിക ശിവാനി, ഗഡ സഖ്യവും ഇന്ത്യയെ പ്രതിനിധീകരിക്കും. വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യക്ക് മത്സരാർത്ഥികൾ ഇല്ല. സ്വർണ്ണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 1,05,760 രൂപയായി. 13,220 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നിർത്തിവെച്ചു. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സ നൽകാൻ ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ 4 ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. LDF ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. തലച്ചോറിനെ ബാധിക്കുന്ന നാഡീവ്യൂഹ രോഗമായ
4: പാർക്കിൻസൺസ് രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, ഇതേക്കുറിച്ച് വിശദമാക്കുന്നു പറശ്ശിനിക്കടവ് MVR ആയുർവേദ മെഡിക്കൽ കോളേജിലെ രോഗനിദാന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CK ബിന്ദു.
5: ആംഗലേയ വിശഗ്ധനായ ജെയിംസ് പാർക്കിൻസൺ 1817 പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച് ആദ്യമായി വൈദ്യശാസ്ത്രത്തിന് പരിചയപ്പെടുത്തി. എന്താണ് പാർക്കിൻസൺസ് രോഗം? തലച്ചോറിൻ്റെ സബ്സ്റ്റൻഷ്യ നൈഗ്ര എന്ന ഭാഗത്ത് വരുന്ന കോശങ്ങളുടെ അപചയം മൂലം അഥവാ നാശം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണിത്. ഡോപമിൻ എന്ന രാസപദാർത്ഥത്തിൽ വരുന്ന കുറവ് കാരണം ഉണ്ടാകുന്ന ഒരസുഖമാണ് പാർക്കിൻസൺസ് രോഗം. ഡോപമിൻ എന്ന ഈ രാസപദാർത്ഥം ഏറ്റവും ആവശ്യമായി വരുന്നത് നമ്മുടെ ചലന നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. രോഗകാരണം: ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ രോഗത്തിൻ്റെ മൂല കാരണം എന്താണെന്ന് ഇതേവരെ വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാരിസ്ഥിതികവും ജനിതകവുമായ പല ഘടകങ്ങളും പരസ്പര വ്യവഹാരം ഇതിന് കാരണമായി എന്നാണ് അനുമാനം. ജനിതകമായി ഈ രോഗം വരാൻ സാധ്യതയുള്ളവരിൽ പാരിസ്ഥിതിക മലിനീകരണമോ കീടനാശിനികളുടെ ഉപയോഗമോ മൂലം ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. രക്തബന്ധമുള്ളവരിൽ രോഗമുണ്ടായിരിക്കാൻ സാധ്യത കൂടുതലാണ്. കീടനാശിനികളുമായോ കളനാശിനികളുമായോ ഉള്ള സമ്പർക്കം, ഗ്രാമപ്രദേശങ്ങളിലുള്ള താമസം, അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺ ലായനികളുടെ ബന്ധം, മസ്തിഷ്കത്തിലുള്ള ക്ഷതമുണ്ടാവുക തുടങ്ങി പലതും ഉയർന്ന പാർക്കിൻസൺസ് രോഗസാധ്യതയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. MPTP, മീഥൈൻ ഫീനൈൽ ടെട്രാ ഹൈഡ്രോ പൈറിഡിൻ എന്ന മയക്കുമരുന്ന്, കാർബൺ മോണോക്സൈഡ് വാതകം, മാംഗനീസ് ലോഹം, സയനൈഡ് തുടങ്ങിയവ കൊണ്ടുള്ള ടോക്സിസിറ്റി സംഭവിക്കുന്നവരിലും പാർക്കിൻസൺസ് രോഗസാധ്യത കൂടുതലാണ്. ഛർദി തടയാനോ വിഷാദരോഗം, ചിത്തഭ്രമം തുടങ്ങിയ മനോരോഗങ്ങൾ തടയാനോ ഉള്ള മരുന്ന് കഴിക്കുന്നവരിലും ഈ രോഗം വന്ന് കാണാറുണ്ട്. പാർക്കിൻസൺസ് രോഗം 35 മുതൽ 85 വയസ്സ് വരെയുള്ളവരിൽ കാണപ്പെടാമെങ്കിലും ശരാശരി 50കളിലാണ് രോഗം നിർണയിക്കപ്പെടുന്നത്. ജനിതക പാർക്കിൻസൺസ് രോഗം വരുന്ന വിഭാഗങ്ങളിൽ രോഗലക്ഷണങ്ങൾ കാണുന്ന പ്രായ താരതമ്യേന കുറവാണ്. കുട്ടിക്കാലം മുതൽക്ക് ലക്ഷണങ്ങൾ കാണപ്പെടുന്ന അപൂർവ പാർക്കിൻസൺസ് രോഗമാണ് ശൈശവ പാർക്കിൻസൺസ് അഥവാ ജുവനൈൽ പാർക്കിൻസൺസ് ഡിസീസ്. സാധാരണഗതിയിൽ പാർക്കിൻസൺസ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ 10 മുതൽ 25 വർഷങ്ങളോളമാണ് രോഗിയുടെ ആയുർദൈർഘ്യം. ഇളം പ്രായത്തിൽ പാർക്കിൻസൺസ് പിടിപെടുന്നവർ കൂടുതൽ കാലം രോഗവുമായി ജീവിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഏറിയോ കുറഞ്ഞോ കാണിക്കുന്ന ഒരു കൂട്ടം നാഡീരോഗങ്ങൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായവയാണ് ഹണ്ടിൻസൺസ് രോഗം, വിൽസൺസ് രോഗം, മൾട്ടിപ്പിൾ സിസ്റ്റം അട്രോഫി എന്നിങ്ങനെ ഒട്ടനവധി രോഗങ്ങളുടെ ലക്ഷണ വ്യൂഹത്തിൽ പാർക്കിൻസോണിസം കാണപ്പെടാറുണ്ട്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് അടിസ്ഥാനമായ കാരണം ചില മസ്തിഷ്ക ഭാഗങ്ങളിൽ, അതായത് ഡോപമിൻ എന്ന നാഡി ത്വരകം കുറയുന്നതാണ് എന്നതിനാൽ ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്നതും ഡോപമിനെ പൂർണ്ണ നിലയിൽ എത്തിക്കുന്ന മരുന്നുകളാണ്. ഡോപമിൻ്റെ തന്നെ വിവിധ വകഭേദങ്ങൾ മരുന്നുകളായി നൽകാറുണ്ട്. മസ്തിഷ്ക കോശസന്ധികളിൽ ഡോപമിൻ നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള മരുന്നുകളും ഡോപമിൻ സ്വീകരണികളെ മറ്റു വിധത്തിൽ ഉത്തേജിപ്പിക്കുന്ന മരുന്നുകളും പാർക്കിൻസൺസ് രോഗ ചികിത്സയിൽ ഉപയോഗിക്കപ്പെടുന്നു. മസ്തിഷ്കത്തിലെ ഡോപമിൻ നിർമ്മാണത്തെ ത്വരിതപ്പെടുത്താൻ നേരിട്ട് തലച്ചോറിൻ്റെ ഭാഗങ്ങളെ ചെറു വൈദ്യുത സ്ഫുലിതങ്ങളായിട്ട് കൊണ്ട് ഉത്തേജിപ്പിക്കുന്ന ചികിത്സാ രീതിയെ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, അതായത് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പലയിടത്തും ഇപ്പോൾ വ്യാപകമാണ്. ഡോപമിൻ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന കോശങ്ങൾ നശിച്ചു പോകുന്നത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായി ഡോപമിൻ ജനിത നാഡീകോശങ്ങളെ വളർത്തുന്ന വിത്ത് കോശ ചികിത്സയും പരീക്ഷണത്തിൻ്റെ വിവിധ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ നേരത്തെ പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണങ്ങളാണ് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്. വലിയ എന്തെങ്കിലും പദാർത്ഥങ്ങൾ വിഴുങ്ങുന്ന അവസരത്തിൽ അല്ല, മറിച്ച് ചെറിയ ഗുളികകൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഓക്കാനം വരും. സംസാരത്തിന് തടസ്സം നേരിടുന്നത് മറ്റൊരു പ്രധാന ലക്ഷണമാണ്. വായിൽ നിന്നും ഉമിനീർ കിനിഞ്ഞുകൊണ്ടേയിരിക്കുക, എന്ന് കരുതുക. നമ്മൾ വിചാരിക്കും അത് വായിലുള്ള അൾസർ എന്നൊക്കെയുള്ള ധാരണയിലിരിക്കും.

0: പിന്നീട് ഉമിനീരിന്റെ കട്ടി സ്വല്പം കൂട്ടിയതായി തോന്നും. രോഗി അറിയാതെ ഉമിനീർ വായിൽ നിന്നും ഇറക്കുകയും പുറത്തേക്ക് തുപ്പുകയും ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊരു പ്രധാന ലക്ഷണമാണ് കൈകൊണ്ടുള്ള ചില ചലനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളത്. ഇത് മറ്റുള്ളവർ സൂചിപ്പിക്കുമ്പോൾ മാത്രമേ രോഗി അറിയുകയുള്ളൂ. മറവി മറ്റൊരു രോഗലക്ഷണമാണ്. ബാല്യകാലത്തുള്ള പഴയ ഓർമ്മകൾ ഒന്നും നഷ്ടപ്പെടില്ല, പക്ഷേ തൊട്ടു തലേ ദിവസത്തെ കാര്യങ്ങൾ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടും സ്ഥിരം കാണുന്നവരുടെ പേരുകൾ ഓർത്തെടുക്കാൻ കഴിയാതെയും വരും. ആശയക്കുഴപ്പം വരുന്നത് ഒരു പ്രധാന ലക്ഷണമാണ്. ആയുർവേദത്തിൽ ഇതിനെ കമ്പവാദം അഥവാ വേപതു എന്നാണ് പറയുന്നത്. ശരീരത്തിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന വാദദോഷത്തിനുണ്ടാകുന്ന വ്യതിയാനവും മസ്തിഷ്ക കോശങ്ങളുടെ ക്ഷയവുമാണ് ഇതിന്റെ കാരണം. ഇതിന്റെ ലക്ഷണങ്ങൾ ആയുർവേദത്തിൽ പറയുന്നത് വിശ്രമവേളകളിൽ കൈകാലുകൾക്ക് ഉണ്ടാകുന്ന വിറയൽ, അതുപോലെ തന്നെ പേശികളുടെ കടുത്ത പിടുത്തം, റിജിഡിറ്റി, ചലനമന്ദത, ബ്രേഡികനേസിയ എന്ന കണ്ടീഷൻ, ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ സാവധാനത്തിലാവുക, അതുപോലെ തന്നെ ബാലൻസ് നഷ്ടപ്പെടുക. ആയുർവേദ ചികിത്സാ രീതികളിൽ വാദദോഷത്തെ ശമിപ്പിക്കുന്നതും നാഡി ഞരമ്പുകൾക്ക് ബലം നൽകുന്നതുമായ ചികിത്സകളാണ് പ്രധാനമായും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും അഭ്യംഗം, ഔഷധങ്ങൾ അല്ലെങ്കിൽ ഔഷധ എണ്ണകൾ ഉപയോഗിച്ച് ശരീരം മുഴുവൻ അഭ്യംഗം ചെയ്യുക, പേശിയുടെ കടുപ്പം കുറക്കാൻ ഇത് സഹായിക്കുന്നു. സ്വേദനത്തിൽ ചൂർണപിണ്ഡ സേദം, പത്രപോടല സേദം, ജംഭീരപിണ്ഡ സേദം, അതുപോലെ തന്നെ ഞവരക്കിഴി മുതലായ ചികിത്സ ശരീരത്തിൻ്റെ രക്ത ഓട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നസ്യം, മൂക്കിലൂടെ ഔഷധങ്ങൾ കടത്തിവിടുന്ന ഒരു ചികിത്സയാണിത്. തലച്ചോറിൻ്റെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു. ശിരോധാര, തലയിൽ ഔഷധ എണ്ണയോ അല്ലെങ്കിൽ തക്രമോ മോരോ ഉപയോഗിച്ച് ധാരയായി ഒഴിക്കുന്ന ഒരു ചികിത്സയാണിത്. മാനസിക സമ്മർദ്ദത്തിനും വിറയൽ കുറക്കാനും ഇത് നല്ലതാണ്. കഷായവസ്ഥയും തൈലവസ്ഥയും ഉപയോഗിക്കുന്ന കൊണ്ട് വാദദോഷത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പ്രധാന ഔഷധങ്ങളിൽ കപികച്ചു അഥവാ നായ്പുരണ പാർക്കിൻസോണസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ്. ഇതിന് പ്രകൃതിദത്തമായ എൽഡോപ്പ അടങ്ങിയിരിക്കുന്നു. മറ്റൊരു ഔഷധമാണ് അശ്വഗന്ധ. നാഡീവ്യൂഹത്തെ സംരക്ഷിക്കാനും പേശികൾക്ക് ബലം നൽകാനും സഹായിക്കുന്നു. ബ്രഹ്മി തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു മരുന്നാണ്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഭക്ഷണക്രമത്തിൽ ഒഴിവാക്കേണ്ടവ, അമിതമായ എരിവ്, ഉപ്പ്, എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ, അച്ചാറ്, തൈര് എന്നിവ ഒഴിവാക്കുക. ഉൾപ്പെടുത്തേണ്ടവ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവ ശീലമാക്കുക. രാത്രി അത്താഴം 8 മണിക്ക് മുമ്പായി കഴിക്കാൻ ശ്രമിക്കുക. വൈറ്റമിൻ ഇയും B12 അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതിൻ്റെ അകത്ത് ബെറികൾ, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ആപ്പിൾ, മത്സ്യം തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. നാരടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് വാഴപ്പിണ്ടി, അതുപോലെ വാഴക്കൂമ്പ് മുതലായവ കഴിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന സാൽമൺ, മത്തി, അതുപോലെ വാൾനട്ട് മുതലായവ കഴിക്കുക. ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. മഞ്ഞളിലടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ പാർക്കിൻസൺസ് രോഗത്തിന് കാരണമായ പ്രോട്ടീനുകളെ തടസ്സപ്പെടുത്തുകയും പ്രോട്ടീൻ കൂടിച്ചേരുന്ന സ്ഥലത്തുള്ള ആ ഒരു തടസ്സം നീക്കുന്നതിനും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പാർക്കിൻസൺസ് രോഗത്തിന് ഏറ്റവും മഞ്ഞൾ നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ഓരോ ഘട്ടത്തിലും രോഗിയുടെ അവസ്ഥക്കനുസരിച്ചുള്ള ചികിത്സകൾ ചെയ്യേണ്ടതാണ്.
1: പാർക്കിൻസൺസ് രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഇതുവരെ സംസാരിച്ചത് പറശ്ശിനിക്കടവ് MVR ആയുർവേദ മെഡിക്കൽ കോളേജിലെ രോഗനിദാന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CK ബിന്ദു.
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2nd ദിനത്തിലും പ്രക്ഷുബ്ധമായി

0: പാർലമെന്റ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ദുരന്തത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സദേൻ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച് പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
1: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയ മുദ്ദോ ചർച്ചാ.
0: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
2: ആകെ പേപ്പർ ലീക്ക് നീ ഹോനെ കെ ലിയേ സക്തി സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കേ ബാരേ മേ ഭി പ്രധാനമന്ത്രി ജി നെ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നെ യേ ഭി കഹാ കെ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജനീതി കാ വിഷയ നഹീ ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കേ സാഥ് കോയി ഖിൽവാർ നഹീ ഹോനെ കെ ലിയേ ഓർ ഖിൽവാർ നഹീ കർനെ ദേനെ കെ ലിയേ സക്തി സേ കദം ഭി ഉഠായേ സജാ ഭി ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അഭി കർ രഹേ ഹൈ ഉസ്മേ ഭി സബ് മിൽകർ കേ കരേ.
0: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ.

0: ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
1: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാണ്ഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂ ഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാഡക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2nd ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനെസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എവർഗ്രീൻ 80s. 1980s നിത്യഹരിത ഗാനങ്ങൾ. ആദ്യം എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
2: അടുത്ത ഗാനം 1000 കണ്ണുകൾ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയത്, രചന ഷിബു ചക്രവർത്തി, സംഗീതം രഘുകുമാർ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എവർഗ്രീൻ 80s തുടരുന്നു. അടുത്ത ഗാനം മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. രചന ഏഴാചേരി രാമചന്ദ്രൻ, സംഗീതം എം ബി ശ്രീനിവാസൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: യുവജനോത്സവം എന്ന ചിത്രത്തിൽ എസ് ജാനകിയോടൊപ്പം സതീഷ് ബാബു, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം രവീന്ദ്രൻ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: എവർഗ്രീൻ 80s തുടരുന്നു. ഇനി പച്ച വെളിച്ചം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: സുരഭി ആമങ്ങൾ എന്ന ചിത്രത്തിൽ എസ് ജാനകിയോടൊപ്പം അരൂർ PK മനോഹരൻ, രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം കണ്ണൂർ രാജൻ.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇണക്കിളി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും, രചന പൂച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

ഉണ്ണിമേനോനും എസ് ജാനകിയും, ചിത്രം ഉമാനിലയം, രചന പൂച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മർ.

എവർഗ്രീൻ 80s 1980കളിലെ നിത്യഹരിത ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും 13 പ്രതികൾ ജയിലിലാണെന്നും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ എല്ലാ വിഭാഗങ്ങളുടെയും ഏകോപിത ശ്രമങ്ങൾ വേണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സിക്കിമിലെ ടീസ്ത നദീ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ

0: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
1: ധനപതിക്കത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
2: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്
0: മിസ്റ്റർ ധനപതി? ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
3: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു. പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ.
4: അതുപോലെ നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
1: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

0: മഹേശ്വരി, നീ കൊച്ചിനെയും കൊണ്ട് വേഗം വന്നാട്ടെ. രണ്ടു മൂന്ന് ഗസ്റ്റുകൾ ഇതിനകം തന്നെ റെസ്റ്റോറൻറ്റ് ഹാളിൽ എത്തിക്കഴിഞ്ഞു. എവിടെ ബർത്ത്ഡേ കേൾ എന്ന് ചോദിച്ച് ഇതാ എനിക്ക് ഫോൺ കോളും വന്നുകൊണ്ടിരിക്കുന്നു.
1: അണ്ണ ധൃതി വയ്ക്കാതെ 5:30 എത്താൻ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചത്. ഇപ്പം 5:05 ഉള്ളൂ. നേരത്തെ വന്നവരവിടെ കാത്തിരുന്നോളും. പിന്നെ വരുന്നവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാൻ ഏർപ്പാടാക്കിയതല്ലേ?
0: ഒക്കെ ശരി തന്നെ. പിള്ളേരെയും കൊണ്ട് വരുന്നതായോണ്ട് എല്ലാവരും ഇത്തിരി ധൃതി കാണിക്കും. അതാ
1: അണ്ണ, നമ്മൾ വൈകാനൊന്നും പോണില്ല. ഈ ബർത്ത്ഡേ ഗൗൺ ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് അതും പൊക്കി പിടിച്ചോണ്ട് വേണ്ടേ മോക്ക് നടക്കാൻ. അതാ സ്ലോ ആണത്.
0: ശരി ശരി, ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കട്ടെ. മോളെ നടുക്കിരുത്തി നീ പുറകിലിരുന്നാൽ മതി.
2: അച്ഛാ, ഈ ഗൗണും ഇട്ടോണ്ട് സ്കൂട്ടറിൽ കയറിയാൽ ഡ്രസ് എല്ലാം ചുളുങ്ങിപ്പോവൂലേ. നമുക്ക് ഓട്ടോയിലോ ടാക്സിയിലോ പോയാലോ?
1: മോള് പറയണതാ ശരി, ഡ്രസ് നാശാവും. ഞങ്ങള് ഓട്ടോ കയറി വന്നാലാ?
0: അങ്ങനെ ചുളുങ്ങത്തൊന്നുമില്ല. അതുമല്ല, ഓട്ടോയോ ടാക്സിയോ ആണെങ്കിൽ ജംഗ്ഷൻ വഴി ചുറ്റിയേ വരാൻ പറ്റൂ. ഈ ട്രാഫിക്കിനിടയിൽ അത് പിന്നെയും വൈകാനിടയാകും. സ്കൂട്ടറിലാണെങ്കിൽ ഈ ചെറിയ വഴിയിലൂടെ 10 മിനിറ്റ് കൊണ്ട് റെസ്റ്റോറൻറ്റിൽ എത്താൻ പറ്റും.
1: ഈ വഴിയിലൂടെയാ?
0: അതുതന്നെ. ഞാൻ എന്നും സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് ഈ വഴിയല്ലേ. ഇത് നേരെ ചെന്നിറങ്ങുന്നത് ഓവർബ്രിഡ്ജിനടിയിലാ. അവിടുന്ന് റൈറ്റ് എടുത്ത് പോയാൽ റെസ്റ്റോറൻറ്റ്. വാ, വേഗം കയറ്.
1: ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര എനിക്കെന്തോ അത്ര ശരിയായി തോന്നണില്ല. ഞങ്ങൾ കയറി. ശരി വിട്ടോ.

0: തോരണങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ ഓഡിറ്റോറിയത്തിൻ്റെ ബാങ്കറ്റ് ഹാളിലേക്ക് ഞങ്ങളുടെ ഇളവേണിക്ക് എത്താൻ കഴിഞ്ഞില്ല. റെഡിയാക്കി വച്ച ബർത്ത്ഡേ കേക്ക് മുറിക്കാനോ കൂട്ടുകാരുടെ ഗിഫ്റ്റുകൾ സ്വീകരിക്കാനോ അവളില്ലായിരുന്നു.
1: അയ്യോ,

0: ഹാർലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന അതിവേഗത്തിലെത്തിയ രാക്ഷസ ബൈക്ക് കവറിനെടുത്തത് ഇളവേണിയെ മാത്രമായിരുന്നില്ല, എൻ്റെയും മഹേശ്വരിയുടെയും സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. തൂവെള്ള ഗൗണിൽ ഒരു മാലാഖിയെപ്പോലെ അടിവച്ച് നടന്നു വന്ന എൻ്റെ കുഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് ചോരപ്പൂക്കളണിഞ്ഞ് ആംബുലൻസിൽ എൻ്റെ മടിയിൽ കിടന്ന്.
1: റോങ് സൈഡിൽ വന്ന് അപകടമുണ്ടാക്കിയതിന് ശേഷം മായയായി മറഞ്ഞ വിദേശ ബൈക്ക് പിന്നെ ആരും കണ്ടിരുന്നില്ല അല്ലേ?
0: ഇല്ലെന്നതാണ് സത്യം. ഏറ്റവും വലിയ നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതിൻ്റെ കാരണക്കാരനായവനെ കണ്ടെത്താൻ ഒരുപാടലഞ്ഞു. പോലീസിന് പോലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവരുടെ ബുക്കിൽ തിരക്കേറിയ നഗരത്തിലെ അനിവാര്യമായ ഒരപകടം അത്ര തന്നെ.
2: പക്ഷേ പിറന്നാൾ ദിനത്തിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ നിങ്ങളുടെ പ്രതീക്ഷകളെ കശക്കിയെറിഞ്ഞ ആ വ്യക്തി ഈ സ്റ്റുഡിയോയുടെ പടികയറി വരിക തന്നെ ചെയ്തു അല്ലേ ധനപതി?
0: ആ വ്യക്തിയോ എനിക്കറിയില്ല.
2: എല്ലാ സിനിമാക്കാരും ആവശ്യപ്പെടുന്ന ഒന്നാം നമ്പർ റെക്കോർഡിസ്റ്റാണ് ധനപതി. പക്ഷേ നുണ പറയുന്നതിൽ ധനപതി ഒന്നാം നമ്പറല്ല.
0: ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: അതൊക്കെ ഞങ്ങൾ പറയാം, പക്ഷെ അതിനു മുമ്പ് സംഭവിച്ചതെന്താണെന്ന് വിശദമാക്കാൻ ഞങ്ങളെ അനുവദിക്കണം.
2: ബാംഗ്ലൂരിലെ FM ലിസണേഴ്സിന്റെ ഉള്ളിൽ ആവേശമായി പടർന്നു കയറിയ ഡേവിഡ് ആരോഗ്യസ്വാമി എന്ന റേഡിയോ ജോക്കിയുടെ ഒരു പാഷൻ വിദേശ നിർമ്മിത ബൈക്കുകളിൽ ഔട്ടർ റിംഗ് റോഡുകളിൽ മിന്നലായി പാഞ്ഞു നടക്കുക എന്നതായിരുന്നു. എന്നാൽ December 18 അപ്രതീക്ഷിതമായി നടന്ന ആക്സിഡന്റിൽ ഡേവിഡ് ഭയന്നു പോയിരുന്നു. അതിനാൽ ഇടുങ്ങിയ വഴിയിൽ തൻ്റെ അതിവേഗതയിൽ വന്നു ഭവിച്ച അപകട സ്ഥലത്തു നിന്ന് അയാൾ മിന്നൽ പോലെ മറഞ്ഞു കളഞ്ഞു.
1: തക്ക സമയത്ത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ആ പിറന്നാൾക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഡേവിഡിന് കഴിയുമായിരുന്നു. പക്ഷേ തൻ്റെ രക്ഷ മാത്രമായിരുന്നു അയാൾ പരിഗണിച്ചത്.
2: 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ സ്റ്റുഡിയോയുടെ പടികയറി എത്തിയത് താൻ പുതുതായി തുടങ്ങുന്ന പോഡ്കാസ്റ്റ് പരമ്പരയുടെ റെക്കോർഡിങ്ങിനായി ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച റെക്കോർഡിസ്റ്റിനെ തേടിയായിരുന്നു.
1: അപ്പോൾ പക്ഷേ ധനപതിക്ക് അറിവുണ്ടായിരുന്നില്ല തൻ്റെ സ്വപ്നം അപഹരിച്ച് കളഞ്ഞയാളാണ് തൻ്റെ മുന്നിലെന്ന്.
2: അതെ, ഡേവിഡിനും അറിയില്ലായിരുന്നു. കൺസോളിലിരുന്ന് തൻ്റെ ശബ്ദത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ നിയന്ത്രിച്ചിരുന്ന ധനപതി തന്നെ തൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒരു നേർരേഖ മാത്രമാക്കി മാറ്റുമെന്ന്.
0: നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ
1: അതെ ധനപതി, പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ ഒരു ശബ്ദശകലം പോലെ അതൊരു രഹസ്യമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു.
2: ഡേവിഡായിരുന്നു ആ ബൈക്ക് റൈഡർ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇനി ഒളിക്കാനൊന്നുമില്ല, പറയൂ.
0: സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പ്രകാശവീജികൾ അന്ധകാരം തുളച്ചെത്തുന്നത് പോലെ ഒരു നാൾ സത്യത്തിൻ്റെ മുഖം തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്താലും ലോകത്തിന് മുന്നിൽ ഡേവിഡ് മറച്ചു വെച്ചതായിരുന്നാലും. അതെ, ഡേവിഡിലേക്ക് എത്താൻ എനിക്ക് 5 വർഷം വേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പോഡ്കാസ്റ്റ് വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഡേവിഡിൻ്റെ പോപ്പുലാരിറ്റി തന്നെ ഒരു കാരണം. പിന്നെ മലയാളത്തിൽ അധികമാരും പരീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഡേവിഡ് തൻ്റെ പോഡ്കാസ്റ്റിനായി കണ്ടെത്തിയത്. മലയാളത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാരുടെ കൃതികൾക്ക് ശബ്ദരൂപം നൽകുക, മികച്ച കൃതികൾക്ക് അങ്ങനെ ശബ്ദപതിപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടു. വിജയാഘോഷത്തിനായി സംഘടിപ്പിക്കപ്പെട്ട ഒരു നൈറ്റ് പാർട്ടിക്ക് അവസാനം ഡേവിഡിനൊപ്പം ഞാനും അയാളുടെ വസതിയിൽ എത്തിച്ചേർന്നു. ഹോട്ടലിലെ പരിപാടിയിൽ അല്പം ഓവറായിപ്പോയ എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ചെത്താൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഡേവിഡ് അയാളുടെ കാറിൽ എന്നെ അയാളുടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 17-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിദംബരം, ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. ധനപതി: ജയദേവ് കോട്ടയം. മഹേശ്വരി: സുഷമ അനിൽ. ഇളവേണി: മീര വിജയകുമാർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 18-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 04972956007 എന്ന നമ്പറിൽ. ഇന്ന് 2:30

ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവേദി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ഇന്ന് രാത്രി 7:35 സയൻസ് കഫേ, തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് റോഡ്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയിൻ സ്കിൽ ട്രെയിനർ എം പി സനീഷ്, വിദ്യാർത്ഥികളായ എം രജേഷ്, കെ അഭിനാസ്, വി സമീർ, പി നവീൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ നൂതന പദ്ധതിയെ പരിചയപ്പെടുത്തുന്നു.
1: ആകാശവാണി ടെലിക്വിസ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരിയുടെ 171 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യൂസ് മാസ്റ്ററായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ മുരളീധരൻ പി ഒ. നമസ്കാരം സാർ, പരിപാടിയിലേക്ക് സ്വാഗതം. ഇനി പതിവ് പോലെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യമൊരു പ്രവേശന ചോദ്യം, പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ വീണ്ടും രണ്ട് ചോദ്യങ്ങൾ, അങ്ങനെ ആകെ മൂന്ന് ചോദ്യങ്ങളാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്നവർ ആകാശവാണി ടെലിക്വിസിന്റെ ആദ്യഘട്ട വിജയിയായിരിക്കും. പ്രവേശന ചോദ്യത്തിനുള്ള ഉത്തരവുമായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295506007.

സങ്കേതം. എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ 100-ാമത്തെ റംസാർ സൈറ്റായിട്ടുള്ള ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഈ 100-ാമത് റംസാർ സൈറ്റായ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ ശ്രോതാവിനുള്ള ആദ്യത്തെ മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, പ്രവേശന ചോദ്യമാണ്. ഇന്ത്യയിലെ 100-ാമത് റംസാർ സൈറ്റായ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്?

0: ആകാശവാണി ടെലിക്വിസ് 171 എപ്പിസോഡിലെ ആദ്യ മത്സരാർത്ഥിയാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: പേര് അറിയോ?
1: എന്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്.
0: സിദ്ധാർത്ഥ്, ആദ്യമായിട്ടാണ് സിദ്ധാർത്ഥ് വിളിക്കുന്നത് ടെലിക്വിസിലേക്ക്.
1: അതെ.
0: ആ, എവിടെയാണ് വീട്?
1: ഞാൻ പയ്യന്നൂരാണ്.
0: ആ, എന്താ ചെയ്യുന്ന സിദ്ധാർത്ഥ്?
1: ഞാൻ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യാണ്.
0: ആഹാ, എവിടെയാണ്?
1: എറണാകുളം.
0: ആഹാ, ഇപ്പോ എവിടെയാണ് ഉള്ളത്?
1: ഞാൻ ഇപ്പോ എറണാകുളത്താണ് ഉള്ളത്.
0: അപ്പോ ഫോണിലാണോ കേട്ടോണ്ടിരിക്കുന്നത്?
1: അതെ അതെ, ഫോണില് ചുമ്മാ വർക്ക് ചെയ്തോണ്ടിരിക്കും.
0: ഓഫീസിലാണോ?
1: ആ, ഓഫീസിലാണ്.
0: ആദ്യമായിട്ടാണോ ടെലിക്വിസ് കേൾക്കുന്നത്?
1: അതെ, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ ഒരു കൗതുകത്തിന്റെ പുറത്ത് പങ്കെടുക്കാമെന്ന് കരുതി അങ്ങനെ വിളിച്ചു നോക്കിയതാണ്.
0: എന്തായാലും സന്തോഷം. അത്രയും
1: പണ്ട് കുട്ടിക്കാലത്തൊക്കെ നോക്കാറുണ്ടായിരുന്നു, പക്ഷെ എനിക്കിതുവരെ കോള് കണക്ട് ആയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ കോള് കണക്ട് ആയത്.
0: എന്തായാലും ഒരുപാട് സന്തോഷം സിദ്ധാർത്ഥിനും അതുപോലെ ഞങ്ങൾക്ക്.
1: അതെ അതെ, എനിക്ക്.
0: എന്നാ പിന്നെ ചോദ്യം കേട്ടോളൂ, ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തർപ്രദേശ്, ജയപ്രകാശ് നാരായണ പക്ഷി സങ്കേതല്ലേ?
2: അതെ അതെ അതെ, ശരിയായ ഉത്തരമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ജയപ്രകാശ് നാരായണന്റെ പേരിലുള്ള പക്ഷി സങ്കേതം ഉത്തർപ്രദേശിലാണ്. ഇത് 100-ാമത്തെ റംസാർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മത്സരത്തിൻ്റെ കണ്ടീഷൻ അറിയാലോ. ഇനിയുള്ള 2 ചോദ്യങ്ങൾ കൂടി ഉത്തരം പറയുമ്പോഴാണ് നിങ്ങളുടെ വിജയ സാധ്യത നിർണയിക്കപ്പെടുക. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഈ കോമ്പസിറ്റ് ഫാമിയോണുകൾ കണ്ടെത്തിയതിന് ഈ വർഷത്തെ ഇസ്രയേൽ നൽകുന്ന വൂൾഫ് പുരസ്കാരം ഒരു ഇന്ത്യൻ വംശജനാണ് ലഭിച്ചത്. ആരാണ് ആ ഇന്ത്യൻ വംശജൻ?
1: വൂൾഫ്
2: പുരസ്കാരം ഇസ്രയേൽ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. ഓപ്ഷൻസ് ഒന്നുമില്ല നമുക്ക്. അതായത് ഈ മത്സരത്തിന്റെ ഒരു ഘടന അനുസരിച്ച് ആദ്യത്തെ ചോദ്യം കുറച്ച് എളുപ്പമായിരിക്കും, പിന്നെ പിന്നെ കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ചോദ്യങ്ങളായിരിക്കും. ഓക്കെ
1: ഓക്കെ. ഇന്ത്യൻ വംശജൻ അല്ലേ?
2: അതെ അതെ അതെ അതെ. സമയമുണ്ട്, അതിന് സമയപരിധി ഉണ്ട്, പെട്ടെന്ന് ഉത്തരം പറയണം.
1: ഒരു പ്രൊഫസർ ജെയിനാണോ?
2: കൃത്യമായിട്ട് പറയണം, അത് എനിക്ക് കൃത്യമായ ഉത്തരമാണ് വേണ്ടത്.
1: പ്രൊഫസർ ജെയിൻ.
2: കറക്റ്റായ ഒരു ഉത്തരം പറയണം. അതായത് നമ്മുടെ ഒരു ഒരു ക്വിസ് മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പല പേരുകൾ എന്ന് പറയുന്ന ഒരു പൂർണ്ണനാമം വേണമല്ലോ. ഓക്കെ
1: ഓക്കെ ഓക്കെ. പ്രൊഫസർ ജെയിനേന്ദ്ര കെ ജെയിൻ.
2: എന്താണ്?
1: പ്രൊഫസർ ജെയിനേന്ദ്ര കെ ജെയിൻ.
2: യെസ്, അതായത് ഈ പറഞ്ഞ ഉത്തരം ശരിയാണ്. കോമ്പസിറ്റ് ഫെർമിയോണുകൾ കണ്ടെത്തിയതിന് ഈ വർഷത്തെ ഈ പുരസ്കാരം, വൂൾഫ് പുരസ്കാരം, ഇസ്രയേൽ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും മികച്ച ഒരു പുരസ്കാരമാണ് വൂൾഫ് പുരസ്കാരം. അത് ലഭിച്ചത് ഇന്ത്യൻ വംശനായിട്ടുള്ള ജൈനേന്ദ്ര കെ ജെയിൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ശരിയായ ഉത്തരമാണ്. ഓക്കെ
1: ഓക്കെ.
2: അടുത്ത ചോദ്യമാണ് ഇനി നമ്മളുടെ ഒരു വിജയ സാധ്യതയെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. ഓക്കെ,
0: ഇനി ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ സിദ്ധാർത്ഥ്. അത്

0: അഭിപ്രായം പെട്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ നമ്മളെ ബസർമാൻ പറ്റിക്കും.
1: ആഗോള ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര കൃഷി, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിൽ നൽകിയ സംഭാവന പരിഗണിച്ച് ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള മെഡൽ ഈ വർഷം ലഭിച്ചത് ആർക്കാണ്? അഗ്രികോള മെഡൽ എന്ന് പറയുന്ന ഒരു മെഡൽ, FAO നൽകുന്ന ഒരു മെഡലാണ്, ആർക്കാണ് ലഭിച്ചത്? അപ്പൊ രണ്ടുത്തരം ശരിയായി. മൂന്നാമത്തേത് കൂടുതൽ സമയം അനുവദിക്കാൻ പറ്റാത്തതുകൊണ്ട് ബസർ അടിച്ചു പോയി. ഓക്കെ, അപ്പൊ പങ്കെടുത്തതിൽ അതുപോലെ തന്നെ കൃത്യമായി രണ്ടുത്തരം പറഞ്ഞതിൽ നന്ദി.
0: ഓക്കെ സിദ്ധാർത്ഥ, ആദ്യമായിട്ടാണ് പങ്കെടുത്തത്, രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരവും പറഞ്ഞു. വീണ്ടും വിളിക്കുമല്ലോ. ഓക്കെ
1: പ്രിയ,
0: എങ്ങനെ? ഓക്കെ
1: പ്രിയ ശ്രോതാക്കളെ, അപ്പൊ അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. ആഗോള ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര കൃഷി, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിൽ നൽകിയ സംഭാവന പരിഗണിച്ച് FAO അഥവാ ഭക്ഷ്യകാർഷിക സംഘടന നൽകുന്ന അഗ്രികോള മെഡൽ ഈ വർഷം ആർക്കാണ് ലഭിച്ചത്?

0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം മേഡം. ഞാൻ പവിത്രൻ മുണ്ടവട്ട.
0: ഓക്കെ,
2: നമ്മൾ സ്ഥിരം ശ്രോതാവാണല്ലോ.
0: അതെ, പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
1: നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
2: ശരിയായ ഉത്തരമാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷ്യ കാർഷിക സംഘടന അഥവാ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നൽകുന്ന ഒരു മെഡലാണ് അഗ്രികോള മെഡൽ എന്ന് അറിയപ്പെടുന്നത്. ആഗോള ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര കൃഷി, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിൽ നൽകുന്ന സമഗ്രമായ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത് നൽകുന്നത്. അത് ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയെയാണ്. ശരിയായ ഉത്തരമാണ്. ഓക്കെ,
1: താങ്ക് യു സർ, താങ്ക് യു.
2: ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ജാതീയതക്കെതിരായിട്ട് രൂപം കൊണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ജാതി നാശിനി സഭ എന്ന് പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ജാതീയതക്കെതിരായിട്ട്, അതായത് നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്നത് അതിശക്തമായ ജാതീയ വിവേചനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നല്ലോ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, കേരളത്തിൽ ജാതീയതക്കെതിരായിട്ട് രൂപം കൊണ്ട ഒരു കൂട്ടായ്മയാണ് ജാതി നാശിനി സഭ എന്നറിയപ്പെടുന്നത്. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? സ്വാമി ആനന്ദതീർത്ഥൻ. ശരിയായ ഉത്തരമാണ്, സ്വാമി ആനന്ദതീർത്ഥനാണ് ഈ ജാതി നാശിനി സഭ എന്ന് പറയുന്ന കൂട്ടായ്മക്ക് രൂപം നൽകിയത്. അതിലൂടെയാണ് അദ്ദേഹത്തെക്കുറിച്ച് അടുത്ത കാലത്ത് ഒരു വളരെ ശ്രദ്ധേയമായ നോവൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് ചേയ എന്നാണ്. ഓക്കെ,
0: അവസാനത്തെ ചോദ്യമാണ്.
2: അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ റെക്കോർഡ് ആർക്കാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വതാരോഹകൻ ആര്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വതാരോഹകന്റെ പേരെന്ത്? കണ്ട ഒരേ പ്രാവശ്യവും വിന്നറാവാൻ ഇത് ബസർ അടിച്ചു അല്ലേ? ഓക്കെ, ആ ബസർ അടിച്ചു പോയി. അതെ, ചോദ്യം രണ്ടു തവണ ആവർത്തിച്ചിരുന്നു. ഓക്കെ, അതെ അതെ അതെ, അതാണ് പ്രശ്നം. ഓക്കെ,
0: ഉത്തരം അറിയായിരുന്നോ പവിത്രേട്ടന്?
2: അതിലെത്തുമ്പോഴേക്കില് ഇതടിച്ചാ പിന്നെ എന്താ ചെയ്യാ? ഓക്കെ,
0: ഓക്കെ, നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ
2: ചെയ്യാം. അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു?

0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ,
0: പേര് പറയൂ.
1: ഉപേന്ദ്രൻ.
0: ഉപേന്ദ്രൻ ഇടയ്ക്ക് വിളിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
2: നമ്മുടെ ശ്രോതാവ്.
0: ഉത്തരം പറഞ്ഞോളൂ.
1: ആരോഗ്യകരമായ വാർദ്ധക്യം.
2: ആരോഗ്യകരമായ
1: വാർദ്ധക്യം.
2: അതെ, അത് അതിന്റെ യോഗ അതിൽ എവിടെയാ വരുന്നത്? എന്റെ ചോദ്യം ഇതാണ്, 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആ, അതെ, ഓക്കെ, ശരിയായ ഉത്തരമാണ്. പക്ഷെ അതിലെ ഒരു ചെറിയ ഭാഗം കൂടി ചേർന്നാലേ അത്
1: പൂർണ്ണമാവും.
2: അപ്പൊ ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന് വെച്ച് എന്ന് പറഞ്ഞ് തീരൂല അത്. അതായത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുമ്പോ അതിലെ ഒരു ചെറിയ ഭാഗം കൂടി വേണ്ടേ?
1: വേണോ?
2: ആ, അതെന്താണ്? ഓക്കെ, അപ്പൊ എന്നാ അടുത്ത മത്സരാർത്ഥിയോട് ചോദിക്കാം, കാരണം പൂർണ്ണമായിട്ടില്ല ഉത്തരം. ഓക്കെ
0: ഓക്കെ.
2: യെസ്, പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്?

0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം മാം. സനീഷാണ്.
0: ആ, സനീഷ് മാഷാണ്. പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
1: യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്.
2: യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് അഥവാ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നുള്ളതാണ്. കാരണം അത് കൂടി ചേരുമ്പോഴേ അതിൻ്റെ ഒരു തീം പൂർത്തിയാവും അല്ലേ?
1: അതെ അതെ.
2: ആ, അതാണ് ഉത്തരം, ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം നമ്മൾ നടത്താറുണ്ട്. പോസ്റ്റ്മോർട്ടം കീറി മുറിച്ച് ഒക്കെയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു പുതിയ സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വെർച്വൽ ഓട്ടോപ്സി സംവിധാനം എന്നറിയപ്പെടുന്നത്. വെർച്വൽ ഓട്ടോപ്സി സംവിധാനം. അപ്പോൾ ഈ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം, അതായത് കീറി മുറിക്കാതെയുള്ള പോസ്റ്റ്മോർട്ടം സാധ്യമാക്കുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഈ ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് എവിടെയാണ് നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നത്?
1: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്.
2: സോറി, തിരുവനന്തപുരത്തല്ല. ഓക്കെ, അടുത്ത ആളോട് ചോദിക്കാം. റൈറ്റ്,
0: ഓക്കെ മാഷേ, അടുത്ത ആഴ്ച ഉണ്ടല്ലോ സമയം അല്ലേ? ഓക്കെ.
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, പ്രവേശന ചോദ്യം ഇതാണ്. കേരളത്തിൽ കീറി മുറിക്കാതെയുള്ള പോസ്റ്റ്മോർട്ടം സാധ്യമാക്കുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ്. ഏത് മെഡിക്കൽ കോളേജിലാണ് ഇതാദ്യമായിട്ട് വന്നിരിക്കുന്നത്? എവിടെയാണ് ഈ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഏത് മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ?

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ ബാലകൃഷ്ണൻ, കാലിക്കട്.
0: വിളിക്കാറുണ്ടോ? പിലിക്കോടാണല്ലേ? എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇൻഷുറൻസ് ഏജന്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്.
0: അപ്പൊ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ശരിയായ ഉത്തരമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കമാണ് സോജില തുരങ്കം എന്നറിയപ്പെടുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ഈ സോജില തുരങ്കം ബന്ധിപ്പിക്കുന്നത്? ഓക്കെ, സാരമില്ല, നമുക്ക് അടുത്ത മത്സരാർത്ഥിയോട് ചോദിക്കാം. റൈറ്റ്. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കമായ സോജില തുരങ്കം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്?

0: ഹലോ
1: ഹലോ
0: നമസ്കാരം, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: ഹലോ,
2: കേൾക്കുന്നില്ലേ?
1: ആ
2: ഉത്തരം പറഞ്ഞോളൂ. ഓ,
0: പേര് പറയൂ.
1: മണി. മണി
0: മണി മണി എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നത്? ടൈലറിംഗ് ഷോപ്പാ? റോഡ് സൈഡിലാണോ? നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്.
1: ഹലോ,
0: എങ്ങനെ?
1: തിരുവനന്തപുരം.
0: ഉത്തരം പറഞ്ഞതാണോ?
2: തിരുവനന്തപുരം. അത് ശരിയായ ഉത്തരവല്ല കേട്ടോ.
0: ഓക്കെ
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ചോദ്യ പ്രവേശന ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കമായ സോജില തുരങ്കം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്?

0: നമസ്കാരം, ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം. ആരാജ്ഞൻ?
1: ആ പറഞ്ഞു.
0: സുജാത ചേച്ചി. ഓക്കെ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ ഉത്തരം പറഞ്ഞോളൂ.
2: ലഡാക്കിനും കാശ്മീരിനും ഇടയില്ല.
1: കാശ്മീരിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന നീളം കൂടിയ റോഡ് തുരങ്കമാണ് സോജില തുരങ്കം. കൃത്യമായി പറഞ്ഞാൽ കാശ്മീരിലെ ബൽത്താൽ അതുപോലെ മിനാമാർഗ് ഈ രണ്ട് പ്രദേശ രണ്ട് സ്പോട്ടുകളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. 13.15 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു തുരങ്കപാതയാണിത്. അപ്പൊ ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ
2: ഓക്കെ.
1: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു പ്രശസ്ത വ്യക്തിയുടെ ആത്മകഥയാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്നുള്ളത്. ആരുടെ ആത്മകഥയുടെ പേരാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്നത്?
2: സുഗതകുമാരി.
1: തെറ്റായ ഉത്തരമാണ്, സോറി. ഓക്കെ, അടുത്ത ശ്രോതാവിനോട് ചോദിക്കാം.
0: ഓക്കെ ചേച്ചി.
1: ഓക്കെ പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ആത്മകഥയുടെ പേരാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്നത്. ആരുടെ ആത്മകഥയാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്ന പേരിൽ പ്രസിദ്ധീകൃതമായിട്ടുള്ളത്?

0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. പേര് പറയൂ.
1: ഉഷ.
0: ഉഷ എവിടുന്നാണ് വിളിക്കുന്നേ?
1: ഉഷ പുതിയതെരു.
0: പുതിയതെരു ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ടെലിക്യൂസിൽ ഇത് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: എല്ലാം വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വർഷം മുമ്പിലെല്ലാം വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 2-3 ആഴ്ച മുമ്പിലായിരിക്കും വിളിക്കുന്നത്.
0: അതെയോ? എന്തായിരുന്നു ചെയ്യുന്നത് ഉഷ?
1: ഞാൻ വീട്ടമ്മയാണ്.
0: ടെലിക്യൂസ് എല്ലാ ആഴ്ചയിലും കേൾക്കാറുണ്ട്. ട്രൈ ചെയ്യാറുണ്ടോ? എല്ലാ ആഴ്ചയിലും കേൾക്കാറുണ്ടല്ലോ. ട്രൈ ചെയ്യാറുണ്ടോ?
1: ആദ്യം പിന്നെ വിളിക്കാൻ പറ്റൂല വിളിക്കല്ല പറഞ്ഞത്. പഴയ ആൾക്കാർക്കും വിളിക്കാന്ന്.
0: പഴയ വിജയാണോ? ആദ്യത്തെ വിജയായിരുന്നോ?
1: ആദ്യം ഒരു 5 വർഷം മുമ്പിലെ ഒരിക്കൽ സ്റ്റുഡിയോയില് വന്നിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്.
2: അതായത് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സിനിമാ നടനായ സലീം കുമാറിന്റെ ആത്മകഥയുടെ പേരാണ് ഈശ്വര
1: വഴക്കില്ലല്ലോ.
2: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത 2 ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയ സാധ്യത നിർണ്ണയിക്കുന്നത് അറിയാലോ. അതായത് അടുത്ത ചോദ്യം ഇതാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തില് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമായി റെക്കോർഡിട്ട വ്യക്തി ആര്?
1: വൈഭവ്
2: സൂര്യവംശി. ശരിയായ ഉത്തരമാണ്. 15 വയസ്സ്, 71 ദിവസം പ്രായമാകുമ്പോഴേക്കും വൈഭവ് സൂര്യവംശി ഈ പറയുന്ന ഈ എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗത്വം നേടിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ഒരു ക്യാബിനറ്റ് തലത്തിൽ പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത് കേരള സംസ്ഥാനത്തിലാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ഒരു പ്രത്യേക ക്യാബിനറ്റ് തലത്തിൽ ഒരു വകുപ്പ് കേരളത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രി ആരാണ്?
1: മന്ത്രി ഞാൻ റോജി എം ജോൺ.
2: റോജി എം ജോൺ ശരിയായ ഉത്തരമല്ല. ഓക്കെ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് റോജി എം ജോൺ. അതെ അതെ അതെ, റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോ അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. ഇന്ത്യയില് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ക്യാബിനറ്റ് തലത്തിൽ പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിന് ശേഷം നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടും രൂപീകരിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, കേരളത്തിലാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ഒരു ക്യാബിനറ്റ് തലത്തിൽ പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത്. ആരാണ് ഈ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി? കേരള മന്ത്രിസഭയിലെ ഏത് മന്ത്രിക്കാണ് ഈ വകുപ്പിൻ്റെ ചുമതലയുള്ളത്?
0: ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0497-295-6007. അതിനിടയിൽ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. നമസ്കാരം, പേര് പറഞ്ഞോളൂ.
3: നമസ്കാരം, എന്റെ പേര് തമ്പൻ എന്നാണ്.
0: തമ്പാൻ മാഷാണ്.
3: അതെ. നല്ല ചോദ്യങ്ങളെല്ലാം, നല്ല അറിയുന്ന ചോദ്യങ്ങൾ. പി കെ കുഞ്ഞാലിക്കുട്ടി
2: ശരിയാണ്. അപ്പോ നമ്മുടെ ഈ മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന, വ്യവസായ വകുപ്പിന്റെ പ്രധാന ചുമതല വഹിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് ക്യാബിനറ്റ് തലത്തിൽ ഉണ്ടാക്കിയ പ്രത്യേക വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്നത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ അഭിമാന നേട്ടത്തിലെത്തിച്ച, ഇന്ന് നമുക്കറിയാലോ ഇന്ന് ചാന്ദ്രദിനമാണല്ലോ, അപ്പൊ ചാന്ദ്രദിനവും ആയി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ അഭിമാന നേട്ടത്തിലെത്തിച്ച ചന്ദ്രയാൻ 3 ബഹിരാകാശ മേഖലയിലെ ഒരു അന്താരാഷ്ട്ര ബഹുമതി സ്വന്തമാക്കിയിട്ടുണ്ട്. എന്താണ് ആ ബഹുമതിയുടെ പേര്? അതെ അതെ അതെ, ചന്ദ്രയാൻ എന്ന് പറയുന്ന, ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാന നേട്ടത്തിന് ഒരു അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്?
3: ഇല്ല സാർ, അറിയില്ല.
2: അറിയില്ല അല്ലേ? ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം.
0: ഓക്കെ മാഷേ.
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ അഭിമാന നേട്ടത്തിലെത്തിച്ച ചന്ദ്രയാൻ 3 ബഹിരാകാശ മേഖലയിലെ ഒരു അന്താരാഷ്ട്ര ബഹുമതി സ്വന്തമാക്കിയിട്ടുണ്ട്. എന്താണ് ആ ബഹുമതിയുടെ പേര്?

0: നമസ്കാരം.
1: നമസ്കാരം.
0: പേരും അറിയൂ?
1: ജുനൈദ്. നെഹർ കോളേജ് കാന്റോഡ്.
0: ദിലീപ്. നെഹ്റു കോളേജിൽ
2: പഠിക്കാം.
0: കാഞ്ഞങ്ങാട്.
2: കാഞ്ഞിരോട്.
0: റേഡിയോ അടുത്താണോ നിൽക്കുന്നത്?
1: അത് കാറിലായിരുന്നു, അപ്പോ സ്പീക്കറിൽ എങ്ങനെ.
0: ആ, എന്തായാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്, ശബ്ദം കുറയ്ക്കണേ.
1: ഓക്കെ ഓക്കെ.
2: എന്താണ് ചോദ്യത്തിന്റെ, ഏത് കോഴ്സിനാ പഠിക്കുന്നേ?
1: നമ്മള് ബി എ ഇംഗ്ലീഷ്, തേർഡ് ഇയർ.
2: ബി എ ഇംഗ്ലീഷ്. ഓക്കെ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്?
1: സൗത്ത് പോൾ.
2: സൗത്ത് പോളോ?
1: ലാൻഡ് ചെയ്തത് സൗത്ത്.
2: അല്ല, എന്റെ ചോദ്യം മോൻ ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. അതായത് ഈ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയെ അഭിമാന നേട്ടത്തിലെത്തിച്ച ചന്ദ്രയാൻ 3 ഒരു അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചു. എന്താണ് ആ ബഹുമതിയുടെ പേര് എന്നാണ് ചോദ്യം. അതല്ല, സോറി.
0: ജുനൈദ് ആദ്യമായിട്ടല്ല വിളിച്ചത്? കട്ടാക്.
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ അഭിമാന നേട്ടത്തിലെത്തിച്ച ചന്ദ്രയാൻ 3 ബഹിരാകാശ മേഖലയിലെ ഒരു അന്താരാഷ്ട്ര പുരസ്കാരം സ്വന്തമാക്കുകയുണ്ടായി. എന്താണ് ആ പുരസ്കാരത്തിൻ്റെ പേര്?
0: നമസ്കാരം. ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
3: സുനിൽകുമാർ.
0: സുനിൽകുമാർ വിളിക്കാറുണ്ടോ?
3: മൂന്നാല് പ്രാവശ്യം വിളിച്ചു. സുനിൽകുമാർ, അയ്യപ്പൻ തോട്.
0: അയ്യപ്പൻ തോട്.
2: അയ്യപ്പൻ തോട്. അത് ഇരിട്ടിക്കടുത്താണോ?
3: ഓ,
2: എവിടെയാണ് ആ സ്ഥലം?
3: അയ്യപ്പൻ തോട്.
2: അതെ, അയ്യപ്പൻ തോട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അറിയുന്ന അതിന്റെ അടുത്തുള്ള ഒരു പ്രധാന ലൊക്കേഷൻ.
0: എന്തായിരുന്നു ചെയ്യുന്നത്? ഉത്തരം പറഞ്ഞോളൂ.
3: ഗോഡാർഡ് ആസ്ട്രോണിക്സ് അവാർഡ്.
2: ഗോഡാർഡ് ആസ്ട്രോനോട്ടിക്സ്.
3: ആസ്ട്രോണിക്സ് അവാർഡ്.
2: ആസ്ട്രോണിക്സ് അല്ല, ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരമാണ്. ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരമാണ്, ഗോഡാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. ഗോഡാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരമാണ് ഈ പറയുന്ന ചന്ദ്രയാൻ 3 ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, റെഡിയല്ലേ? ഇപ്പൊ 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. എന്റെ ചോദ്യം ഇതാണ്, കേരള നിയമസഭയുടെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു?
0: സമയം കഴിഞ്ഞല്ലോ.
2: ആ, ഭാർഗവി തങ്കപ്പനല്ല, തെറ്റായ ഉത്തരമാണ്. ഓക്കെ, ഭാർഗവി തങ്കപ്പനല്ല. ശരി, എന്നാ അടുത്ത.
0: എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കാം. ഓക്കെ.
2: ആ, പ്രിയ ശ്രോതാക്കളെ, ഇപ്പോ അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. ഇപ്പോൾ നമുക്കറിയാം, 16th കേരള നിയമസഭ ഈ മെയ്യിൽ രൂപീകരിക്കപ്പെട്ടു. ആ 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ ചോദ്യം ഇതാണ്, കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? ആദ്യത്തെ കേരള നിയമസഭയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു?
0: നമസ്കാരം. ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
4: നമസ്കാരം. എന്റെ പേര് രവി എന്നാണ്, പാപ്പൻശ്ശേരി.
0: ആ, ഇടയ്ക്ക് വിളിക്കുന്ന ആളല്ലേ? അല്ലേ,
4: അതെ അതെ.
0: പറഞ്ഞോളൂ ഉത്തരം.
4: കെ ഒ ആയിഷബായ്.
2: കെ ഒ ആയിഷബായ്, ശരിയായ ഉത്തരമാണ്. നമ്മുടെ കേരളത്തിലെ നിയമസഭയ്ക്ക് ഈ ഇത്രയും കാലത്തിനിടയിൽ 4 വനിതാ ഡെപ്യൂട്ടി സ്പീക്കർമാരായിരുന്നു ഉണ്ടായിട്ടുള്ളത്. 1st കെ ഒ ആയിഷബായ്, 2nd എ നഫീസത്ത് ബിവി, മൂന്നാമത്തേത് ഭാർഗവി തങ്കപ്പൻ, നാലാമത്തേത് നമ്മുടെ പ്രിയപ്പെട്ട ഷാനിമോൾ ഉസ്മാൻ.
4: ഷാനിമോൾ ഉസ്മാൻ
2: അപ്പൊ ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലഹരിമുക്ത കേരളം ലക്ഷ്യമിട്ട് കേരള പോലീസ് 2026 ജൂൺ 2 ആരംഭിച്ചൊരു പദ്ധതിയാണ്, ഒരു പ്രൊജക്റ്റാണ്, ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഇതിന്റെ നോഡൽ ഓഫീസർ?
4: നോഡൽ ഓഫീസർ, നോഡൽ ഓഫീസർ അല്ലേ,
2: പാണക്കാട് തങ്ങളല്ല. ഓക്കെ, ഇത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, റൈറ്റ്, അടുത്ത ആളോട് ചോദിക്കാം. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ കേരളത്തിൽ അടുത്തിടെ ലഹരിമുക്ത കേരളം ലക്ഷ്യമിട്ട് കേരള പോലീസ് 2026 ജൂൺ 2 ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ എന്നറിയപ്പെടുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഓപ്പറേഷൻ തുഫാൻ പദ്ധതി വളരെ പ്രധാനമായ ഒരു ലക്ഷ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകിച്ചും യുവാക്കളിലും വിദ്യാർത്ഥികളിലും അടക്കം ലഹരി പടരുമ്പോൾ ആ ലഹരിയുടെ എല്ലാ വഴികളെയും അടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ എന്നറിയപ്പെടുന്ന പദ്ധതി. അതിൻ്റെ നോഡൽ ഓഫീസറായ വ്യക്തി ആര്? അതാണ് ചോദ്യം.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഞാൻ രാധവിനോക്കലി.
0: ആ രാധ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
1: ആ പുട്ട വിമലാദിത്യ
2: ശരിയായ ഉത്തരമാണ്. ഈ പദ്ധതിയുടെ നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യ, ഐ ജി പുട്ട വിമലാദിത്യാണ് ഈ പദ്ധതിയുടെ നോഡൽ ഓഫീസർ. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കുകയാണ്. വർക്കിംഗ് ടുഗദർ ടു അഡ്രസ് മേജർ ഇന്റർനാഷണൽ ചലഞ്ചസ്. വർക്കിംഗ് ടുഗദർ ടു അഡ്രസ് മേജർ ഇന്റർനാഷണൽ ചലഞ്ചസ് എന്ന മുദ്രാവാക്യവുമായിട്ട് ആണ് G7 രാജ്യ കൂട്ടായ്മയുടെ 52nd ഉച്ചകോടി നടന്നത്. ഏത് രാജ്യത്താണ് ഈ ഉച്ചകോടി നടന്നത്? ജനീവയല്ല, സോറി, തെറ്റായ ഉത്തരമാണ്. ഓക്കെ, അടുത്ത മത്സരാർത്ഥി വിളിച്ചു വയ്ക്കാം.
0: ഓക്കെ,
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. വർക്കിംഗ് ടുഗദർ ടു അഡ്രസ് മേജർ ഇന്റർനാഷണൽ ചലഞ്ചസ് എന്ന മുദ്രാവാക്യവുമായിട്ട് G7 രാജ്യ കൂട്ടായ്മയുടെ 52nd ഉച്ചകോടി അടുത്തിടെ നടക്കുകയുണ്ടായി. എവിടെ വെച്ചാണ്? June 15 മുതൽ 17 വരെയാണ് നടന്നത്. എവിടെ വെച്ചാണ് ഈ ഉച്ചകോടി നടന്നത്?
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: നമസ്കാരം, ആകാശവാണി ടെലികാസ്റ്റിലേക്ക് സ്വാഗതം.
1: സജിയാണ്.
0: സജി,
2: എവിടുന്നാ വിളിക്കുന്നേ?
1: കൊയിലാണ്ടിക്കൊല്ലം.
0: ആദ്യമായിട്ട് വിളിക്കുന്നല്ലേ?
1: ആദ്യമായിട്ട്. ഞാൻ പണ്ട് ദിവസം വിളിച്ച് കിട്ടിയിരുന്നു.
0: എന്താ ചെയ്യുന്നത് സജി?
1: ഞാൻ അലൂമിനിയം ഫാബ്രിക്കേഷൻ.
0: ഓക്കെ, ഇന്ന് വർക്ക് ഉണ്ടോ? വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇവിടെ കണ്ണൂര് നിലയാണോ കേൾക്കാറ്? സാധാരണ ശരി, റേഡിയോയിലാണോ? ഓക്കെ,
2: എന്നാൽ ഉത്തരം പറഞ്ഞോളൂ. എന്താണ് ഉത്തരം? എന്താണ്?
1: ജനീവയല്ലേ സാറേ?
2: ജനീവയല്ല, തെറ്റായ ഉത്തരമാണ്. നേരത്തെയുള്ള ഒരു നേരത്തെ വിളിച്ച ഒരു ശ്രോതാവും ഈ ഉത്തരമാണ് പറഞ്ഞത്. അപ്പൊ ജനീവയല്ല കേട്ടോ.
0: ഓക്കെ സജി, വീണ്ടും വിളിക്കണം.
2: പ്രിയ ശ്രോതാക്കളെ, എൻ്റെ ചോദ്യം ഇതായിരുന്നു. ഈ June 15 മുതൽ 17 വരെ നമ്മുടെ G7 രാജ്യങ്ങളുടെ ഒരു സമ്മിറ്റ് ഉച്ചകോടി, 52nd ഉച്ചകോടി നടക്കുകയുണ്ടായി. ആ ഉച്ചകോടിയുടെ തീം എന്ന് പറയുന്നത് വർക്കിംഗ് ടുഗദർ ടു അഡ്രസ് മേജർ ഇന്റർനാഷണൽ ചലഞ്ചസ് എന്നുള്ളതായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഈ G7 രാജ്യങ്ങളുടെ 52nd ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്?
0: നമസ്കാരം, ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം. പേരു അറിയോ?
5: മധുസൂദനൻ.
0: ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
5: ഉത്തരം ആഫ്രിക്കൻ രാജ്യമായ സീഷെൽസിലല്ല,
2: തെറ്റായ ഉത്തരമാണ്. ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, ചോദ്യം ഇതാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യമാണ്. വർക്കിംഗ് ടുഗദർ ടു അഡ്രസ് മേജർ ഇന്റർനാഷണൽ ചലഞ്ചസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് G7 രാജ്യ കൂട്ടായ്മയുടെ 52nd ഉച്ചകോടി നടക്കുകയുണ്ടായി. എവിടെ വെച്ചാണ് ഈ ഉച്ചകോടി നടന്നത്? ഈ June 15 മുതൽ 17 വരെയായിരുന്നു നടന്നത്.

0: ഹലോ
1: ഹലോ
0: ഹലോ
1: ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം. പേര് പറയൂ.
0: സിദ്ധാർത്ഥ്.
1: സിദ്ധാർത്ഥ്, നേരത്തെ ആദ്യം വിളിച്ച സിദ്ധാർത്ഥാണോ?
0: അല്ല അല്ല
1: അല്ല. പുതിയത് എവിടുന്ന സിദ്ധാർത്ഥ്?
0: ഞാൻ പട്ടാമ്പി.
1: പട്ടാമ്പി ആദ്യമായിട്ട് വിളിക്കുന്നതാണ്. എന്താ
0: ചെയ്യുന്നത്?
1: ഇപ്പോ ഓഫീസിലാണോ? എവിടെയാണ്, എന്ത് ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്? പി എസ് സിക്കൊക്കെ ട്രൈ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
2: ഹലോ. ഉത്തരം പറഞ്ഞോളൂ. ഉത്തരം എന്താണ്?
0: ഫ്രാൻസ്.
2: ഫ്രാൻസിലാണ്, ഫ്രാൻസിൽ വെച്ചാണ്. ഫ്രാൻസിൽ എബിയോ ലെബ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്, എബിയോ ലെബ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കഴിഞ്ഞ G7 52-ാമത്തെ ഉച്ചകോടി നടന്നത്. ശരിയായ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
0: താങ്ക് യു.
2: അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ് നമ്മുടെ നാരായണ ഗുരുദേവൻ്റെ, ദൈവമേ കാത്തുകൊൾഗങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ വരികളാണ്. ദൈവമേ കാത്തുകൊൾഗങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം എന്ന് പറയുന്ന വാക്കുകൾ. അത് എൻ്റെ ചോദ്യം ഇതാണ്, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ വരികൾ പ്രശസ്തമായ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ദൈവദശകം. ശരിയായ ഉത്തരമാണ്, ദൈവദശകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്.
1: നിബന്ധനകളൊക്കെ അറിയാലോ സിദ്ധാർത്ഥിന്? സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്.
2: അതായത് ഉത്തരം
1: പറയണം.
2: നമുക്ക് അറിയാം, ഭൂമിയിൽ നിന്ന് ശൂന്യാകാശത്തിലേക്ക് എത്തിയ ആദ്യ ജീവിയാണ് ലൈക്ക, അല്ലേ? അപ്പൊ ആ ലൈക്ക ശൂന്യാകാശത്തിൽ എത്തിച്ച പേടകത്തിന്റെ പേരെന്താണ്? സ്പുട്നിക് 2. ശരിയായ ഉത്തരമാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ മത്സരത്തിലെ ഒരു വിജയി ആയിരിക്കുകയാണ്.
1: അപ്പോ
2: ഭൂമിയിൽ നിന്ന് ശൂന്യാകാശത്തെത്തിയ ആദ്യ ജീവി ആയ ലൈക്ക എന്ന നായയെ ശൂന്യാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേര് സ്പുട്നിക് 2 എന്നാണ്. ശരിയായ ഉത്തരമാണ്. അപ്പോ മൂന്ന് ചോദ്യങ്ങളും ശരിയായിക്കൊണ്ട് സിദ്ധാർത്ഥ് അല്ലേ?
1: അതെ. അപ്പൊ ആകാശവാണി ടെലികിസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സിദ്ധാർത്ഥ്.
2: അതെ,
1: ആദ്യമായിട്ടാണ് വിളിച്ചത് അല്ലേ? ആദ്യത്തെ വിജയമായി.
2: ഏതോ ഒരു പരീക്ഷയുടെ ഒരു റിസൾട്ട് അടുത്ത് എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്.
1: അതെ, നന്നായി ട്രൈ ചെയ്യുന്ന ആളാണ് എന്തായാലും. പി എസ് സിക്ക് വേണ്ടിയിട്ട് എത്ര വർഷമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്? ലിസ്റ്റില് ഉണ്ടോ?
0: ഇല്ല, എന്തായാലും
1: എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓക്കെ,
2: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയി ഉണ്ടായിരിക്കുകയാണ്. മത്സരം തുടരുകയാണ്. അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്, വാട്സപ്പിൻ്റെ പുതിയ ആഗോള മേധാവിയായിട്ട് ഒരു ഇന്ത്യക്കാരൻ നിയമിതനായ വാർത്ത നമ്മളൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളൊക്കെ വളരെയേറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാപ്പാണല്ലോ വാട്സാപ്പ്. അപ്പോൾ ആ വാട്സാപ്പിൻ്റെ മേധാവിയായ നിയമിതനായിട്ടുള്ള ഇന്ത്യക്കാരൻ്റെ പേര് എന്താണ്?
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: നമസ്കാരം, ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം. ഹലോ
1: ഹലോ, ഇത് ഹരിദാസ് ആണ് ആയിരിക്കുന്നത്.
0: ആ
2: നമ്മളെ സ്ഥിരം ശ്രോതാവും എല്ലാമാണ് അല്ലേ?
1: അതെ.
2: ഓക്കെ ഓക്കെ ഓക്കെ,
0: ഉത്തരം പറഞ്ഞോളൂ.
2: കുനൽഷാ ആണ് നമ്മുടെ വാട്സാപ്പിന്റെ പുതിയ ആഗോള മേധാവിയായി നിയമിതനായ ഇന്ത്യക്കാരൻ. കുനൽഷാ എന്ന് പറയുന്ന വ്യക്തിയാണ്, ശരിയായ ഉത്തരമാണ് കുനൽഷാ. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ നമുക്കറിയാം, അതായത് മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ പ്രവേശന ചോദ്യം ശരിയായാൽ പിന്നെ രണ്ട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനായി അടുത്തിടെ നിയമിക്കപ്പെട്ട വ്യക്തി ആര്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ട വ്യക്തി ആര്? അടുത്ത മത്സരാർത്ഥിയോട് ചോദിക്കാം.
0: വീണ്ടും വിളിക്കാം.
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനായി അടുത്തിടെ നിയമിക്കപ്പെട്ട വ്യക്തി ആര്?

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: നമസ്കാരം ആകാശം. എന്താ
2: ഇത്? നവാസ്.
1: നവാസ്, നവാസ് കഴിഞ്ഞ ആഴ്ച വിജയായിരുന്നില്ലേ? 2 ആഴ്ച മുമ്പ് അല്ലേ?
2: അതെ അതെ.
1: വീണ്ടും പങ്കെടുക്കുക.
3: നവാസ് അടങ്ങി
1: ഇന്ന് പെങ്ങളുണ്ടോ അടുത്ത്? പെങ്ങളെ മോള്?
2: ഇല്ല ഇല്ല, മോള്
1: ഒറ്റയ്ക്കാ?
2: ഒറ്റക്കാ.
3: അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടിയാ?
2: ഒന്ന് കിട്ടിയിട്ടുണ്ട്, എന്താന്ന് അറിയാലോ, ശരിയോ തെറ്റോന്ന് അറിയാലോ.
3: അപ്പൊ ഇത് പരീക്ഷിക്കാനാണ്? ഓക്കേ ഓക്കേ. എന്നാ പറഞ്ഞോ.
2: ഹർജിത് സിംഗ് ഗ്രേവാൾ.
3: ഹർജിത് സിംഗ് ഗ്രേവാൾ,
2: അതെ.
3: അതാണ് ഇപ്പോഴത്തെ ആരാണത്?
2: ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ.
3: വെരി ഗുഡ്, അപ്പൊ ശരിയ ഉത്തരമാണ്. അപ്പോ ഇനി രണ്ട് ചോദ്യങ്ങൾ, അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റെഡി അല്ലേ? പൊലി എന്ന് പറയുന്ന മാസിക കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ പ്രസിദ്ധീകരണമാണ്?
2: എന്തോ ക്ലിയർ ആയിട്ടില്ല.
3: പൊലി പൊലി പൊലി മാസിക പൊലി
2: പൊലി മാസിക
1: നവാസേ, അധികം സമയമില്ല കേട്ടോ.
3: അതൊക്കെ നവാസ് നോക്കി വെച്ചിട്ടുണ്ട്. ഇല്ല അല്ലേ?
1: ഓക്കെ നവാസേ.
3: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. പൊലി മാസിക കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ പ്രസിദ്ധീകരണമാണ്?

പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. പൊലി മാസിക കേരളത്തിലെ ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പ്രസിദ്ധീകരണമാണ്. ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് പൊലി മാസിക എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്?

0: നമസ്കാരം.
1: ഹലോ
0: ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആ, റേഡിയോ ഒന്ന് ശബ്ദം കുറച്ചോളൂ, നന്നായിട്ട് കുറയ്ക്കണേ.
2: യെസ്, കുറച്ചില്ലല്ലോ, അകലം പാലിക്കേ. ഓക്കേ, കേൾക്കുന്നില്ലേ?
0: സുധർമ്മ എവിടുന്ന?
2: അഴീക്കോട്.
0: അഴീക്കോട്.
2: നേരത്തെ വിളിക്കുന്ന ശ്രോതാവാണല്ലോ അല്ലേ?
1: അതെ
2: അതെ. ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
1: കേരള ഫോക്ലോർ അക്കാദമി.
2: കേരള ഫോക്ലോർ അക്കാദമി അടുത്താണല്ലോ അല്ലേ? കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി മാസിക എന്നറിയപ്പെടുന്നത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ട് ചോദ്യങ്ങളാണല്ലോ നമ്മുടെ വിജയികളെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ശേഷം ഇന്ത്യയുടെ കരസേനാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആര്? ആരാണ് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി? ആരാണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി?
0: സമയം കഴിഞ്ഞു.
2: സമയം കഴിഞ്ഞു പോയി. ഓക്കെ, ആ ഓക്കെ, ടൈം കഴിഞ്ഞു കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്, ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ശേഷം ഇന്ത്യയുടെ കരസേനാ മേധാവിയായി നിയമിക്കപ്പെട്ട വ്യക്തി ആര്?

0: ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം.
1: ഹലോ.
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: പേര് നന്ദകുമാർ.
0: നന്ദകുമാർ എവിടുന്നാണ് നന്ദകുമാർ?
1: കൂവേരി.
0: കൂവേരി വിളിക്കാറുണ്ടോ?
1: ഞാൻ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്നു.
0: ആഹാ, ഓക്കെ.
1: ഉത്തരം ധീരജ് സേത്ത്.
2: ജനറൽ ധീരജ് സേത്ത് ശരിയായ ഉത്തരമാണ്. ജനറൽ ധീരജ് സേത്ത് ആണ് പുതിയ ഇന്ത്യൻ കരസേനയുടെ മേധാവിയായി നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നറിയാലോ.
1: അതെ അതെ.
2: നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇത് ഏത് ജില്ലയിലാണ്?
1: ഇടുക്കി.
2: ഇടുക്കി ശരിയായ ഉത്തരമാണ്. ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു വളരെ പ്രശസ്തനായ ഒരു നവോത്ഥാന, കേരളത്തിലെ ഒരു നവോത്ഥാന നായകൻ്റെ ആത്മകഥയാണ് ആത്മാനുതാപം എന്നറിയപ്പെടുന്നത്. ഏത് നവോത്ഥാന നായകൻ്റെ ആത്മകഥയാണ് ആത്മാനുതാപം എന്നറിയപ്പെടുന്നത്?
0: അവസാനത്തെ ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരം പറയണേ.
2: ആത്മാനുതാപം എന്നറിയപ്പെടുന്നത് ആരുടെ ആത്മകഥയാണ്?
0: സമയം കഴിഞ്ഞുപോയി നന്ദകുമാർ.
2: രണ്ട് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞു. മൂന്നാമത്തെ
1: ചോദ്യം
0: സാരല്ല, ഇനിയുണ്ട്, അവസരങ്ങൾ ഉണ്ടല്ലോ. അവസരങ്ങൾ കിടക്കുകയല്ലേ. ഇപ്പൊ ജോലിയിലാണോ ഉള്ളത്? ഓക്കെ, എങ്കിലും വീണ്ടും വിളിക്കാം.
2: പ്രിയ ശ്രോതാക്കളെ, സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും കേരള നവോത്ഥാനത്തിന് ഊർജം പകർന്ന ഒരു വ്യക്തിയുടെ ആത്മകഥയാണ് ആത്മാനുതാപം എന്നറിയപ്പെടുന്നത്. ഏത് വ്യക്തിയുടെ ആത്മകഥയാണ് ആത്മാനുതാപം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്?

0: ശ്രോതാക്കളെ, സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും കേരള നവോത്ഥാനത്തിന് ഊർജം പകർന്ന വ്യക്തിയായിരുന്നു. ഊർജം പകർന്ന ഒരു പ്രശസ്ത വ്യക്തിയുടെ ആത്മകഥയാണ് ആത്മാനുതാപം എന്നറിയപ്പെടുന്നത്. ഏത് വ്യക്തിയുടെ ആത്മകഥയാണ് ആത്മാനുതാപം?
1: നമസ്കാരം. പേര് പറയുവേ.
2: രജീഷ്.
1: ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ, നമുക്ക് അത്രയും സമയമുള്ളൂ.
2: കുര്യാക്കോസ് ഏലിയാസ് ചാവറ.
0: ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റെ ആത്മകഥയുടെ പേരാണ് ആത്മാനുതാപം. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോ അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നത്. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. ഐ പി എല്ലിന്റെ 19th എഡിഷനിൽ ജേതാക്കളായ ടീം ഏത്?
1: റേഡിയോ അവിടെ നല്ല ശബ്ദത്തിലാണുള്ളത്.
2: RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ.
0: റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരു ചോദ്യം കൂടിയാണ് ഉള്ളത്. സമയമുണ്ടോ?
1: പെട്ടെന്ന് ചോദിച്ചോളൂ സാർ.
0: അപ്പോ അടുത്ത ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ ഈ എഡിഷൻ അവസാനിക്കും. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. കേരളീയ സാമൂഹ്യ മുന്നേറ്റത്തിലെ അറിയപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് അറിയപ്പെടുന്ന വ്യക്തി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ബ്രഹ്മാനന്ദ ശിവയോഗി എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? അതായത് കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ ഒട്ടേറെ പ്രമുഖരായിട്ടുള്ള മനുഷ്യർ നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ പേരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്, ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളീയ നവോത്ഥാന നായകന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു?
1: രജീഷ് പെട്ടെന്ന് ഉത്തരം പറയണം.
2: കാരാട്ട് ഗോവിന്ദ മേനോൻ.
0: സമയം കഴിഞ്ഞുപോയി, കാരണം നമ്മുടെ
2: ഹലോ
1: ബസർ അടിച്ചിരുന്നു. രജീഷേ,
3: ഓക്കെ,
2: ഹലോ
1: ബസർ അടിച്ചിരുന്നു. രജിഷ് കേട്ടോന്ന് അറിയില്ല, അടിച്ചതിന് ശേഷമാണ് ഉത്തരം പറഞ്ഞത്.
0: ഓക്കെ,
1: എന്തായാലും വിളിച്ചതിന് സന്തോഷം. രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം ശരിയായിട്ട് തന്നെ പറഞ്ഞു. വീണ്ടും വിളിക്കാം കേട്ടോ. നമ്മുടെ സമയം ഇന്ന് അവിടെ അവസാനിക്കാറായിരിക്കുകയാണ്. അപ്പോൾ ആകാശവാണി ടെലി ക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ഇവിടെ സമാപിക്കുന്നു. ഇന്ന് ക്യൂസ് മാസ്റ്ററായി ഇവിടെ എത്തിയ മുരളീധരൻ സാറിന് ഞങ്ങളുടെ നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം കെ കെ ശ്രീജ. ഇന്ന് നിങ്ങളോടൊപ്പം ഷേണി രഞ്ജിത്.
4: ആകാശവാണി ടെലി ക്വിസ്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:00 കഴിഞ്ഞ് 31 മിനിറ്റ്. ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5:00 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ആദ്യഗാനം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

ഒരു ഗാനം കൂടി കേൾക്കും. ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ബേണി ഇഗ്നേഷ്യസ്. ചിത്രം പുലിവാൽ കല്യാണം.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അധ്യാത്മരാമായണ പാരായണം കേൾക്കാം. പാരായണം ചെയ്യുന്നത് പി സുശീല ദേവി.
1: ദശരഥൻ പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടി അയോധ്യയിലേക്ക് തിരിച്ചു. ശൈവചാപം രാമൻ മുറിച്ചുവെന്നറിഞ്ഞ് കോപം പൂണ്ട ക്ഷത്രിയ കുലാന്തകനായ ഭാർഗവരാമൻ ശ്രീരാമാദികളെ വഴിയിൽ തടഞ്ഞു. തൻ്റെ കൈവശമുള്ള വൈഷ്ണവചാപം ഞാണേറ്റാൻ വെല്ലുവിളിച്ചു. ഈ ഭാഗം പാരായണം ചെയ്യുന്നത് പി സുശീലാദേവി.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
4: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
5: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം.

സ്വയം പ്രഭേ സ്വർണപ്രഭേ എന്ന് തുടങ്ങുന്നു യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ ഈണമിട്ടത് കണ്ണൂർ രാജൻ.

0: യേശുദാസ് പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സസ്യമൂലകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ കാലിത്തീറ്റയായും കോഴിത്തീറ്റയായും കമ്പോസ്റ്റ് നിർമ്മാണത്തിലും ബയോഗ്യാസ് പ്ലാന്റിലും വരെ ജൈവവളമായി ഉപയോഗിക്കാൻ കഴിയുന്ന അസോളയുടെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ശുദ്ധജലത്തിൽ വളരുന്ന പന്നൽ വർഗത്തിൽപ്പെട്ട ഈ സസ്യത്തിന്റെ കൃഷിരീതികളെയും ഗുണഗണങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞുതരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ കാർത്തിക് രാജ്.
2: അസോള എന്നും അവിലുപായൽ എന്നും പൊതുവെ അറിയപ്പെടുന്ന ഈ ചെറുസസ്യം അനബീന എന്ന നീലഹരിത പായലുമായി കൂടിച്ചേർന്നാണ് വളരുന്നത്. അസോള പിന്നേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പന്നൽ ചെടിയുടെ ഇലയിൽ സഹവർത്തിത്വത്തോടെ വളരുന്ന നീലഹരിത പായലാണ് അനബീന. ഈ സൂക്ഷ്മജീവിക്ക് അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ വാതകത്തെ സാംശീകരിച്ച് ഗുണമേന്മയേറിയ പ്രോട്ടീൻ തന്മാത്രകളും മാംസഘടകങ്ങളും നൈട്രജൻ സംയുക്തങ്ങളുമാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. സവിശേഷമായ ഈ കഴിവുള്ളതുകൊണ്ട് തന്നെ അസോളയെ കാലിത്തീറ്റയായും ജൈവജീവാണുവളമായും കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങളുടെ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു. ശുദ്ധജലത്തിൽ ധാരാളമായി തഴച്ചു വളരാൻ പ്രാപ്തിയുള്ള പന്നൽ അഥവാ ഫേൺ വിഭാഗത്തിൽപ്പെടുന്ന ചെറുസസ്യമാണ് അസോള. പച്ചപ്പർവതാനി പോലെ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് ഈ ചെടികൾക്കുണ്ട്. ഇലയിലെ വായു നിറഞ്ഞ പ്രത്യേക അറകളാണ് ഇതിന് സഹായകമാകുന്നത്. മാത്രമല്ല, ഈ പന്നൽ ചെടികൾക്ക് വയലുകളിലും ആഴം കുറഞ്ഞ ജലാശയങ്ങളിലും വളരെ വേഗം വളരാനും പടർന്നു പിടിക്കാനും കഴിയും. വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടുമുറ്റങ്ങളിലോ കൃഷിയിടങ്ങളിലോ പറമ്പിലോ നെൽപ്പാടങ്ങളിലോ മട്ടുപ്പാവിലോ ഇവയെ വളർത്തിയെടുക്കാം. കൃഷി ഇറക്കി ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്നാം വിളവെടുക്കാം. ഒരേ സമയം തന്നെ കാലിത്തീറ്റയായും ജൈവവളമായും ജൈവജീവാണുവളമായും നമുക്ക് അസോളയെ ഉപയോഗിക്കാം. അതുവഴി കൃഷിയിൽ നല്ല ലാഭം ലഭിക്കുന്നതാണ്. ജൈവ കൃഷിയിലും സമ്മിശ്ര കൃഷിയിലും വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നെൽകൃഷിയിൽ ജൈവവളമായി അസോള വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സസ്യമൂലകങ്ങളാൽ സമ്പുഷ്ടമായ നല്ലൊരു പച്ചില വളമാണ് അസോള. നൈട്രജൻ സ്ഥിരീകരണത്തിനുള്ള പ്രത്യേക കഴിവുള്ളതുകൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായ നൈട്രജന്റെ നല്ലൊരു പങ്ക് അസോള മണ്ണിൽ ചേർക്കുന്നതിലൂടെ നൽകാനാവും. കോഴി, താറാവ്, കാടക്കോഴി, പേത്ത പോലുള്ള പക്ഷികൾക്ക് തീറ്റയായും പശു, എരുമ, ആട്, പോത്ത് തുടങ്ങിയവയ്ക്കുള്ള കാലിത്തീറ്റയായും നൽകാവുന്നതാണ്. ഇതുകൂടാതെ മത്സ്യക്കുളത്തിൽ വളർത്തുന്നത് വഴി മീനിനുള്ള തീറ്റയുടെ അളവ് കുറയ്ക്കാനും കഴിയും. കന്നുകാലികൾക്ക് മാത്രമല്ല, മനുഷ്യനും ഭക്ഷിക്കാം. അസോളയുടെ മൊത്തം ഉണങ്ങിയ ജൈവാംശത്തിന്റെ 25 മുതൽ 30% വരെ പ്രോട്ടീനും അധിക അളവിൽ വിറ്റാമിനുകളും ധാതുലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്കുള്ള തീറ്റയിൽ ഉൾപ്പെടുത്തുക വഴി സാന്ദ്രീകൃത ആഹാരത്തിന്റെ അളവ് കുറയ്ക്കാനും 20 മുതൽ 30% വരെ ഇത്തരം അധിക ചിലവ്

0: കുറയ്ക്കാനും അതിലുപരി 15 മുതൽ 20% വരെ ഉയർന്ന പാലുൽപാദനം ലഭിക്കുവാനും കഴിയും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ, പ്രത്യേകിച്ച് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, പിത്തള എന്നിവയുടെ അളവ് താരതമ്യേന കൂടുതലാണ്. മറ്റ് കാലിത്തീറ്റകളെ, പ്രത്യേകിച്ച് വൈക്കോൽ, പുല്ല് എന്നിവയെ അപേക്ഷിച്ച് അസോള പെട്ടെന്ന് ദഹിക്കും. 20% വരെ മറ്റ് ഭക്ഷണത്തോടൊപ്പം കലർത്തി നൽകുന്നത് അഭികാമ്യമാണ്. ഇത് സാന്ദ്രീകൃത ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനും പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറവ് മൂലം ഉണ്ടാകുന്ന പോഷക അപര്യാപ്തത പരിഹരിക്കുന്നതിനും നല്ലതാണ്. ഉയർന്ന ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ നന്നായി അനുയോജ്യമാണ്. ഭാഗികമായ തണലും 20 മുതൽ 28 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ താപനിലയും 50% സൂര്യപ്രകാശവും 65 മുതൽ 80% വരെ ആപേക്ഷിക ആർദ്രതയും അസോളയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. നന്നായി വളരാൻ സൂര്യപ്രകാശം അനിവാര്യമാണ്. എന്നാൽ കടുത്ത ചൂട് നന്നല്ല. അമിത സൂര്യപ്രകാശം നേരിട്ട് പതിച്ചാൽ ഇലകൾ മഞ്ഞ നിറത്തിലാകുകയും കരിഞ്ഞു പോവുകയും ചെയ്യും. അമിത അമ്ലഗുണമോ ക്ഷാരഗുണമോ ഇല്ലാത്ത സാധാരണ ശുദ്ധജലമാണ് അസോള കൃഷിക്ക് ഉത്തമം. ടാങ്കിലെ വെള്ളം 5 മുതൽ 10 സെന്റിമീറ്റർ വരെ ആഴത്തിൽ ക്രമീകരിക്കുന്നതാണ് നല്ലത്. ഇനി അസോള കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ കൃഷിരീതിയാണ് സിൽപോളിൻ തടങ്ങൾ ഉപയോഗിച്ചുള്ള അസോള കൃഷി. അസോള കൃഷിക്കുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നീർവാർച്ചയുള്ള നിരപ്പായ നിലം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിരപ്പാക്കിയ തറയിൽ 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 30 സെന്റിമീറ്റർ താഴ്ചയുമുള്ള കുഴിയെടുക്കണം. തുടർന്ന് അരികുകളിലായി ഇഷ്ടിക കൊണ്ട് വരമ്പുകൾ തീർക്കുക. കുഴിയുടെ അടിഭാഗത്തായി ഉപയോഗശൂന്യമായ ചാക്കുകളോ പ്ലാസ്റ്റിക് ഷീറ്റുകളോ നിരത്താവുന്നതാണ്. ഇതിലേക്ക് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 150 ഗേജ് കനവുമുള്ള സിൽപോളിൻ ഷീറ്റ് വിരിക്കണം. ഷീറ്റിന് അരികുവശം വരമ്പിന് മുകളിലായി വരുന്ന രീതിയിൽ മടക്കി വയ്ക്കുക. അരികുകളിൽ ഭാരമുള്ള വസ്തുക്കൾ വയ്ക്കുന്നത് ഷീറ്റ് കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ സഹായിക്കും. നന്നായി അരിച്ച കല്ലും കട്ടയും കളഞ്ഞ വളക്കൂറുള്ള മേൽമണ്ണ് 2 കുട്ട, അത് ഒരു ഏകദേശം 25 കിലോ വരും, ഇത് ഇതിനുള്ളിൽ ഇട്ടുകൊടുക്കണം. അതിനുശേഷം തടത്തിലേക്ക് ഏകദേശം 10 സെന്റിമീറ്റർ താഴ്ച വരത്തക്ക വിധം ശുദ്ധജലം നിറയ്ക്കാവുന്നതാണ്. തുടർന്ന് പച്ച ചാണകം 5 കിലോ 25 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച സ്ലറി രൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കാം. ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം എന്ന തോതിൽ അസോള വിത്ത് പാകാവുന്നതാണ്. അത്ഭുതകരമായ വളർച്ചയുള്ള ഒരു സസ്യമാണ് അസോള. കൃഷി ഇറക്കി ആദ്യ ആഴ്ചയിൽ തന്നെ അസോള ബെഡിൽ നിന്നും വിളവെടുക്കാൻ പറ്റും. വിത്തിട്ട് 10 മുതൽ 15 ദിവസം ആകുമ്പോഴേക്കും തൈകൾ പറന്നു തടന്നിറയും. പ്രതിദിനം ശരാശരി 500 ഗ്രാം മുതൽ 1 കിലോ അസോള വരെ ഒരു കുളത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 15 ദിവസം പ്രായമാകുന്നതു മുതൽ എല്ലാ ദിവസവും അസോള വിളവെടുക്കാവുന്നതാണ്. ഇതിനായി ചുവട്ടിൽ ദ്വാരമുള്ള ട്രേയോ പ്ലാസ്റ്റിക് അരിപ്പയോ വലയോ ഉപയോഗിക്കാം. കൃഷിക്കായി ഉപയോഗിക്കുന്ന മാധ്യമത്തിൽ ചാണകവെള്ളം ഉപയോഗിക്കുന്നതിനാൽ ഇങ്ങനെ വിളവെടുക്കുന്ന അസോളയിൽ നേരിയ ചാണകത്തിൻ്റെ മണമുണ്ടാവും. ഇത് ഒഴിവാക്കാനായി വിളവെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതാണ്. കഴുകുമ്പോൾ വല ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ തൈകൾ അതിൽ നിന്നും പുറത്തു വീഴുകയും അവ നമുക്ക് പിന്നീട് അസോളക്കുളങ്ങളിൽ തിരിച്ചു നിക്ഷേപിക്കുകയും ചെയ്യാം. താപനില 25 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെയായിരിക്കാൻ ശ്രദ്ധിക്കണം. അധിക താപനില ചെടികൾ അഴുകിപ്പോകുന്നതിന് കാരണമാകും. തണൽ നൽകുന്നതിനായും പ്രകാശ തീവ്രത കുറയ്ക്കുന്നതിനായും 50% തണൽ നൽകുന്ന ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കുക. വളരെ പെട്ടെന്ന് വളരുന്ന സസ്യമാണ് അസോള. അതുകൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞു വളരുന്നത് ഒഴിവാക്കാൻ ദിവസവും അസോളയുടെ ഒരു ഭാഗം വിളവെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിളവെടുക്കുന്നതിനനുസരിച്ച് ഓരോ ആഴ്ചയും ആവശ്യാനുസരണം ചാണകവും ഫോസ്ഫറസ് വളവും ചേർത്ത് കൊടുക്കണം. അമോണിയയുടെ ആധിക്യം കൊണ്ട് വെള്ളവും മണ്ണും പൂരിതമാകുന്നതിനാൽ ആഴ്ചയിലൊരിക്കൽ തടത്തിൽ വെള്ളത്തിൻ്റെ കാൽഭാഗം മാറ്റി ശുദ്ധജലം ചേർത്ത് കൊടുക്കണം. മാസത്തിലൊരിക്കൽ 3-ൽ 1 മണ്ണ് മാറ്റി പുതിയ മേൽമണ്ണ് അരിച്ച് ചേർത്ത് കൊടുക്കണം. 3 മാസം കഴിയുമ്പോൾ തടം പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. ഇത് അസോള അഴുകിപ്പോകുന്നത് ഒഴിവാക്കുന്നതിന് സഹായകമാണ്. കൂടാതെ രോഗ കീടബാധകളുടെ നിയന്ത്രണത്തിനും അനിവാര്യമാണ്. ഒച്ചിൻ്റെ ശല്യം കാണുകയാണെങ്കിൽ ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം ഉപ്പ് വിതറി കൊടുക്കുക. ദീർഘകാലത്തേക്കാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിൽപോളിൻ ടാങ്കുകളേക്കാൾ കോൺക്രീറ്റ് ടാങ്കുകളായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഇതിനായി 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1.5 മീറ്റർ താഴ്ചയുമുള്ള ചെറു കോൺക്രീറ്റ് കുളങ്ങൾ ഉപയോഗിക്കാം. അസോള ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ ചെടിയുടെ ചുവട്ടിൽ അസോളയിട്ട് ആവശ്യമുള്ള മണ്ണ് വെട്ടിമൂടുക. അസോളയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഇതോടൊപ്പം അഴുകിച്ചേർന്ന് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പര്യാപ്തമായി മാറുന്നു. നെൽകൃഷിയിൽ അധിക വിളവ് നേടുന്നതിനും അസോളയുടെ പങ്ക് വളരെ വലുതാണ്. നെൽകൃഷിക്ക് ജൈവവളമായി ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ അസോള പാടത്തു തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഇത് 25 മുതൽ 30 കിലോഗ്രാം 1 ഹെക്ടറിന് എന്ന നിലയിൽ അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിക്കുന്നതാണ്. ഞാറു നടുന്നതിനു മുമ്പ് നെൽപ്പാടങ്ങളിൽ അസോളയെ 1 മാസം വളർത്തിയ ശേഷം വെള്ളം വാർത്തുകളഞ്ഞ് ജൈവവളമായി ഉഴുതു ചേർക്കാം. നെൽപ്പാടങ്ങളിൽ വളർത്തുമ്പോൾ ചതുരശ്ര മീറ്ററിന് 50 ഗ്രാം എന്ന നിരക്കിലും സിൽപോളിൻ തടങ്ങളിൽ വളർത്തുമ്പോൾ ചതുരശ്ര മീറ്ററിന് പരമാവധി 400 ഗ്രാം എന്ന നിരക്കിലും പ്രതിദിന വിളവ് ലഭിക്കും. മറ്റു സസ്യങ്ങളെ അപേക്ഷിച്ച് അസോളയിൽ പ്രോട്ടീൻ്റെയും നൈട്രജൻ്റെയും അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവ പെട്ടെന്ന് ജീർണിച്ച് മണ്ണിൽ ലയിച്ചു ചേരും. അതുകൊണ്ട് തന്നെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ നെല്ലിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാനും പറ്റും. വളരെ കുറഞ്ഞ ചിലവിൽ അനായാസമായി വീട്ടുവളപ്പിൽ തന്നെ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാനും കൃഷിയിടങ്ങളിൽ ജൈവവളമായി ഉപയോഗിക്കാനും കോഴിത്തീറ്റയായും കാലിത്തീറ്റയായും നൽകാനും കഴിയുന്ന ഒരത്ഭുത സസ്യമാണ് അസോള.
1: അസോളയുടെ കൃഷിരീതികളെക്കുറിച്ചും ഗുണഗണങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കിരൺ കാർത്തിക് രാജ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യക്കും നോർത്ത് മാക്സിഡോണിയയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. ഈ മാസം 16 ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം അദ്ദേഹത്തിന്റെ നിയമനം സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയത്. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കാനും ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കാനും ഹോട്ടലുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ പരിശോധന ശക്തമാക്കാനും മന്ത്രി TC സിദ്ദിഖ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ 2 5,700 crore രൂപയുടെ 117 പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്ര സർക്കാർ. PSC വ്യാപക ക്രമക്കേടിലും പിൻവാതിൽ നിയമനങ്ങളിലും സ്വതന്ത്ര അന്വേഷണം നടപ്പാക്കാനും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതുവരെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യുവമോർച്ച. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ HS പ്രണോയ് ആദ്യ റൗണ്ടിൽ പുറത്തായി. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

ശ്രീമദ് ഭഗവത്ഗീത എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. പി ഭാസ്കരൻ എഴുതിയ വരികൾക്ക് ഈണമിട്ടത് വി ദക്ഷിണാമൂർത്തി.

ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ പച്ചക്കറി കൃഷി, ശാസ്ത്രീയ കൃഷിരീതികൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷി ഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ മറുപടി നൽകിയതിൻ്റെ ശബ്ദലേഖനം കേൾക്കാം ഇന്ന് 6:50 കിസാൻ വാണിയിൽ. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 4:43, ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: This is Akashwani, the news read by Nishit Kumar. Both houses of parliament were adjourned for the day following repeated disruptions by opposition members over several issues, including the alleged NEET paper leak on the second consecutive day. The Lok Sabha and the Raj Sabha each witnessed three adjournments due to opposition's uproar. When both the houses reassembled at 2 p.m. after the second adjournment, opposition members resumed their protests over the NEET issue. Amid the continued uproar, the chairs adjourned both Lok Sabha and the Raj Sabha for the day. Prime Minister Narendra Modi has called for coordinated efforts by all stakeholders to prevent paper leaks in future examinations across the country. Mr. Modi reiterated the government's commitment to ensuring strict action against those involved in recent NEET examination paper leaks and safeguarding the interests of the country's youth. The Prime Minister said this while addressing the National Democratic Alliance Parliamentary Party meeting, also known as Mangal Milan, at Parliament House Complex today. Talking to media, Parliamentary Affairs Minister Kiran Rijiju said during the meeting, Prime Minister Modi stressed that those responsible should face the strictest possible punishment.
1: Paper leak ka khabar aaye, turant sarkar ne karwai kiya.
2: As soon as reports of paper leak emerged, the government took swift action. 13 individuals were arrested and sent to jail. To ensure that the future of students was not affected, the NEET re-examination was conducted on priority and the results were declared in a timely manner. Strict measures have also been put in place to prevent such incidents from recurring.
1: Dobara is tarah ka paper leak na ho, iske liye sakti se kadam uthaya gaya hai.
0: Union Health Minister J.P. Nadda today visited Dr. Ram Manohar Lohia Hospital in New Delhi and held a meeting with the doctors at the hospital. He also reviewed the condition of those injured during yesterday's protest in the national capital over the alleged exam paper leak of NEET UG 2026. Mr. Nadda also visited Lady Harding Medical College and Hospital and met the injured protesters who were admitted there. The Delhi High Court has ordered immediate shifting of activist Sonam Wangchuk from Safdarjung Hospital in the national capital to Medanta Hospital in Gurugram. The court passed the order while hearing a plea filed by Wangchuk's wife Geetanjali Angmo. The National Hydroelectric Power Corporation Limited, NHPC, has said that a detailed investigation will be undertaken to ascertain the cause of the tunnel collapse at the NHPC Teesta Stage 6 hydroelectric project at Samardang in Namche district in Sikkim yesterday. In a statement, NHPC informed that 11 casualties have been reported so far and several others are trapped inside the tunnel. The rescue operation is underway. Prime Minister Narendra Modi spoke to Sikkim Chief Minister Prem Singh Tamangole and assured all assistance. President and Vice President have expressed grief over the loss of lives in Sikkim. India and North Macedonia have agreed to enhance trade and investment while expanding cooperation in key sectors including information technology, agriculture, food processing, pharmaceuticals, textiles, biotechnology, tourism, hospitality and filmmaking. Addressing the media in Skopje, after talks with her North Macedonian counterpart, President Draupadi Murmu said both countries have reaffirmed the deep and friendly ties based on shared democratic values and mutual respect. President Murmu expressed confidence that her landmark visit, the first ever by an Indian president to North Macedonia, will further strengthen the multifaceted partnership between the two countries. From North Macedonia, she will travel to Romania after concluding her visit. The Madhya Pradesh Assembly passed the Uniform Civil Code Bill on the second day of its monsoon session today amid protests by the opposition. The bill will now be sent to the governor for assent. Once approved, the Uniform Civil Code will come into force in the state. Tribal communities have been kept outside the purview of the law. India today summoned the Russian Charge d'Affaires Vladimir Ladanov following the attack on the commercial vessel MV Golden Leo on Sunday. The Ministry of External Affairs said that such attacks undermine the safety, security and stability of the international maritime commerce. In China Open Badminton, India's HS Pranoy's campaign ended in the opening round after losing to Malaysia's Leong Jun Hao in Guangzhou today. Lakshya Sen and Ayush Shetty are the other Indian entries in the men's singles draw. Devika Sehwag lost to Thai player Busanan Ongbam Rungnafan in the women's singles draw. The benchmark domestic equity indices ended in the negative zone today. The Sensex declined 238 points to close at 77,470. The Nifty lost 51 points to settle at 24,188. And that is the end of this news bulletin.
3: Akashavani, Kozhikode. മലപ്പുറം ജില്ലാ വൃത്താന്തം.
4: മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിക്കഴിഞ്ഞു. ഈ പ്ലാൻ ഉടൻ തന്നെ ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA പറഞ്ഞു. സ്പോർട്സ് കൌൺസിലിന് കീഴിലുള്ള പയ്യനാട് സ്റ്റേഡിയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റിന്റെ സഹായം തേടും. ആദ്യഘട്ടത്തിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കും. സ്റ്റേഡിയത്തിന് സമീപത്തുള്ള കുട്ടികൾക്ക് സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും റഹ്മത്തുള്ള അറിയിച്ചു. ഗാലിയൻ, പവലിയൻ നിർമ്മാണം, ബോയ്സ് ഗേൾസ് ഹോസ്റ്റൽ, സ്വിമ്മിംഗ് പൂൾ, സ്പോർട്സ് പാർക്ക്, മാർഷൽ ആർട്സ് ആൻഡ് ജിംനാസ്റ്റിക് സെന്റർ, ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങി വിവിധങ്ങളായ സൗകര്യങ്ങളാണ് ഈ 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ ശുചിത്വ മിഷന്റെയും ആക്സസ് മലപ്പുറത്തിന്റെയും സഹകരണത്തോടെ അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ ചാലഞ്ച് ലെജൻഡ് സോക്കർ ക്ലബ്ബ് ടർഫിൽ നടന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ ബിനോയ് ഗോയൽ ഷൂട്ട് ഔട്ട് ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കളിയിലൂടെ പഠിക്കുന്ന ആശയങ്ങൾ സമൂഹത്തിൽ ദീർഘകാല സ്വാധീനം ചെലുത്തും. അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ പോലുള്ള പരിപാടികൾ, മികച്ച സന്ദേശങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും വേഗത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരമുള്ള നല്ല 4 വർത്തമാനം ആശയം ഫുട്ബോൾ ഗെയിമിലൂടെ പരിചയപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര സമ്മാന വിതരണം നടത്തി. മലപ്പുറം നഗരസഭ 23 കോടി രൂപയോളം ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. മലപ്പുറം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മുമ്പ് മലപ്പുറം നഗരവികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. മലപ്പുറത്തേക്ക് എത്തുന്ന എല്ലാ റോഡുകളും വികസിപ്പിക്കും. 4-വരി പാതയാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള പദ്ധതി ഒരുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് BReenish അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര നഗര സഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയിലുള്ള 1 ഷട്ടറും 6 മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ഥിരം തടയണയുമാണ് റെഗുലേറ്ററിൽ ഉള്ളത്. പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യ മന്ത്രാലയം, തപാൽ വകുപ്പ് എന്നിവയുടെ കീഴിൽ രാജ്യത്ത് 455-ാമത്തെയും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ 3-ാമത്തേതുമായ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂർ സബ് പോസ്റ്റ് ഓഫീസിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ MP അബ്ദുൽ സമദ് സമദാനി MP മുഖ്യാതിഥിയായി. മലപ്പുറം പോലെ കൂടുതൽ ജനസംഖ്യയും പാസ്പോർട്ട് അപേക്ഷകരുമുള്ള ജില്ലയിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഈ സംവിധാനം കൊണ്ട് കഴിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പോസ്റ്റ് ഓഫീസുകളുമായി പാസ്പോർട്ട് സേവനങ്ങൾ ബന്ധിപ്പിക്കുന്നത് വഴി എല്ലാവർക്കും എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട വഴിയുള്ള റെയിൽവേ പദ്ധതി അനുമതിക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും തത്വത്തിൽ അത് അംഗീകരിച്ചതായും സുരേഷ് ഗോപി അറിയിച്ചു. തവനൂർ കാർഷിക കോളേജിൽ മന്ത്രി മരം നടുകയും

0: വൃക്ഷത്തെ വിതരണം ചെയ്യുകയും ചെയ്തു. എം എൽ എമാരായ വി എസ് ജോയ്, കെ പി നൌഷാദ് അലി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൺ സംസ്ഥാൻ മലപ്പുറം യൂണിറ്റി ഫൗണ്ടേഷനുമായി സഹകരിച്ച് തിരുരങ്ങാടി മേഖലയിലെ തെരഞ്ഞെടുത്ത 20 വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന ഫുഡ് പ്രോസസിംഗ് തൊഴിൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി. നിലമ്പൂർ അമൽ കോളേജ് അക്കാഡമിക് ഡീൻ ഡോക്ടർ ടി ഷിഹാബുദ്ദീൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ മുഖ്യപ്രഭാഷണം നടത്തി. നൈപുണ്യ വികസനത്തിലൂടെ തൊഴിലും സംരംഭകത്വവും കൈവരിക്കാൻ പരിശീലനം വലിയ അവസരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിറ്റി ഫൗണ്ടേഷന്റെ ഭാരവാഹികളായ മുനീർ കൂർമത്ത്, സമീർ മേലവീട്ടിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 50 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും ഫൗണ്ടേഷൻ നൽകും.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. പച്ചക്കറി കൃഷി, ശാസ്ത്രീയ കൃഷിരീതികൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ മറുപടി നൽകിയതിൻ്റെ ശബ്ദലേഖനം കേൾക്കാം. 7:20 കമ്പോള വിലനിലവാരം. 7:35 സയൻസ് കഫേ. തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയിൻ സ്കിൽ ട്രെയിനർ എം പി സനീഷ്, വിദ്യാർത്ഥികളായ എം രജേഷ്, കെ അഭിനാസ്, വി സമീർ, പി നവീൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ നൂതന പദ്ധതിയെ പരിചയപ്പെടുത്തുന്നു. 8:00 കാവ്യ കേളി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 67 ചിത്രീകരണം, രചന ജസ്ലോ ഇമാനുവൽ ജോയ്. 9:30 കഥകളി, ക്ഷമിക്കണം, 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിൻ്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. 10:00 കഥകളി പദങ്ങൾ, കലാനിലയം നന്ദകുമാറും സംഘവും അവതരിപ്പിച്ചത് കഥ ലവണാസുരപദം. 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ എണ്ണപ്പുഴുക്കൾ എന്ന കവിത ആലാപനം വി മധുസൂദനൻ നായർ. 6:15 അർച്ചന, അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ദൈവക്കരുതലിൻ്റെ മനുഷ്യപക്ഷം. പരിയാരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രോഗനിദാന വിഭാഗം തെയ്യം കലാകാരന്മാർക്കായി നടത്തിവരുന്ന തെയ്യക്കരുതൽ ആയുർവേദ ചികിത്സാ പദ്ധതിയെ അടുത്തറിയാം, 2. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI എഫ് എം ഡയറി. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, സയൻസ് കഫയിൽ കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം. ശാസ്ത്രലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ ടി കെ ദേവരാജൻ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM സ്പോൺസേഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 തോറ്റം പാട്ട്, വി കൃഷ്ണപ്പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, എന്താണ് ഫാറ്റി ലിവർ, അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഹോമിയോപ്പതി പ്രാക്ടീഷണർ ഡോക്ടർ ബിന്ദു ജെയിൻ സംസാരിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം. 1:00 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15

ഇതിന് തുടർനാടകം 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5 ഹിന്ദി പാഠം, 5:15 അധ്യാത്മരാമായണം. പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ. 5:30 ലളിതഗാനം, 5:43 ഞാറ്റുവേല, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീതി. വാഴക്കൃഷി വിശേഷങ്ങളുമായി കാടാച്ചിറയിലെ കെ വി സത്യനാഥൻ. കാർഷിക വാർത്തകൾ തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം. 8:00 ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നിശാ സുരഭി. 10:00 പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ഗസലുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 19:43 ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: आक्रमणस्य पृष्ठभूमौ भारतेन अद्य रूसदेशस्य कूटनीतिकाधिकारी व्लादिमीर लादानोव इत्यसौ वैदेशिक कार्यमन्त्रालयम् आहूतः। अस्मिन् दुःखादाक्रमणे चत्वारः भारतीय नागरिकाः स्वप्राणान् अत्यजन्। अस्य भीषण प्रहारस्य निन्दां कुर्वन् स्वस्य गभीरां चिन्तां च प्रकटयन् वैदेशिक कार्य मन्त्रालयः स्पष्टीकृतवान् यत् एतादृशानि आक्रमणानि अन्ताराष्ट्रिय सामुद्रिक व्यापारस्य सुरक्षां स्थिरतां च क्षतिं नयन्ति। उत्तराखण्ड राज्ये अश्रान्तं जलवृष्टेः तथा यात्रा मार्गेषु सम्भाव्य भूस्खलन संकटस्य कारणात् अवधानतया ह्यः स्थगिता सुप्रसिद्धा चारधाम यात्रा अद्य पुनः समारब्धा। इयं पावनी यात्रा मण्डल प्रशासन आरक्षीय बलेन अथ अन्याधिकारी वर्गैः सह समन्वयं विधाय सुचारुरूपेण संचाल्यते। चीन ओपन बैडमिंटन प्रतिस्पर्धायां श्वः महिला एकल वर्गस्य भारतस्य अग्रगण्या क्रीडिका पीवी सिंधुः स्वस्य देशस्यैव उन्नति हुड्डां सम्मुखीकरिष्यति। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
4: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है। हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए। हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा। हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं।
1: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി

0: ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
1: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരത ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരത ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
1: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLAമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.Siddiq. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി.

0: പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇളക്കങ്ങൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനരചന കാവലം നാരായണ പണിക്കർ, സംഗീതം MB ശ്രീനിവാസൻ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇന്ന് 7:35 സയൻസ് കഫേ. ഇതിൽ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയ്ൻ സ്കിൽ ട്രെയിനർ എം പി സനീഷ്, വിദ്യാർത്ഥികളായ എം രജീഷ്, കെ അഭിനാസ്, വി സമീർ, പി നവീൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ നൂതന പദ്ധതിയെ പരിചയപ്പെടുത്തുന്നു ഇന്ന് 7:35 സയൻസ് കഫേയിൽ.

0: ആകാശവാണി കണ്ണൂർ.
1: കിസാൻ വാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കിസാൻ വാണിയിൽ പച്ചക്കറി കൃഷി, ശാസ്ത്രീയ കൃഷിരീതികൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ മറുപടി നൽകിയതിൻ്റെ ശബ്ദലേഖനം കേൾക്കാം.
1: നമസ്കാരം സാർ.
2: നമസ്കാരം
1: സാർ. ഈ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെ വരുന്ന ഈ വിഷമുള്ള അല്ലെ വിഷാംശമുള്ള കീടനാശിനികൾ അടിച്ചു എന്ന് പറഞ്ഞ് അല്ലെ ഞങ്ങൾക്ക് ബോധ്യമുള്ള പച്ചക്കറികളെ കുറിച്ചാണ്.
2: അപ്പോൾ
1: ഇതെല്ലാവർക്കും ഒരു ബോധ്യമുള്ള കാര്യമാണെങ്കിൽ കൂടി അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ളത് ശരിക്കും നമ്മൾ സ്വയം നമുക്ക് വേണ്ട പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്
2: അല്ലെ.
1: അപ്പം ഇന്നത്തെ ഈ ഒരു രീതി അല്ലെ പുതിയ പുതിയ രീതികളെ കുറിച്ച് പറയുമ്പോൾ അല്ലെ നമ്മൾ ആ പരമ്പരാഗത രീതികളിൽ നിന്നൊക്കെ മാറി നമുക്ക് ഇന്ന് ഈ ഒരു മേഖലയിൽ ഏതെങ്കിലും രീതിയിലുള്ള നൂതന പ്രവണതകൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: ഒരുപാടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കർഷകരിലേക്ക് ഈ കൂടുതൽ ഇല്ലായും ഈ നൂതന പ്രവണതകൾ എത്തിയിട്ടില്ലെങ്കിലും ഒരുപാട് നൂതന പ്രവണതകൾ നമ്മുടെ പിന്നെ കാർഷിക മേഖലയിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്ന ഗവേഷണ സ്ഥാപനം ഒരുപാട് നൂതന പ്രവണതകൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു കാലത്ത് നമ്മൾ പിന്നെ തീർത്തും ജൈവ കൃഷിയാണ് ചെയ്തിരുന്നത്. അതായത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ വെറും ചാണകവും പച്ചിലവളങ്ങളും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവ കൃഷി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് രാസവളങ്ങളും രാസ കീടനാശിനികളും അനിയന്ത്രിതമായി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് അതുപോലെ തന്നെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഒരുപാട് കൂടുതൽ വന്നു. നമ്മൾ പച്ചക്കറി കൃഷി നിർത്തി, ഒരു പരിധിവരെ നിർത്തി. പക്ഷെ അതൊരു വീണ്ടും ഒരു തിരിച്ചു വരവാണിപ്പോൾ. ഒരു പരിധിവരെ അന്യസംസ്ഥാനങ്ങളുടെ പച്ചക്കറികളുടെ ഇറക്കുമതി കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം നൂതന പ്രവണതകൾ കർഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ കാർഷിക പിന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഒരുപാട് ജീവാണു വളങ്ങൾ ഇപ്പോൾ കർഷക എനിക്ക് തന്നെ പരിചയമില്ല. നമ്മൾ ഫീൽഡ് തലത്തിൽ പോകുന്ന സമയത്ത് കർഷകരോട് പ്രയോഗിക്കാൻ പറഞ്ഞ് അതിൻ്റെ രീതികൾ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കർഷകരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതാണ്. അതായത് പഴയ കാലഘട്ടത്തിലെ അതേ അതിനോട് സാദൃശ്യപ്പെടുത്തുന്ന രീതിയിൽ മണ്ണിൻ്റെ ഫലപുഷ്ടി പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവാനും മണ്ണിൻ്റെ ഘടന മാറ്റം വരുത്തി ജൈവ കൃഷി രീതിയിൽ ഈ ജീവാണു വളങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും.
1: ജീവാണു വളങ്ങൾ
2: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണ്ണിൽ ജീവാണുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ജൈവ കൃഷിക്ക് ആവശ്യമായ ഈ കൃഷിക്ക് ആവശ്യമായ മൂലകങ്ങൾ അവർ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാനൊരു പറഞ്ഞാൽ ഇപ്പം സമീപകാലത്ത് കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് കണ്ടുപിടിച്ച ഒരു പിന്നെ ഗവേഷണത്തിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് അർക്ക മൈക്രോബിയൽ കൺസോർഷ്യം AMC എന്ന് പറയും. അത് ഈ സൂക്ഷ്മ ജീവികൾ ഉൾപ്പെട്ട ഒരു വളക്കൂട്ടാണ്, സൂക്ഷ്മ ജീവാണു വളം. അപ്പം അത് പല കർഷകരിലും അത് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ലഭിക്കുന്നത് നമ്മുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രം പന്നിയൂർ അതുപോലെ തന്നെ കുരുമുളക് ഗവേഷണ കേന്ദ്രങ്ങൾ അവരെല്ലാം ആ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത്തരം ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. കൃഷിഭവൻ്റെ എക്കോ ഷോപ്പിലൂടെ നമ്മളത് എത്തിച്ച് കൊടുക്കുന്നുണ്ട് കർഷകർ. അപ്പോൾ ഈ അർക്ക മൈക്രോബിയൽ കൺസോർഷ്യം എന്ന് പറയുന്ന
1: ഓക്കെ നമുക്കതിലേക്ക് വരാം.
2: ഓക്കെ ഓക്കെ
1: ഹലോ

0: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്? ആ ആരാണ്? പേര് പറയൂ.
1: കർബൂൽ പഞ്ചായത്തിൽ നിന്നാണ്.
0: ആ പേര് പറയൂ.
1: ദിവാരാണ്.
0: ആ എന്താണ് സംശയം ദിവാരട്ട?
1: ഈ തക്കാളിക്ക് ദുർവമാറ്റം ഈ എലപ്പുലിയും പൂണ്ടിരുന്നുണ്ടല്ലോ.
2: അത്
1: അപ്പൊ അത് നമ്മളെന്താ അതിന്റെ എന്താണ് സാധാരണ നമ്മള് സാധാരണ സൂര്യവംശവും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
2: അപ്പൊ അത് ഈ പിന്നെ ദ്രുതവാട്ടം
1: എന്നത്
2: പറയാം, നമുക്ക് അതിലേക്ക് വരാം. ആ ദ്രുതവാട്ടം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ദ്രുതവാട്ടം പറഞ്ഞല്ല, ദ്രുതവാട്ടം എന്ന് അതന്നെ അതന്നെ അത് പറയാം. അത് പിന്നെ ദ്രുതവാട്ടം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ്, നമ്മുടെ മണ്ണിലുള്ള ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ പണ്ടത്തെ കർഷകർ, നിങ്ങളിപ്പോ ചിലപ്പോ പഴയ കർഷകനായിരിക്കും, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണ്ണിലുള്ള കീടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ടത് അത് സോയിൽ സോളറൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്. അത് പിന്നെ താപീകരണം, നമ്മുടെ മണ്ണ് സൂര്യപ്രകാശം, മണ്ണ് ഇളക്കിയതിന് ശേഷം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മണ്ണിലുള്ള കീടങ്ങളെ നശിപ്പിക്കുക എന്ന് പറയുന്ന, അതായത് നമ്മൾ കൃഷി ചെയ്യുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് വരെ മണ്ണ് ഇളക്കിയിട്ടിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടി വെക്കുക. അപ്പോൾ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സോളറൈസേഷനിൽ സൂര്യതാപീകരണം എന്ന് പറയുന്ന ഈ പ്രക്രിയയിലൂടെ ഒരു പരിധിവരെ കുറേ കീടങ്ങളെ നമുക്ക് കീടരോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇപ്പോൾ ഈ ബാക്ടീരിയൽ വിൽട്ട് എന്ന് പറയുന്നത് ഈ വാട്ട രോഗമാണ് നമ്മളെ ഇതിനെ ബാധിക്കുന്നത്, തക്കാളിയെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ അതൊരു മിത്ര ബാക്ടീരിയ ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ സുഡോമോണസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന ആ മിത്ര ബാക്ടീരിയ. അത് പാക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ വാട്ടരോഗം കണ്ടുവരുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെടി നടുന്ന സമയത്ത് ട്രേകളിൽ നമുക്ക് തൈ കിട്ടുന്ന സമയത്ത് തന്നെ ഇത് നമുക്ക് ഈ സുഡോമോണസ് പരിചരണത്തിലൂടെ നമുക്ക് ആ പിന്നെ ചെടി നട്ടിട്ട് വളർത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ മണ്ണിൽ നമ്മൾ ഇത് നടാൻ ഉദ്ദേശിച്ച മണ്ണിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ഈ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടുള്ള സുഡോമോണസ് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവിടെ നട്ട് കഴിഞ്ഞാൽ അതൊരു നമ്മൾ മുൻകരുതലാണ്. അപ്പൊ അങ്ങനെ മുൻകരുതൽ എടുത്തതിന് ശേഷം ചെയ്യുക. അപ്പൊ അതായത് നമ്മൾ ഇത് വന്നതിന് ശേഷം ചെയ്യുന്ന, ഇതിപ്പോ ജീവാണു ആയതുകൊണ്ട് നമുക്ക് മറ്റ് രാസകീടനാശിനി പോലെ ഒന്നും അല്ലല്ലോ, നമുക്ക് അന്നേരം ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ പിന്നെ അപ്പൊ ചീര, അപ്പൊ ചീരയുടെ രോഗം എന്ന് പറയുന്നത് നമ്മളിപ്പോ ആ കുത്ത് രോഗം എന്ന് പറയുന്നത്, അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സ്യൂഡോമോണസ് മണ്ണിലൊന്ന് കലർത്തി കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ചീരക്ക് പ്രധാനമായിട്ടും മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ ഫംഗസുകളാണെന്നല്ല ഇത് പരത്തുന്നത്. അപ്പോ ഇത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുന്നത് നമ്മൾ ജലസേചനം നടത്തുന്ന സമയത്ത് നമ്മൾ അശ്രദ്ധമായി ജലസേചനം നടത്തുമ്പോൾ മണ്ണിൽ വീണ് തെറിച്ച് ഈ ചെറിയ കുഞ്ഞു ചീരയാകുന്ന സമയത്ത് ഇലകളിലേക്ക് പതിക്കുമല്ലോ അത്. അപ്പോൾ ആ സമയത്താണ് ഈ ഇത് ഈ രോഗത്തിന് കൂടുതൽ സാധ്യത വരുന്നത്. അത് ഇത് ഒരു ഒന്നിൽ വന്നു കഴിഞ്ഞാൽ ഇത് വ്യാപിക്കും, പിന്നെ അത് കംപ്ലീറ്റ് വ്യാപിക്കും. അപ്പൊ ഇത് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ എന്ന് പറയുന്നത്, ഇത് വന്നു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി, ഇപ്പൊ മഞ്ഞൾപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 38 ഗ്രാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 8 ഗ്രാം ബാർ സോപ്പും കൂടി കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന, പക്ഷെ അതെല്ലാം ഒരു പരിധിവരെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ. അത് ഒരു പരിധിവരെ മാത്രം, അല്ലെങ്കിൽ ചുറ്റും കളത്തിന് ചുറ്റും നമ്മൾ ഈ മഞ്ഞൾപ്പൊടി പിന്നെ മഞ്ഞൾ വെള്ളം തളിച്ചു കൊടുക്കൽ, കായം കൂടി ചേർത്ത് തളിച്ചു കൊടുക്കൽ, അങ്ങനെ ഇല്ലതുണ്ട്. പക്ഷെ നമുക്ക് ആദ്യം ഈ സ്യൂഡോമോണസ് തന്നെ, ഈ സ്യൂഡോമോണസ് പോലെയുള്ള ജീവാണു വളങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നിശ്ചിത കാലാവധിക്ക് മുമ്പ് തന്നെയാണ് ആ സാധനം വാങ്ങിയത് എന്ന് ഉറപ്പിക്കണം. ചില ആൾ സ്യൂഡോമോണസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, അതായത് സൂക്ഷ്മജീവി മിത്ര ബാക്ടീരിയ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ആ സാധനം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ വാങ്ങിയതിനുള്ള ഉറപ്പിക്കണം. പിന്നെ അത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നത്

0: ചൂടുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല, അത് വെക്കണം. അതുപോലെ തന്നെ പിന്നെ അത് നമ്മൾ അങ്ങനെയുള്ള അത് മാത്രമേ അതിൽ കൾച്ചർ കൂടുതലുണ്ടാവും. അപ്പൊ അങ്ങനെ അത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് പിന്നെ ഒറ്റ ഇതും കൂടി ഈ ചീരേര
1: അല്ല
0: ഈ ചീരേരത് ഞാനൊന്ന് കംപ്ലീറ്റ്
1: ചെയ്യാം.
0: അല്ല ചീരേരത് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ചീര പിന്നെ ഈ പുള്ളിക്കുത്ത് ഒഴിവാക്കുന്നതിനോടിൻ്റെ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് CO3 എന്ന് പറഞ്ഞ പച്ച ചീരയുടെ വിത്ത് കിട്ടും. ഈ ചുവന്ന ചീര ആ ചീരയെ ഇത് ബാധിക്കൂല. ആ പച്ചച്ചീര മിക്സ് ചെയ്തിട്ട്, അതായത് നമുക്ക് പകുതി മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പച്ചച്ചീരയ്ക്ക് പുള്ളിക്കുത്ത് ബാധിക്കൂല. ഒരു പരിധി വരെ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത ചോദ്യം എന്നാ ചോദിച്ചത്? വെള്ളരി നടുന്ന സമയത്ത് നമ്മൾ സാധാരണ അടിവളമായിട്ട് നിൽക്കുക ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നത് ഈ പച്ചക്കറികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്ന് പറഞ്ഞാൽ കുമിൾ രോഗങ്ങളാണ്. ഈ കുമിൾ രോഗങ്ങളാണ് പ്രധാനമായിട്ട് എല്ലാ പച്ചക്കറികളും. ഈ കുമിൾ രോഗത്തെ കുമിൾ ഈ ശത്രുവായ കുമിളിനെ കംപ്ലീറ്റ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിത്ര കുമിളുണ്ട്, ട്രൈക്കോഡർമ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സ്യൂഡോമോണസ് പോലെ തന്നെ നമുക്ക് പാക്കറ്റായി കിട്ടുന്നതാണ് ട്രൈക്കോഡർമ. അപ്പോൾ ജൈവവളം സാധാരണ നമ്മൾ അടിവളം ജൈവവളമാണ് കൊടുക്കൽ, ചാണകവളമാണ് കൊടുക്കൽ. ഈ ചാണകവളം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ചെറിയ അതായത് പച്ചക്കറി നടാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ ഈ ചാണകവളത്തിൽ നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാൽ കുമിളിനെ ചാണകത്തിൽ പെരുപ്പിച്ചിട്ട് ആ ചാണകവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു
1: നമുക്ക്
0: വേപ്പം പിണ്ണാക്ക് കൊടുക്കാം. വേപ്പം പിണ്ണാക്ക് കൊടുക്കാം, കുറെ മണ്ണിലുള്ള ഈ കീടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് ഈ കുമിളിനെ മാറ്റാൻ കുമിളിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മിത്ര കുമിളായ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അത് ചാണകവളം അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ഒരു 100 കിലോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ 90 കിലോ ചാണകം എടുക്കണം, 90 കിലോ ജൈവവളം എടുത്തിട്ട് ഒരു 9 കിലോ വേപ്പും പിണ്ണാക്കാണ് അതിൽ ഉപയോഗിക്കേണ്ടത്. വേപ്പും പിണ്ണാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുമിള് പെരുകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഈ വേപ്പും പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പില്ലാത്ത വേപ്പും പിണ്ണാക്ക് ഉപയോഗിക്കണം. കാരണം എന്ന് വെച്ചാൽ ഉപ്പിന്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുമിള് ഉണ്ടാവില്ലല്ലോ അതില്. അപ്പോൾ നമ്മൾ വേപ്പും പിണ്ണാക്ക് വാങ്ങുന്ന സമയത്ത് ഉപ്പില്ലാത്ത വേപ്പും പിണ്ണാക്ക് ഉപയോഗിച്ച് അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഒരു അതിൻ്റെ കൂടെ 1 കിലോ ട്രൈക്കോഡർമ പാക്കറ്റാണ് ഉപയോഗിക്കല്. പക്ഷെ ഇപ്പം കൾച്ചർ നമ്മൾ വേണ്ടത്ര ഉണ്ടോ എന്നുള്ള സംശയത്തിൽ 2 കിലോ പറയലുണ്ട്, നിർദ്ദേശിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? അല്ല ഇത് ഞാൻ എങ്ങനെ രാസവളം അടിവളമായിട്ട് കൊടുക്കാത്തല്ലേ, പ്രത്യേകിച്ച് പച്ചക്കറി വളകൾക്ക് അടിവളമായിട്ട് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ജൈവവളം മാത്രം കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ കൊടുക്കുന്നത് ഏത് പച്ചക്കറികൾക്കും ഖരരൂപത്തിലുള്ള വളം കൊടുക്കേണ്ട ആവശ്യമില്ല, ദ്രവരൂപത്തിലുള്ള വളം. അവര് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മളിപ്പോ ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിവളമായിട്ട് ഈ സാധനം മാത്രം കൊടുത്താൽ മതി. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുമിൾ രോഗം വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം മണ്ണിന്റെ അമ്ലത്വമാണ്. അപ്പൊ ഏത് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറാക്കുമ്പോൾ തന്നെ ഈ മണ്ണ് അതന്നെ കുമ്മായം ചേർക്കുന്നത് വഴി, ഇപ്പൊ കുമ്മായം ചേർക്കാതെ നമ്മൾ വളം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ വളത്തിന്റെ ഒരു 30% ചെടിക്ക് വലിച്ചെടുക്കാൻ തന്നെ പറ്റും. അതായത് അമ്ലത്വം കൂടുതലുണ്ട്, അതുപോലെ തന്നെ ഈ കുമിൾ രോഗങ്ങൾ കൂടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കുമിൾ ബാധ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കുമ്മായം, അപ്പൊ 1 സെന്റ് എടുക്കുന്നെങ്കിൽ നമ്മൾ 1 കിലോ മേലെ പാറ്റി കൊടുത്താൽ മതി. കാരണം പച്ചക്കറികളുടെ എല്ലാം 1 കിലോ കുമ്മായം മേലെ പാറ്റി കൊടുത്താൽ മതി. നമ്മളിപ്പോ ഈ പച്ചക്കറി വിളകളുടെ എല്ലാം വേരുകൾ അത്ര ആഴത്തിലല്ലേ പോകും. അപ്പൊ നിലമൊരുക്കുന്ന സമയത്ത് അങ്ങനെ പാറ്റി കൊടുത്തതിന് ശേഷം നന കൊടുക്കണം. നന കൊടുത്തിട്ട് ഒരു 14 ദിവസം നിങ്ങൾക്ക് കുമ്മായോ ഡോളമേറ്റോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡോളമേറ്റ് നല്ല കുമ്മായം ആണെങ്കിൽ കുമ്മായം ഉപയോഗിച്ച് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോ ഈ അടിവളമായിട്ട് ഞാനിപ്പം പറഞ്ഞ വളം കൊടുക്കും. നമ്മളിപ്പോ ഈ ട്രൈക്കോഡർമ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതായിട്ട് പറഞ്ഞിട്ട് ആദ്യം നമ്മളിപ്പോ അല്ല ഫിഷ് അമിനോ ആസിഡ് നല്ല സാധനമല്ല. അപ്പൊ ഈ ട്രൈക്കോഡർമ നിങ്ങളിപ്പം അതിന്റെ പ്രൊപ്പോർഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് നമ്മളെ ജൈവവളം സ്ലൈസ് ചെയ്ത് അതിൻ്റെ ഒന്നിച്ച് ഈ വേപ്പും പിണ്ണാക്കും കൂടി 9 കിലോ 90 കിലോ 9 കിലോ പൊടിച്ച് ലെവലാക്കി
1: ഈ താറോപ്പൊടിയും കോഴിവെള്ളവും
0: അടിവളമായിട്ട് ഉപയോഗിക്കല്ലേ, കോഴിവളം ഉപയോഗിക്കല്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഈ കോഴിവളം ഉപയോഗിക്കുമ്പോൾ കോഴിവളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികൾ വളരെ ദുർബലമായ സസ്യങ്ങളാണല്ല. അപ്പൊ ഈ കോഴിവളം എന്ന് പറഞ്ഞ ചൂടുള്ള സാധനമാണല്ല, നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ. അപ്പൊ അത് അതിന്റെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ടതിന് ശേഷം നല്ലോണം ഇളക്കിയതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിന്റെ ആവി കളയാൻ വേണ്ടി ശ്രമിക്കണം പരമാവധി. എന്നിട്ട്
1: അത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പഴകിയ കോഴിവളം നമ്മൾ എടുക്കുക.
0: കോഴിവളത്തിൽ നല്ല മൂലകങ്ങൾ ഒരുപാട് ലഭിക്കുന്നു. അത് ഈ പഴകിയ കോഴിവളം എടുക്കുമ്പോൾ തന്നെ ആ കോഴിവളവും മറ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രശ്നം വരുന്നില്ല.
1: അപ്പൊ
0: അങ്ങനെ ആകുന്ന സമയത്ത് മറ്റിപ്പോ വേനൽക്കാലത്താകുന്ന സമയത്ത് ചൂട് പരമാവധി നമ്മൾ കുറക്കണല്ലോ. അപ്പോ അത് അങ്ങനെ അടിവളമായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്നാ വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലത് ദ്രവരൂപത്തിലുള്ള വളമാണ് ഈ പച്ചക്കറികൾക്ക് നല്ലത്. കാരണം നമ്മൾ വയലിലെല്ലാം കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഖരരൂപത്തിലുള്ള വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുത്ത വളത്തിന്റെ അംശം കുറെ അവശേഷിക്കുന്നുണ്ടാവും അവിടെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ല, നമ്മൾ അടിവളമായിട്ട് അതില്ല അല്ല. അപ്പൊ പിന്നെ ഈ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഖരരൂപത്തിലുള്ള വളം മാറ്റിയിട്ട് ഈ പിന്നെ പച്ചക്കറികൾക്ക് ദ്രവരൂപത്തിലുള്ള പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിനൊരു പ്രൊപ്പോർഷൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ മൂലകങ്ങളും കൂടി കൊണ്ടും സമ്പുഷ്ടമായ ഒരു വളം ഞാൻ പറഞ്ഞുതരാം. ഒരു 10 കിലോ പച്ചച്ചാണകം, ഒരു 20 ലിറ്ററിന്റെ പിന്നെ ബക്കറ്റ് നിങ്ങൾ എടുക്കുക, പെയിന്റിന്റെ ബക്കറ്റ് അല്ല, നമ്മൾ വാങ്ങിയത് എടുത്തിട്ട് ഒരു 10 കിലോ പച്ചച്ചാണകം, 1 കിലോ വേപ്പും പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി. അപ്പൊ അതുപോലെ തന്നെ ഗോമൂത്രം കിട്ടുമെങ്കിലും ഒരു 1.5 ലിറ്റർ ഗോമൂത്രം കൂടി ഇതിൽ ഒഴിച്ചു വെക്കുക. അപ്പൊ ഒരു 15 ലിറ്ററിന് സമാനമായിട്ട് അളവായിട്ടുണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മള് പിന്നെ ഇത് ഈ ഇതിൽ നിറച്ചു വെച്ചതിന് ശേഷം ഒരു 2 ലിറ്ററും കൂടി വെള്ളം ആക്കി വെച്ചിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുളിച്ചു പൊങ്ങിയിട്ടുണ്ടാവല്ലോ. ആ പുളിച്ചു പൊങ്ങിയത് 1 കപ്പ് എടുത്തിട്ട് അത് അതിന്റെ തെളി എടുത്തിട്ട് 1 കപ്പ് തെളി എടുത്തിട്ട് 1/2 വെള്ളം ചേർത്തിട്ടാണ് നമ്മൾക്ക് ഇനി കൊടുക്കേണ്ടത്. അപ്പൊ അത് ഒരു 1 ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വളവുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതില് ഇപ്പൊ ഈ എല്ലുപൊടി ഇല്ലതുകൊണ്ട് ഫോസ്ഫറസിന്റെ അളവ് വരുന്നുണ്ട്, വേപ്പും മണ്ണാക്കില്ലതുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പച്ചമുളകിനും വെണ്ടക്കെല്ലാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇത് നമ്മൾ പറിച്ചാലും പറിച്ചാലും തീരൂല. അമ്മാതിരി നല്ലൊരു പിന്നെ ജൈവവള കൂട്ടായിട്ടാണ്, ദ്രവരൂപത്തിലുള്ള ജൈവവള കൂട്ടായിട്ടാണ് കർഷകർ ശരിക്കും ഇതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പം പറഞ്ഞൊരു സാധനം
2: ദിവാരേട്ടാ വിളിച്ചൊരു സന്തോഷം സാർ. നമ്മൾ പറഞ്ഞു വന്നത്
0: അർക്ക മൈക്രോബിയൽ കൺസോർഷ്യം. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള ഇപ്പൊ NPK നമ്മള് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ് ഇതല്ല പ്രാഥമിക മൂലകങ്ങൾ. അപ്പൊ ഈ 3 മൂലകവും ചെടിക്ക് അതായത് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ജീവികൾ ഉൾപ്പെട്ടതാണ് ഈ അർക്ക മൈക്രോബിയൽ കൺസോർഷ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെടികൾ നടുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ജൈവവളത്തിൻ്റെ കൂടെ ഉപയോഗിക്കുക. ഒരു 10 ഗ്രാം 1 കിലോ ജൈവവളത്തിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ മണ്ണിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഇത്രയും ഗുണം കിട്ടും. അത് അത് കർഷകരിലേക്ക് എത്തേണ്ടതാണ്. അത് നമ്മളിപ്പോൾ ഒരു ബദൽ സംവിധാനമാണ്, ജൈവ കൃഷിക്ക് ഏറ്റവും നല്ലൊരു മാർഗമാണത്. അതുപോലെ തന്നെ ഈ നമ്മളെ പൊട്ടാസ്യം എന്ന് പറയുന്നത് ചെടികളെ സംബന്ധിച്ചിടത്തോളം പൂക്കളും കായ്ക്കളും ഉണ്ടാകാൻ ഒരുപാട് ആവശ്യമുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ പലപ്പോഴും രാസവളമായിട്ട് പൊട്ടാഷ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പൊട്ടാഷിന് പകരം തന്നെ ബയോ പൊട്ടാഷ് എന്ന് പറയുന്ന ഈ പൊട്ടാസ്യം ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന സൂക്ഷ്മ ജീവികൾ ഉൾപ്പെട്ട ബയോ പൊട്ടാഷ് എന്ന് പറയുന്ന ഒരു ജീവാണുവളം ഇതുപോലെ തന്നെ ഗവേഷണത്തിന്റെ ഭാഗമായി കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്.
2: ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ,
1: ഹലോ,
2: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം സാർ, ഇത് ചൂളിയാട് ബാലകൃഷ്ണൻ പറഞ്ഞ ഒരാളാണ്. നമ്മൾ മത്തം നട്ടിട്ട് കായാകുന്നതിന് അടിഞ്ഞടിഞ്ഞു പോകും സാറേ, അതിനെ പറ്റി അറിയാം?
0: അത് ഈ പിന്നെ കായ് ആ ഉണ്ട വന്നതിന് ശേഷം അത് പോയെന്ന്.
1: ആ ഉണ്ടെങ്കിൽ ചെറുങ്ങനെ വരുമ്പോ
0: ഉണ്ട ചെറുങ്ങനെ വരുന്ന സമയത്ത് അത് കരിഞ്ഞു പോകുന്നു അല്ലേ? ആ ഉണ്ടയില്ലാത്ത പൂക്കൾ, ഉണ്ടയില്ല പൂക്കൾ പെൺപൂക്കളായിരിക്കും, ഉണ്ടയില്ലാത്ത പൂക്കൾ ഉണ്ടാവില്ലേ? ആൺപൂക്കളായിട്ട് ഉണ്ട ഇല്ലാത്ത പൂക്കൾ ഉണ്ടാവല്ലോ. അല്ല, അത് വീഴുന്നതിന് മുമ്പേ ഇത് ഇത് യഥാർത്ഥത്തിൽ ഈ സാധനം കരിഞ്ഞു വന്നത് ഈ പരാഗണം നടക്കാത്തോണ്ടാന്ന്. അപ്പൊ പരാഗണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പ്രാണികളും മറ്റ് ഇതെല്ലാം കുറവായതുകൊണ്ട് ഈ പരാഗണം കുറവാന്നല്ല നടുക്ക്.

0: നടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, മറ്റേ ആൺപൂക്കളില്ലേ, ഞാനിപ്പോ പറഞ്ഞേ ആൺപൂക്കളില്ലേ, ഞാൻ പറഞ്ഞ ഉണ്ട് ഇല്ലാത്ത പൂക്കളില്ലേ ആൺപൂക്കള്, ആ ആൺപൂക്കളിന്റെ ഇതള് കളഞ്ഞിട്ട് ആ പൂമ്പൊടി എടുത്തിട്ട് ഈ ഉണ്ട ഇല്ല പൂക്കളില്ലേ പെൺപൂക്കള്, അപ്പൊ അതിലേക്ക് ഒന്ന് മുട്ടിച്ചു കൊടുക്കണം. അതായത് നമ്മൾ കൃത്രിമമായിട്ട് പരാഗണം നടത്തണം, അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. അപ്പോൾ അത് വളർന്നിട്ട് വലുതായിട്ട് മത്തനായിട്ട് വരും. അപ്പോൾ ഈ ആൺപൂക്കൾ ഈ പരാഗണം നടക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ അങ്ങനെ തീരെ ഈ പൂക്കളെ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലെ മൂലകങ്ങളുടെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് നമ്മളിപ്പം ഈ പിന്നെ പുഷ്ടിപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബയോ പൊട്ടാഷ് എന്നെല്ലാം പറഞ്ഞത് നമുക്ക് കിട്ടും. അപ്പൊ ഇത് കരിഞ്ഞു വന്ന പ്രശ്നമല്ലേ അല്ലേ, കരിഞ്ഞു വന്ന പ്രശ്നമാണെന്ന് ഞാനിപ്പം പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ഉറപ്പായിട്ട് അത് പിന്നെ അത് കരിഞ്ഞു പോവാതെ ഈ പരാഗണം നടത്തി കഴിഞ്ഞാൽ കരിഞ്ഞു പോവാതെ അത് നല്ല മത്തനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതൊന്ന് ചെയ്തു നോക്കിയാൽ മതി. നമ്മൾ ഒരുപാട് പരീക്ഷിച്ചിട്ട് പിന്നെ പല കർഷകർക്കും പറഞ്ഞു കൊടുത്തിട്ട് പരീക്ഷിച്ചിട്ട് അത് വിജയിച്ചതാണ്.
1: ഓക്കെ ബാലകൃഷ്ണ, ശരി, വിളിച്ചത് സന്തോഷം. നമ്മള് പറഞ്ഞു നിർത്തിയത്
0: അപ്പൊ ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. നമ്മളത് പിന്നെ പാക്കറ്റിലാക്കിയിട്ട് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്ന സൂക്ഷ്മ ജീവികൾ ഉൾപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ അത് പ്രധാനമായിട്ട് ഇപ്പൊ പൊട്ടാഷ് എന്ന് പറയുന്നത് നമുക്ക് ജൈവവളം എത്ര ഉപയോഗിച്ചു കഴിഞ്ഞാലും വേണ്ടത്ര പൊട്ടാസ്യം ചെടികൾക്ക് കിട്ടുന്നില്ല. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ചെടിക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാഥമിക മൂലകങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി ചെടികൾക്ക് കിട്ടുന്നത് പൂക്കളും കായ്കളും ഉണ്ടാകാൻ വേണ്ടി ഉള്ളതെല്ലാം പൊട്ടാസ്യം. അപ്പോൾ പൊട്ടാസ്യത്തിന് പകരം ഈ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന പൊട്ടാഷ് വളങ്ങളാണ് ഈ കർഷകർ ഉപയോഗിക്കുന്നത്. അതിന് ബദലായി ജൈവ കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബയോ പൊട്ടാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോ പൊട്ടാഷ് സാധാരണ നമ്മൾ ജൈവവളം ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു 20 ഗ്രാം 1 കിലോ ജൈവവളത്തിൽ ചേർത്ത് മണ്ണിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലുള്ള പിന്നെ പൊട്ടാസ്യത്തിന് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ രാസവളം പ്രയോഗിക്കുന്ന സമയത്ത് ഇത് പ്രയോഗിക്കാൻ പാടില്ല. രാസവളം പ്രയോഗിച്ചതിന് ഇത് പ്രയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചാരം രാസവളം ഇതൊന്നും പ്രയോഗിച്ചതിന് പ്രയോഗിക്കാൻ പാടില്ല. മാത്രമല്ല ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തണുത്ത സ്ഥലത്ത് തന്നെ നമ്മൾ സൂക്ഷിക്കണം. ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള നനഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇത് സൂക്ഷിക്കാൻ
1: പാടില്ല. ഹലോ, ഹലോ, നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ആ സാർ, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വിളിക്കുന്നത്.
1: ഓ, എന്താണ് പേര് പറയൂ.
2: ആ, തമ്പലക്കാട് എന്ന് പറയും. വി പി ഗോപാലകൃഷ്ണൻ. കൃഷി ചെയ്യുന്നതേ ഈ കപ്പയെന്ന് പറയുന്ന മരച്ചീനി എന്ന് പറയും, അതുപോലെ ചേമ്പ്, ചേന, കാച്ചില് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അത് ചാണകവും പിന്നെ ചാരവും ഉപയോഗിക്കുന്നുള്ളൂ.
0: കിഴങ്ങ് വിളകൾ?
2: അതെ.
0: എന്തോ കിഴങ്ങ് വിളകളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്?
2: ആ, അതെ അതെ, കൂടുതലും അതാണ്. പിന്നെ അല്ലാതെ കുറെ പച്ചക്കറി കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനം ഈ കൃഷിയുടെ ഒരു സംശയമാണ് എനിക്കുള്ളത്. ഞാൻ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം വിളവ് ഓരോ വർഷം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മള് ഒരു ജൈവ കൃഷി പോലാണ് ചെയ്തു പോരുന്നത്. ചാണകവും ചാരവും പിന്നെ ഈ പച്ചിലകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സാധനങ്ങൾ നല്ലതാണ്, പക്ഷെ വളം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, എൻ പി കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള. അപ്പൊ അത് കേട്ടത് എന്നാ വെച്ചാൽ ഈ നമ്മുടെ ഈ എന്നാ സ്ഥലം ഒരുക്കുന്നതിന് മുമ്പ് കുമ്മായം ചേർക്കണം എന്നുള്ളൊരു, അതിലെ 1 സെന്റ് നമ്മൾ എന്താ മുമ്പ് സാറത് പറഞ്ഞായിരുന്നു, 1 സെന്റ് നമ്മൾ എന്തായാലും കുമ്മായമാണ് ചേർക്കേണ്ടത്.
0: അല്ല, അത് ഞാനിപ്പോ നമ്മളിപ്പോ പച്ചക്കറി വിഷയം ആയതുകൊണ്ട് ആ പച്ചക്കറിയുടെ കാര്യത്തിലാണ് നമ്മളിപ്പോ 1 സെന്റിന് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ 1 കിലോ കുമ്മായം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അതങ്ങനെ ഒഴിച്ചാൽ മതി. മറ്റിപ്പോ നമ്മള് നിങ്ങളിപ്പോ പിന്നെ ഈ നിങ്ങള് കൃഷി മെച്ചപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഇപ്പോ ഈ മരച്ചീനി അതുപോലെ തന്നെ മറ്റു കിഴങ്ങ് വർഗ്ഗങ്ങളില്ലേ, അത് ആ തടത്തിൽ
2: മാത്രം ഇഞ്ചി മഞ്ഞളും ഒക്കെ ഉണ്ട്.
0: അത് ആ തടത്തില് നമ്മള് ചേർക്കുന്ന കുമ്മായത്തിന് പകരം ഇപ്പൊ നമ്മളൊന്ന് വേറെ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ കുമ്മായത്തിന്റേത് നമ്മളിപ്പോ അത് എത്രമാത്രം പഴക്കം അതിന്റെ ഗുണം
2: കുമ്മായ,
0: അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പച്ചക്കറിക്കാണെങ്കിൽ നമ്മളിപ്പോ 1 കിലോ മുകളിൽ കൂടെ പാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഈ കുമ്മായത്തിന് പകരമാണ് ഞാൻ ഒരു സംവിധാനം പറയുന്നത്. ഈ കുമ്മായം എന്ന് പറയുന്നതിന്റെ നമ്മളിപ്പോ അത് അതിന്റെ പഴക്കവും മറ്റു കാര്യങ്ങളും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, അത്ര ഗുണനിലവാരം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മള് ഡോളമൈറ്റ് ആണ് നിർദ്ദേശിക്കുന്നത്. ഡോളമൈറ്റ്, ഡോളമൈറ്റ് നമ്മള് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ചുണ്ണാമ്പ് പാറ പൊടിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവരുന്നതാണ് ഡോളമൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് അത് ഈ ഈ നിങ്ങൾ ചെയ്യുന്ന കൃഷി ചെയ്യുന്നത് ഇപ്പൊ കപ്പയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അത് ആ മണ്ണ് നിലം ഒരുക്കിയതിന് ശേഷം ആ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കയ്യിൽ ഒരു പിടി അത് അതിലിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മളിപ്പോ ഓരോ സസ്യങ്ങൾക്കനുസരിച്ച് ഇപ്പൊ തെങ്ങിനാണെങ്കിലും നമ്മളിപ്പോ 1.5 kilo വരെ കൊടുക്കുന്നുണ്ട്.
2: കൗങ്ങിനാണെങ്കിലും
0: അല്ല, ഒരു തെങ്ങിനാണെങ്കിലും ഒരു തെങ്ങിന് 1.5 kilo വരെ കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്.
2: അപ്പൊ
0: ഒരു തെങ്ങിന് കൗങ്ങിനാണെങ്കിൽ 1.5 kilo വരെ കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട് ഒരു കൗങ്ങിന്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്താൽ മതി, നമ്മുടെ കിഴങ്ങ് വിളകൾക്കാണ്. പക്ഷെ നിങ്ങൾ ഈ കിഴങ്ങ് വിള ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു സാധനം വരാം, ഒരു സൂക്ഷ്മ പിന്നെ ജീവാണു വളം മോഡലില് നിങ്ങളിപ്പോ വാം എന്ന് കേട്ടിട്ടുണ്ടോ? മൈക്കോറൈസാന്ന് കേട്ടിട്ടുണ്ടോ? മൈക്കോറൈസ് കേട്ടില്ല. അപ്പൊ നമ്മളെ കൃഷി ഇതുപോലെ തന്നെ ഗവേഷണ സ്ഥാപനം പുറത്തിറക്കുന്നത് നമ്മളിപ്പോ ഈ കപ്പയെല്ലാം നടുന്നത് വളക്കടകളിൽ കിട്ടൂല, വളക്കടകളിൽ കിട്ടൂല, വളക്കടകളിലും ഇപ്പൊ അപ്റ്റക്കിൻ്റെതെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. നമ്മളെ ഈ സാധാരണ കൃഷി നമ്മളെ ഗവേഷണ സ്ഥാപനം തന്നെ പിന്നെ KVK എല്ലാം പിന്നെ പുറത്തിറക്കുന്ന സാധനങ്ങൾ നമ്മളെ എക്കോ ഷോപ്പ്, കൃഷിഭവന്റെ എക്കോ ഷോപ്പെല്ലാം ഉണ്ട് അടുത്ത്, അതിലേക്കൂടെ കിട്ടും. അപ്പൊ ആ സാധനം നിങ്ങൾ ഉപയോഗിച്ച അതൊരു സൂപ്പർ സാധനമാണ്. നമ്മളിപ്പോ ഈ കപ്പ നിങ്ങളെ മരച്ചീനി നടുന്നതിന് തൊട്ട് അതിന് മുമ്പേ അത് നടുന്ന അതായത് അതിന്റെ കമ്പ് നടുന്ന ആ ഭാഗത്ത് നമ്മൾ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ആ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളവുണ്ടാവും. ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മളെ ഈ ഗവേഷണ.
2: നിങ്ങൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി, പാഷൻ ഫ്രൂട്ട് നട്ടിട്ട് അത് കായ്ക്കുന്നില്ല നല്ലപോലെ.
0: പാഷൻ ഫ്രൂട്ടിന് എന്നാണ് വളം കൊടുക്കുന്നത്?
2: 5-6 എണ്ണം കായ്ച്ചിട്ടങ്ങ് പിന്നെ ഒട്ടും കായില്ല, നല്ലപോലെ പടന്നിട്ടും ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ വിളവ് കിട്ടുന്നില്ല.
0: അതാ നല്ല വെയിലുള്ള സ്ഥലത്തന്നെ പന്തല് കെട്ടിട്ടല്ലേ?
2: വെയിലുള്ള സ്ഥലമൊക്കെയാണ്
0: പന്തല് കെട്ടിട്ടുണ്ട് നട്ടതല്ലേ?
2: പന്തലും കെട്ടിട്ടുണ്ട്.
0: അപ്പൊ സൂര്യപ്രകാശ്
2: നല്ലൊരു പടരുന്നുണ്ട്, ഒരു 5-6 എണ്ണം കായ്ച്ചിട്ട് പിന്നെ ഒന്നും കായ്ക്കുന്നില്ല.
0: ആദ്യമായി നട്ടതാ?
2: ആദ്യമായി
0: നട്ടതാ. അതായത്
2: 2-3 എണ്ണം ഒരു മൂടയില് നമ്മള് നട്ടിട്ടുണ്ട്. ഒരു 3-4 എണ്ണം നട്ടിട്ടുണ്ട്. അപ്പം ഒരുമിച്ചെല്ലാം കയറി പോയിരിക്കുന്നു.
0: ഈ കേറിപ്പോയതിന് വളക്കൂടുതലായതുകൊണ്ട് ഒരുപാട് ഇലകളെല്ലാം വന്നിട്ട് ഒരുപാട് നൈട്രജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കായ്ഫലം കുറയും. നൈട്രജൻ കൂടി
2: നൈട്രജന്റെ അളവ് കൂടാനുള്ള പ്രത്യേക വളവും ചെയ്തില്ല, ചാണകചാരവും കുറച്ച് ആദ്യം ഇട്ടതേ ഉള്ളൂ.
0: കൂടുതൽ ഇട്ടിട്ടൊന്നുമില്ല, രാസവളം കൊടുത്തിട്ടില്ല.
2: ഇല്ല രാസവളം തൊട്ടിട്ടേ ഇല്ല
0: അല്ലേ? അങ്ങനെ ചാരം കൊടുത്തിട്ടുണ്ട് അല്ലേ?
2: ചാക്കിനകത്ത്
0: ചാരം കൊടുത്തിട്ടുണ്ട് അല്ലേ?
2: ചാരം കൊടുത്തിട്ടുണ്ട്.
0: ആ ചാരം പ്രശ്നമില്ല, ചാരം കുറച്ചും കൂടി ചാരം ഉണ്ടെങ്കിൽ ചാരം ഇട്ട് കൊടുത്തേ. രാസവളം ഏതായാലും ഉപയോഗിക്കുന്നില്ലല്ലോ?
2: ഇല്ല ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ മറ്റു കൃഷികൾക്ക് അത് ഇതിനെ തന്നെയാണെങ്കിലും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കപ്പയും തേനയും ചെയ്യുമ്പോ അങ്ങനെയുള്ളതിന്
1: സന്തോഷം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർ ഇന്നത്തെ ഒരു ഈ ഒരു നൂതന കാർഷിക രീതികൾ അല്ലെങ്കിൽ നൂതന പ്രവണതകൾ അവലംബിക്കുക, അതിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.
0: അതെ അതെ. അത് അതായത് നമ്മളിപ്പോ നിലവില് സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്നത് നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പൊ ജൈവ കൃഷിയിലേക്കാണ്. അപ്പൊ അതിന് സമാന്തരമായി പഴയ കാലഘട്ടത്തിന് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സമാന്തരമായ ഒരു ജൈവ കൃഷി വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംരംഭങ്ങളും സംവിധാനങ്ങളും ഗവേഷണ സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തുന്നത്.
1: ഓക്കെ ഓക്കെ ശരി.

പച്ചക്കറി കൃഷി, ശാസ്ത്രീയ കൃഷിരീതികൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ മറുപടി നൽകിയതിൻ്റെ ശബ്ദലേഖനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: കിസാൻ വാണി.
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂർ 27,000 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 27,000 രൂപ. കൊപ്ര ക്വിൻ്റലിന് കണ്ണൂർ 15,400 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 13,800 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങപ്പിണക്ക് ക്വിൻ്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിൻ്റലിന് കണ്ണൂർ 5,100 രൂപ, തലശ്ശേരി 5,300 രൂപ, കാസർഗോഡ് 5,000 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ. കുരുമുളക് ക്വിൻ്റലിന് തലശ്ശേരി, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 67,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,500 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് കണ്ണൂർ 4,900 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,800 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,600 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ, തലശ്ശേരി എന്നീ കേന്ദ്രങ്ങളിൽ 710 രൂപ, തളിപ്പറമ്പ് 750 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം.

ഇന്ന് 7:35 സയൻസ് കഫെ, തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയ്ൻ സ്കിൽ ട്രെയിനർ MP സനീഷ്, വിദ്യാർത്ഥികളായ MRajesh, KAbhinas, VSameer, PNaveen എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ നൂതന പദ്ധതിയെ പരിചയപ്പെടുത്തുന്നു ഇന്ന് 7:35 സയൻസ് കഫേയിൽ. എട്ട് മണിക്ക് കാവ്യ കേളി. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. 67 മിനിറ്റ് ചിത്രീകരണം. രചന ജസ്ലോ ഇമാനുവൽ ജോയ്. 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിൻ്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. 10 മണിക്ക് കഥകളി പദങ്ങൾ. കലാനിലയം നന്ദകുമാറും സംഘവും അവതരിപ്പിച്ചത് കഥ ലവണാസുരവധം.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ

0: സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24 50 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. IT അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
4: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
3: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ 2 ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്തുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജ് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
6: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അഗ്നിരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീം കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു

0: നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം. സംരംഭകത്വം എന്നത് ഒരു തൊഴിൽ മാർഗം മാത്രമല്ല, പുതിയ ആശയങ്ങളിലൂടെ സമൂഹത്തിൽ തൊഴിലവസരങ്ങളും സാമ്പത്തിക വളർച്ചയും സൃഷ്ടിക്കാനുള്ള ഒരു കൂട്ടായ്മ കൂടിയാണ്. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്ന ധൈര്യവും ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് ഓരോ സംരംഭകന്റെയും വിജയത്തിന്റെ അടിത്തറ. ഇത്തരത്തിൽ നല്ല നല്ല ആശയങ്ങളുമായി വരുന്ന സംരംഭകർക്ക് എന്നും താങ്ങായി നിൽക്കുന്ന സ്ഥാപനമായ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാടുള്ള റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളായ എം രജീഷ്, കെ അഭിനാസ്, കെ വി സമീർ, പി നവീൻ എന്നിവർ ആവിഷ്കരിച്ച ഒരു നൂതന പദ്ധതിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ സയൻസ് കഫേയിലൂടെ. ഇവരുടെ ഈ പുതിയ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയിൻ സ്കിൽ ട്രെയിനർ എം പി സനീഷാണ്. കേൾക്കാം ഇവരുടെ വിശേഷങ്ങൾ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കറിയാം ആധുനിക കാലത്ത് സ്വയം തൊഴിലിനും അതുമായി ബന്ധപ്പെട്ട മേഖലക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെവിടെയും. അത്തരത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വിദഗ്ധമായിട്ടുള്ള പരിശീലനം നൽകുന്നതിനൊക്കെ വേണ്ടിയുള്ള സ്ഥാപനമാണ് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരങ്ങാട് പ്രവർത്തിക്കുന്ന റൂട്ട്സെറ്റി എന്ന സ്ഥാപനം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണുള്ളത്. കർണാടക ആസ്ഥാനമായിട്ടാണിത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് റൂട്ട്സെറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ റൂട്ട്സെറ്റിയിലെ ഡൊമെയിൻ ട്രെയിനർ ശ്രീ എം പി സനീഷ്, വിദ്യാർത്ഥികളായിട്ടുള്ള എം രജീഷ്, കെ അഭിനാസ്, കെ വി സമീർ, പി നവീൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. റൂട്ട്സെറ്റിയുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സംരംഭമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന പരിപാടികളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ
3: റൂട്ട്സെറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നാണ്. സൗജന്യമായിട്ട് സ്വയം തൊഴിൽ നൽകി എല്ലാവരെയും സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് മറ്റുള്ളവരുടെ സ്ഥാപനത്തിൽ നിന്നും ഒരു കണക്കെഴുതുന്നതിന് പകരം സ്വന്തം സ്ഥാപനത്തിൻ്റെ കണക്കെഴുതുക എന്ന കൺസെപ്റ്റോട് കൂടി ഡെവലപ്പ് ചെയ്തൊരു സ്ഥാപനമാണ് റൂട്ട്സെറ്റി എന്ന് പറയുന്നത്. എസ് ജി എം ഇ ട്രസ്റ്റും കാനറ ബാങ്കുമാണിൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ടും ഇത്തരത്തിൽ റൂട്ട്സെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ റൂട്ട്സെറ്റിയുടെ ഒരു പ്രധാന മോട്ടോ എന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മുടെ കേരളത്തിൽ ജോലി കിട്ടാതെ നിൽക്കുന്ന ആളുകൾ 18-49 വയസ്സിനും ഇടയിൽ ആളുകൾക്ക് സൗജന്യമായി ട്രെയിനിങ് നൽകുകയും അതോടൊപ്പം അവരുടെ സംരംഭകരാക്കി മാറ്റുകയും ചെയ്യുക എന്നാണ് അവരുടെ ഉദ്ദേശം.
2: അതായത് താല്പര്യം എന്ന് പറയുന്നൊരു പ്രധാന ഘടകമുണ്ട്. ഇപ്പം സംരംഭം, ഏത് തരത്തിലുള്ള സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശയം മനസ്സിൽ ഉദിച്ചതിന് ശേഷമാണോ ഇതിൻ്റെ ഒരു പരിശീലനം എങ്ങനെയാണ്?
3: തീർച്ചയായും ഒരു വ്യക്തിക്ക് അവിടെ എത്തിക്കഴിഞ്ഞ ചില ആൾക്കാരൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളത്. പക്ഷെ അവരുടെ കയ്യിൽ അവർക്ക് അറിയാവുന്ന ചിലപ്പോൾ തയ്യൽ മാത്രമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവിടെ വന്ന് ആ തയ്യലെടുക്കും. 30 ദിവസമാണ് ഡ്യൂറേഷൻ വരുന്നത്. അതിന് വേണ്ടുന്ന ആ സ്ഥാപനം തയ്യൽ അറിവിൽ നിന്നും ഒരു സ്വയം സംരംഭയാകാനുള്ള കഴിവിലേക്ക് അവരെ മാറ്റിയെടുത്തിട്ടാണ് അവർ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ തൊഴിലിന് പുറമെ ഒരു സംരംഭം എങ്ങനെ നടത്താം എന്നതിന് വേണ്ടിയുള്ള EDP ക്ലാസ്സുകൾ ഉൾപ്പെടെ അവർ നടങ്ങി വരുന്നുണ്ട്. അവർക്ക് ബിസിനസ് നമുക്ക് എങ്ങനെ ഒരു സംരംഭകനാവാം, അവിടെ നടക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ഒരു സംരംഭത്തിൽ നമ്മൾ നേരിടുന്ന ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിരുന്നു. നമുക്ക് പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു മാർക്കറ്റ് സർവേ എന്ന് പറയുന്നത്, സോ കറൻ്റ്ലി മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവർ ലേറ്റസ്റ്റ് ആ ടെക്നോളജികൾ എങ്ങനെയാണ് മാർക്കറ്റ് നടക്കുന്നത് പഠിച്ചിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അവർ പുറത്തു വരുന്നത്.
2: സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ സമൂഹം എത്രത്തോളമാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്?
3: 100+ ആപ്ലിക്കേഷനുകളാണ് അവിടെ വരുന്നത്. സോ 18-49 വയസ്സിനും ഇടയിൽ ആളുകൾ, അതായത് സെലക്റ്റീവായിട്ടുള്ള അത്തരം ആളുകൾ, 30-35 ആളുകൾക്ക് മാത്രമേ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
2: അപ്പോൾ അത് ഏത് തരത്തിലുള്ള ആളുകളാണ്, സ്ത്രീകൾ പുരുഷന്മാർ ഇന്ന പ്രായമുള്ള ആളുകൾ, അങ്ങനെയൊക്കെ നിബന്ധന ഉണ്ടാവോ?
3: ഉണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാം, പക്ഷേ 18-ന് 49 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് അവിടെ യോഗ്യത കിട്ടുക.
2: ആ ഒരു മേഖലയിൽ താല്പര്യം ഉണ്ടാവണം. തയ്യലിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ മറ്റേതൊക്കെ മേഖലകളാണ്?
3: തയ്യലുണ്ട്, ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉണ്ട്,

0: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ഉണ്ട്, ഡി ടി പി ഉണ്ട്, അതുപോലെ ഫോട്ടോഗ്രാഫി, അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ അവിടെ ഉണ്ട്.
1: ഇവിടെ പരിശീലനം കഴിഞ്ഞാൽ അവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് റൂട്ട് സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത്?
0: ഒരു പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ സ്ഥാപനങ്ങളും നമ്മൾ കോഴ്സ് കഴിഞ്ഞാൽ അവരവിടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. പക്ഷേ റൂട്ട് സെറ്റ് എന്ന് പറയുന്ന സ്ഥാപനം 2 വർഷം അവരെ ഫോളോ അപ്പ് ചെയ്യും. അവർക്ക് എന്ത് അസിസ്റ്റൻസ് ആണ് വേണ്ടത്, എന്ത് സപ്പോർട്ടാണ് വേണ്ടത്, ബാങ്ക് ലോൺ വേണമെങ്കിൽ അതിനൊരു പ്രൊജക്ട് റിപ്പോർട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. സോ അവിടെ തന്നെ ഡയറക്ടർ സാർ, ഇപ്പോൾ ദീപക് സാറാണ് ഡയറക്ടർ സാർ, ഉൾപ്പെടെ ലോണിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന അവരുടെ സൈഡിലുള്ള ഒരു സംരംഭകന് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും 2 വർഷത്തെ ഫോളോ അപ്പിനുള്ളിൽ തന്നെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: പ്രധാനമായിട്ടും ഇപ്പോൾ പരിശീലനം കഴിഞ്ഞാലും വീണ്ടും അവർക്ക് വേണ്ടുന്ന സഹായം റൂട്ട് സെറ്റിയുടെ ലഭിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ പല ഭാഗത്തു നിന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടാവില്ലേ? നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചോദ്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പറയുന്ന ചാറ്റ് ബോട്ട് അല്ലേ, നിങ്ങളുടെ റൂട്ട് സെറ്റിയുടെ പേരിലുള്ള ഒരു ചാറ്റ് ബോട്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് ആ ചാറ്റ് ബോട്ടിൻ്റെ പ്രത്യേകത?
0: ഞാൻ കൈകാര്യം ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് IT ആണ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കാണ്. സോ ഞങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 45 ദിവസമാണ്. സോ നമ്മൾ അവിടെയുള്ള പഠിതാക്കൾ 30 ദിവസം അവിടെ ട്രെയിനിങ് കണ്ടു, അവരെ സാറ്റിസ്ഫൈ ആയതിനു ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് എന്താണ് ടെക്നിക്കലി നമുക്ക് നൽകാൻ പറ്റിയെന്ന ഒരു ആശയം അവർക്കിടയിൽ തന്നെ വന്നു. സോ അവർ ആ സമയത്ത് കണ്ടൊരു കാര്യമായിരുന്നു, അതായത് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പുതിയൊരു കോഴ്സിനെ കുറിച്ച് ഒരു ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ മെസ്സേജ് പോയി കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള ആളുകൾ ഉടനടി വിളിക്കാൻ തുടങ്ങും. ആ കോളുകൾ രാത്രി ലേറ്റ് ആവുന്നത് വരെ നീണ്ടു പോകുന്നുണ്ട്. 11 മണി 12 മണിക്കൊക്കെ ഓഫീസിൽ, അതൊക്കെ ഇവർ ശ്രദ്ധയിൽപ്പെടുകയും ഓഫീസിലുള്ള ആളുകൾ അവരുടെ ഓഫീസ് ടൈം കഴിഞ്ഞതിന് ശേഷവും 9 മണി 10 മണി വരെയൊക്കെ അവർ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ ഇവർ തന്നെ അവർ സ്റ്റഡി ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ മിക്കവാറും കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക, ഏജ് ഗ്രൂപ്പ് എങ്ങനെയാണ്, സൗജന്യം എന്ന് പറയുന്നുണ്ട്, പൂർണ്ണമായ സൗജന്യമാണോ, ലൊക്കേഷനാണോ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തു, കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ പോലെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു ചാറ്റ് ബോട്ട് 24 മണിക്കൂറും നമ്മളെ സഹായിക്കാൻ വേണ്ടുന്ന ഒരു ഏജന്റിനെ അവർ AI സഹായത്തോടെ ഡെവലപ്പ് ചെയ്യണ്ടേ.
1: ഓക്കെ, അപ്പോൾ ആ ചാറ്റ് ബോട്ടിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു M. Rajesh അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു തോന്നുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? എങ്ങനെയാണ്
2: നമ്മളൊരു വ്യക്തിയോട് ചോദ്യം ചോദിക്കുന്നത് പോലെ മൊബൈലിലോ അല്ലെ കമ്പ്യൂട്ടറിലോ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകുന്ന ഒരു ഡിജിറ്റൽ സ്മാർട്ട് അസിസ്റ്റൻ്റ് ആണ് ചാറ്റ് ബോട്ട്.
1: അതിനൊരു പേരും കൊടുത്തിട്ടുണ്ട്.
2: അതിന് റൂട്ട് സെറ്റി AI അസിസ്റ്റൻ്റ് എന്നാണ് ഞങ്ങൾ അതിനിട്ടിരിക്കുന്ന പേര്.
1: ഓക്കെ, എങ്ങനെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇപ്പോൾ ആളുകൾ പലവിധ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ അതിനൊക്കെ കൃത്യമായി ഉത്തരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതി? എങ്ങനെയാണ്,
2: അതായത് ഇത് 24 മണിക്കൂറും ആൻസർ നൽകുന്ന ഒരു സംവിധാനമാണ്. റൂട്ട് സെറ്റിയിലേക്ക് എൻക്വയറിയായി വരുന്ന എല്ലാ ക്വസ്റ്റ്യങ്ങളും അതിൻ്റെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ചതിനെ AI അത് മനസ്സിലാക്കി ചോദ്യം ചോദിക്കുന്നയാൾക്ക് വ്യക്തമായ രീതിയിൽ ഉത്തരം നൽകുന്ന രീതിയിലാണ് ഈ ചാറ്റ് ബോട്ട് ക്രമീകരിച്ചിരിക്കുന്നത്.
1: അത് ഇംഗ്ലീഷിൽ മാത്രമാണോ?
2: അല്ല, മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, കന്നഡയിലുമുണ്ട്.
1: 4 ഭാഷകളിലായിട്ട്
2: ചെയ്തിട്ടുണ്ട്.
1: അപ്പോൾ അത് ഇപ്പം തുടങ്ങിയിട്ട് എത്രത്തോളമായി?
2: ഇതിപ്പോൾ 1 മാസത്തോളമായി. അതിപ്പോൾ ട്രയൽ റണ്ണിലാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
1: അപ്പോൾ ചാറ്റ് ബോട്ടിൻ്റെ ഒരു ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം എപ്പോഴാണ്, അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഒരു നിർമ്മാണ മേഖല എങ്ങനെയാണ്, നിർമ്മാണ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്, അതിനെത്രത്തോളം എഫർട്ട് എടുത്തു, ഈ കാര്യങ്ങളൊക്കെ നവീൻ നമ്മളോട് വിശദീകരിക്കും.
3: നമ്മളെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും IT ബാക്ക്ഗ്രൗണ്ട് അല്ല. അവിടെ പഠിക്കുന്ന ഒരാളും IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു. ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടിയപ്പോൾ ആ തോട്ടിനെ കുറിച്ച് നമ്മൾ നന്നായിട്ടിരുന്ന് പഠിച്ചു. നമ്മുടെ സനി സാറ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നു. നമ്മളെല്ലാ സ്റ്റുഡൻസും ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് AI ടൂൾ ഉപയോഗിച്ച് തന്നെ റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും പഠിച്ചു. അതിനുശേഷം നമുക്ക് അതുണ്ടാകാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടെ നിന്ന് ലഭിച്ചു. അതിനുശേഷം ആണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി നമ്മൾ ഓരോരുത്തരും നമ്മുടെ എഫേർട്ട് ഇട്ടിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചു തുടങ്ങിയത്. പ്രയത്നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ നമ്മൾ ഒരു ചാറ്റ് ബോട്ടോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഒരു ആപ്പോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കത് കുറേ സമയം പിടിക്കുന്ന ഒരു
1: സാമ്പത്തിക ചെലവും
3: സമയം പിടിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമുക്കവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് 45 ദിവസമാണ്. ആ ഒരു ടൈമിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അവിടെ അവതരിപ്പിക്കണം.
1: അപ്പോൾ നവീൻ ഏത് കോഴ്സിലായിരുന്നു ചേർന്നത്?
3: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിങ്ങിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജനി സാറിൻ്റെ ഒരു സഹായത്തോടെ തന്നെ നമ്മൾ കോഡിംഗ് ഒന്നും യൂസ് ചെയ്യാതെ, നമുക്ക് ആർക്കും കോഡിംഗ് നോളജ് ഒന്നും കാര്യങ്ങളില്ല, അപ്പോൾ പൂർണ്ണമായും AI ടൂൾ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും AI ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ആ ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും AI തന്നെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
1: നവീൻ്റെ റോൾ എന്തായിരുന്നു പ്രധാനമായിട്ടും?
3: നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോളായിരുന്നു ഉള്ളത്. അപ്പോൾ എനിക്ക് അവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിനോട് ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പലർക്കും പല ഡൗട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈ കിട്ടണം. അപ്പോൾ നമ്മൾ അതിനെ

0: അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കലായിരുന്നു എൻ്റെ ഒരു ഇത്. കാരണം ഞാൻ മാത്രമല്ല, നമ്മുടെ ക്ലാസ്സിലെ എല്ലാവരും അവർക്ക് എന്തൊക്കെയാണ് ഡൗട്ട്, എല്ലാ സംശയങ്ങളും കാര്യങ്ങളും അവർ ആ ഒരു ചാറ്റ് ബോട്ടിലേക്ക് ചോദിച്ചു, അത് പൂർണ്ണമായിട്ട് കറക്റ്റ് ആൻസർ തരുന്നോ നോക്കി. അപ്പോൾ ആ ഓരോ ചോദ്യങ്ങളും നമ്മൾ അവിടെ ഡാറ്റാ ബേസിലേക്ക് ആഡ് ചെയ്ത് അതിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെൽ മാനേഡ് ആൻസർ കിട്ടുന്ന രീതിക്ക് അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കർത്തവ്യം.
1: വളരെ വിശാലമായിട്ടുള്ള ഒരു ഒരു ചർച്ച ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടാവും.
0: അതെ അതെ.
1: അപ്പോൾ അവിടെ സമീറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടാവും കുറെ കാര്യങ്ങൾ.
2: ഞാൻ ചെയ്തത് ഡാറ്റ കളക്ഷൻ, പിന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഡിസൈൻ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിട്ട് കുറെ ബാക്കി എല്ലാവരും കൂടെ
1: കൂട്ടായിട്ടാണ്. അപ്പോൾ നേരത്തെ എന്തിനെങ്കിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ
2: റൂട്ട് സെറ്റിൻ്റെ ലോഗോ അതൊക്കെ എങ്ങനെയായിരിക്കണം, നമ്മൾ ബ്ലാക്ക് ഗ്രീന് വൈറ്റ് ആണ് അതനുസരിച്ചിട്ടുള്ള നല്ലൊരു ലോഗോ കാണും.
1: ഇതെല്ലാം എ ഐ ടൂൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്?
2: എല്ലാം എ ഐ ടൂൾ ഉപയോഗിച്ചാണ് ചെയ്തത്.
1: ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മോഡൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് പബ്ലിക്കിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അബിനാസ് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയും.
3: ഇത് ഒന്നാമത് ഫ്രീ സൈറ്റിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാനും ഹോസ്റ്റ് ചെയ്യാനും അല്ലെ ചിലവുകളുണ്ട്. പക്ഷെ നമുക്കിത് ചിലവില്ലാണ്ട് ചെയ്യാം എങ്ങനെ നോക്കാൻ വേണ്ടി നമ്മൾ കുറേ അതിനുവേണ്ടി കുറേ സമയം ചിലവെടുത്തിനും. ആ സമയം നമ്മൾ കുറേ ഇതാക്കി എങ്ങനെ ഇത് ഹോസ്റ്റ് ചെയ്യൽ എങ്ങനെ രീതിയിൽ ചെയ്യാമെന്ന് നോക്കി ലാസ്റ്റ് ആ നമ്മൾ ചെയ്യുന്ന എ ഐ ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ അത് ഹോസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചു, അങ്ങനെ ഹോസ്റ്റ് ചെയ്തു. നമ്മൾ എല്ലാവരും കൂടി ഗ്രൂപ്പായി ഡിസ്കഷൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്.
4: ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വകാര്യതയും സുരക്ഷയും എങ്ങനെ ഇതിന് ഉറപ്പാക്കാമെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു എ ഐ ടൂൾ ആയതുകൊണ്ട് തന്നെ എ ഐ എവിടെ നിന്നൊക്കെയാണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത് അത് എ ഐനെ നമ്മൾ ട്രെയിൻ ചെയ്ത് എന്തൊക്കെ വിവരങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ട്രെയിൻ ചെയ്ത് വെക്കണം. അങ്ങനെ ഞങ്ങൾ ഇതിനെ ട്രെയിൻ ചെയ്ത് അതിന് സുരക്ഷിതമായ വിവരങ്ങൾ മാത്രമേ നൽകാവൂ എന്നുള്ളത് ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷനൊക്കെ ഇതിൻ്റെ അത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ട്രെയിൻ ചെയ്യണം.
1: ഓക്കെ. അതിൻ്റെ ഒരു ശ്രമം വലിയൊരു ശ്രമമാണ്.
4: ആ വലിയൊരു ശ്രമമാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. കാരണം അവിടെ ഫുഡ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ താമസത്തിനുള്ള സൗകര്യമുണ്ടോ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എ ഐന് കൃത്യമായ വിവരങ്ങൾ നൽകാൻ നമ്മൾ ട്രെയിൻ ചെയ്തില്ല എങ്കിൽ ഇത് ചിലപ്പോൾ തെറ്റായ വിവരങ്ങളായിരിക്കും നൽകുക.
1: സ്ഥാപനത്തിന്
4: ദോഷമായി വായിക്കും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എ ഐ എല്ലാ ഫുഡും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു ബുദ്ധിമുട്ടായ കാര്യമായിരിക്കും. അതുപോലെ തന്നെ താമസിക്കാൻ സൗകര്യം അവൈലബിൾ ആണോ, ഹോസ്റ്റൽ സൗകര്യമുണ്ട്, പിന്നെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഹോസ്റ്റൽ സൗകര്യമാണ് ഉള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ശരിയായ രീതിയിൽ എ ഐ ആൻസർ പറയണം.
1: ഓക്കെ. അപ്പോൾ ഇതിന് എത്രത്തോളം ആളുകൾ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? അപ്പോൾ നിലവിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്?
5: നമുക്ക് ഇതിനിടയിൽ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ, രണ്ട് ദിവസം കഴിഞ്ഞ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കേണ്ടതാണ്.
1: എക്സിക്യൂട്ടീവ്
5: ഡയറക്ടർ സോ അദ്ദേഹം ഇവിടെ വരുന്നുണ്ട് ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിനിടയിൽ നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മുടെ കൺസെപ്റ്റ് അദ്ദേഹത്തെ കൊണ്ട് ഇനോഗ്രേറ്റ് ചെയ്യിപ്പിക്കാം, സാറ് വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. നമ്മുടെ ഇന്ത്യയിൽ റൂട്ട് സെറ്റുകൾ വെച്ചിട്ട് നമ്മുടെ കണ്ണൂർ റൂട്ട് സെറ്റാണ് ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വർക്ക് ചെയ്തത്. സാറ് വന്നതിന് ശേഷം രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തു, ഈ കാര്യങ്ങൾ ട്രെയിൻ ചെയ്തു, ഓൾമോസ്റ്റ് 90% കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞു നമ്മൾ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്ത സമയത്ത് സാറ് തന്നെ സ്വയം അവിടെ ലൈവായിട്ട് പല ക്വസ്റ്റ്യൻസും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വളരെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മിനിസ്ട്രി ലെവലിൽ പോലും ഞങ്ങളിത് പ്രൊമോട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. കാരണം ആ ലെവലിൽ അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു.
1: പ്രസന്റ്
5: ഞങ്ങൾക്കിപ്പോൾ കൗണ്ട് കിട്ടുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ഡാറ്റയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ഫെസിലിറ്റിലേക്ക് നമ്മളിപ്പോൾ പോയിട്ടില്ല, നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് മാത്രമേ നമ്മളിപ്പം വന്നിട്ടുള്ളൂ. സോ അതൊരു പേഴ്സണൽ ഇഷ്യൂ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ ആക്സസ് നമ്മളിപ്പോൾ എടുക്കാത്തത്.
1: കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഉത്തരങ്ങളൊക്കെ വളരെ കറക്റ്റ് തന്നെയാണെന്ന് ഉറപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടോ?
5: അതുണ്ട്, അത് നമ്മൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില്ല എങ്കിൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സോറി, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ അവൈലബിൾ അല്ല, ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന മെസ്സേജ് മാത്രമേ അവർക്ക് നൽകുള്ളൂ.
1: ഇപ്പോൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എ ഐയും അതുപോലെ തന്നെ ചാറ്റ്ബോട്ടും ഒക്കെ ഉള്ള വിഷയമാണ്. ഇപ്പോൾ എ ഐയുടെ ഒരു കടന്നു വരവ് നമ്മുടെ ഈ ഒരു മേഖലയിൽ സംരംഭകരുടെ ആയിട്ടുള്ള ആളുകളെ മേഖലയിൽ എത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരുടെ തൊഴിലിനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമോ?
5: ഓൾറെഡി നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വന്നതിന് ശേഷം നമ്മുടെ റൂട്ട് സെറ്റിയുടെ അദീപക് സാറ് പ്രസന്റിൽ നമുക്ക് എന്താണ് ഇന്നോവേറ്റീവായിട്ട് ചെയ്യാമെന്ന് പറയും. റൂട്ട് സെറ്റ് ടീം ഒന്നടങ്കം അതിന് സപ്പോർട്ടും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം റീസെൻ്റ്ലി അവിടെയുള്ള റൂട്ട് സെറ്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ സംരംഭകർക്ക് വേണ്ടിയിട്ട് പരസ്യങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബാച്ച്, ഒരു 6 ദിവസം നീണ്ടു നിൽക്കുന്ന ബാച്ച്, ഇവരെല്ലാവരും തന്നെ സ്വന്തമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതുകയും

0: സ്വന്തമായിട്ടൊരു പരസ്യങ്ങൾ പോസ്റ്റർ ഡിസൈൻ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വീഡിയോ പരസ്യങ്ങളും വെബ്സൈറ്റ് ഉൾപ്പെടെ അവർ ഉണ്ടാക്കാൻ ട്രെയിൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മളിപ്പം ചെയ്യാൻ അടുത്തൊരു പ്ലാൻ ചെയ്യുന്നത് റൂട്ട് സെറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുറച്ച് സംരംഭകർക്ക് സൗജന്യമായിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരെ സംബന്ധിച്ച് ഞങ്ങൾ ക്ലാസ് നടക്കുമ്പോൾ തന്നെ പലർക്കും ഓരോ ഓർഡറുകൾ, അവർ ചെയ്ത വർക്ക് അവർ ചെയ്തു, അതിനുശേഷം അവർക്കൊന്ന് ഓരോ ഓർഡറുകൾ നമ്മുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. സ്വന്തമായിട്ട് ഇത്രയും കാലം പുറത്തൊരു പോസ്റ്റർ നൽകുന്നു, ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, അതിന് പറയാം അവർ സ്വന്തമായിട്ട് അവർ എ പഠിച്ചു, അതിനുശേഷം അവർ ആ എ പോസ്റ്റർ സ്റ്റാറ്റസായും അതിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓർഡറുകൾ ലൈവായിട്ട് കിട്ടുന്ന കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം, നമ്മുടെ ടീം പറയുന്നു. സോ അതൊരു റൂൾ സെറ്റ് നൽകിയ വളരെ ഒരു, കാരണം അവരുടെ ഇത് കഴിഞ്ഞു തൊട്ടടുത്ത് സംരംഭകർക്ക് നൽകണം എന്നൊരു തീരുമാനം വളരെ മികച്ചതായിരുന്നു. അത് നമ്മൾ ലൈവായിട്ട് സ്റ്റാറ്റസ് കാണുകയും ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, നമ്മളിപ്പോൾ സമീപകാലത്തായിട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധിയുടെ വരവോടുകൂടി, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടി തൊഴിൽ മേഖലയിലൊക്കെ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഇടിവ് സംഭവിക്കുന്നൊക്കെ പറഞ്ഞുള്ളൊരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതെത്രത്തോളം ശരിയാണ്?
2: സാധാരണയായി AI കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണയാണ്, ഇതുണ്ട്, ഒരു പരിധിവരെയുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, AI ഒരു എതിരാളിയായിട്ട് കാണുന്നതിന് പകരം നമ്മുടെ ജോലി മെച്ചപ്പെടുത്തുന്ന അതിനുള്ള ഒരു ഉപകരണമാണ്.
1: ഓരോരുത്തരുടെയും ജോലി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉപകരണമായിട്ട് വേണം കാണാൻ.
2: കാണാം, കാരണം ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒരാളുടെ ജോലികളാണ് പോവുക, എന്നാൽ അങ്ങനെയല്ല. ഇപ്പം ഉദാഹരണത്തിന് ഒരു സ്വന്തമായൊരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ള ഒരാൾക്ക് അവർക്ക് ഇതിൻ്റെ കണക്കുകൾ കാര്യങ്ങൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതിൽ വളരെ ശ്രമപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽസും റെക്കോർഡ്സൊക്കെ വളരെ വേഗത്തിലും എല്ലാ സമയവും അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സംവിധാനം കിട്ടും എന്നുള്ളതാണ്.
1: സമയം ലാഭിക്കാൻ പറ്റും,
2: സമയം
1: ലാഭിക്കും, എഫേർട്ട് കുറയും, തൊഴിൽ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു വശം. കമ്പ്യൂട്ടർ വരുന്ന സമയത്തൊക്കെ ഈ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ, കമ്പ്യൂട്ടർ വരുമ്പോൾ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ജോലിയില്ലാതാവുന്നു പറഞ്ഞൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമീപകാലത്തായിട്ട് AIയുടെ കാര്യത്തിൽ അത്തരത്തിലൊരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് എഫർട്ട് കുറയുന്നു, കൂടുതൽ സമയം ലഭിക്കുന്നു അല്ലെ, സമയം ലാഭിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത.
2: അതെ അതെ, അതായത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്, കാരണം ഇതൊരു നിർമ്മിത ബുദ്ധിയാണ്. നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കൂടി കിട്ടുകയുള്ളൂ. അപ്പോൾ അത് പൂർണ്ണമായും മാറ്റുന്നില്ല, നമ്മൾ ജോലി കുറച്ചുകൂടി എളുപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്.
1: ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ IT മേഖലയിലാണല്ലോ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ 45 ദിവസത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ ഒരുപക്ഷെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗവേഷണമായിരിക്കും നിങ്ങൾ നടത്തിയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ അതിലൊരു ഒരു സന്തോഷം ഉണ്ടാവും പറയാൻ വേണ്ടി.
3: ഇതിൽ സന്തോഷം എന്ന് വെച്ചാൽ, നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇപ്പം ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വന്നിട്ട് ഒരു 30 ദിവസം കഴിഞ്ഞേ പിന്നെ ഞാൻ സാറ് ഒരു ഈ ഒരു ആശയം കൊണ്ടുവരുന്നത്, കൊണ്ടുവന്നപാട് നമ്മളെ ഇതിലെല്ലാവരും കൂടി ഓക്കെ ഇതെടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്ത് ഒരാളെ ചെയ്ത് ഓരോ ഇതാക്കി വന്നു. ലാസ്റ്റ് എല്ലാവരും കൂടി ഒരു ചാറ്റ് ബോർഡ് നിർമ്മിച്ചു. അത് നിർമ്മിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ചെയ്താൽ കിട്ടിയ ഒരു ഫീല് എല്ലാവരും മുഖത്തും കാണാം, അങ്ങനെ ഉണ്ടായിരുന്നു.
1: നവീൻ എന്താ പറയാനുള്ളത്? ഈ ഒരു മേഖലയിൽ ഇറങ്ങുക എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ.
4: അതെ, അഭിനാസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു ഐഡിയ ഇല്ലാതെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ആൾക്കാർ ഇങ്ങനെ ഒരു വലിയ കാര്യം ഇത്ര ഒരു ചെറിയ ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നുള്ളത് പലർക്കും അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ മനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ചെയ്ത് കാണിക്കുമ്പോൾ ഉള്ളൊരു ഫീല് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ. ആ ഒരു ഫീല് ശരിക്കും അനുഭവിച്ചറിഞ്ഞു. ഞാൻ മാത്രമല്ല, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന 30 പേരും അർഹിച്ച ആ ഒരു ഇത് അറിഞ്ഞു. അതുമാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയ എല്ലാ സപ്പോർട്ടും, ഡയറക്ടർ സാറിൻ്റെ സപ്പോർട്ടും, പിന്നെ നമ്മുടെ DST സനീ സാറിൻ്റെ സപ്പോർട്ടും എല്ലാം കൊണ്ടും നമുക്കത് പൂർണ്ണമായിട്ടും തൃപ്തികരമായ രീതിയിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നും എല്ലാവിടെ നിന്നും ഉണ്ടായ ഒരു സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാതെ തന്നെയാണ്. പിന്നെ ഈ AIയുടെ കാലത്ത് AI കാരണം ജോലി പോകുന്നൊക്കെ ഒരുപാട് പേർക്ക് ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ ഈ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ AI കാരണം ഒരിക്കലും ഒരു ജോലി പോവുകയോ അവിടെ ഒരു ഇൻഡസ്ട്രി നശിക്കുകയോ ചെയ്യുന്നില്ല എന്ന്. നമ്മുടെ വർക്കിനെ കൂടുതൽ ഈസിയാക്കുകയും കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയായിരിക്കും ഇവിടെ ചെയ്യുക. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ ചെയ്തിട്ടുള്ള നമ്മുടെ വർക്ക്. അത് മറ്റുള്ളവർ അറിയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസും അവിടെ ലഭിക്കുന്നതായിരിക്കും.
1: അപ്പോൾ ഇതിന് മറ്റ് ഈ ഔദ്യോഗികപരമായിട്ടുള്ള ചില അനുമതികളൊക്കെ ആവശ്യമുണ്ടാവുമല്ലോ ഇപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ, അതൊക്കെ എങ്ങനെയാണ്?
0: മറ്റ് പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ സർവീസുകൾ ലഭ്യമായ AI സർവീസുകളാണ് നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണോ അവരുടെ നിയമാവലിയൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു ചാറ്റ് ബോട്ട് നമ്മൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്.
1: അതിന് പിന്നീട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വരുമോ?
0: ഇല്ല, ഓൾറെഡി ഇപ്പോൾ അവർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്ന കണ്ടീഷൻസ് നമ്മൾ എഗ്രി ചെയ്തതിന് ശേഷമാണ് അവർ വായിക്കുന്നത്. നമുക്കൊരു എഗ്രിമെൻറ്റ് ഈ കണ്ടീഷൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ

0: നിൽക്കുന്നത്. സോ ആ കണ്ടീഷൻസ് എഗ്രി ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുള്ളത്.
1: നാല് ഭാഷയിലാണ് ഇത് വിവരങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞു, അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ എങ്ങനെയാണ്?
2: അത് ഓട്ടോമാറ്റിക് ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ നാല് ഭാഷയിലേക്കും എ ഐനെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എ ഐ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, ഓരോ ഭാഷയിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമ്മളതിനെ മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എന്തൊക്കെ തെറ്റുകളാണ് ആൻസർ പറയുന്നത് മനസ്സിലാക്കിയിട്ട് അതിനെ ട്രെയിൻ ചെയ്താൽ മാത്രമേ മറ്റു ഭാഷകളിലേക്ക് മാറ്റിയിട്ട് ഉത്തരം കിട്ടുകയുള്ളൂ.
1: ഇപ്പം നമുക്കിപ്പോൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി കന്നഡ എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലുള്ളൊരു ഫീഡിങ് വേണമല്ലോ.
2: അതെ അതെ, തീർച്ചയായും വേണം. അതിന് മലയാളത്തിലുള്ളത് തന്നെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും കന്നഡയിലേക്കും ഹിന്ദിയിലേക്കും ട്രാൻസ്ലേറ്റ് ആണ് അതിന് എ ഐക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്.
1: അപ്പോൾ ഈ എ ഐ ബന്ധപ്പെട്ടിട്ട് ഇപ്പം സമീപകാലത്തായിട്ട് പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റൂട്ട് സെറ്റിയിൽ അതിനുള്ളൊരു സൗകര്യം എങ്ങനെയാണ്, അതിനുള്ള സാധ്യത എത്രത്തോളമാണ്?
0: റൂട്ട് സെറ്റി എപ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ ഇന്നോവേഷൻസ് എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം നമ്മൾ എ ഐ ബാച്ച് കണ്ടതിന് ശേഷം റൂട്ട് സെറ്റി എ ഐ ബാച്ചുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ വന്നിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഫോർമാലിറ്റീസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഡയറക്ടർ സാർ എന്ത് ചെയ്യും മുന്നോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ് കഴിഞ്ഞു പോയ എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എ ഐ ബാച്ച് അവർ ലോഞ്ച് ചെയ്ത്.
1: അപ്പോൾ ഇനി പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് റോഡ് സെറ്റിൽ നടപ്പാക്കാൻ പോകുന്നത് ഇതുമായി കണക്ട് ചെയ്തിട്ട്?
0: ഇപ്പം ഞങ്ങളിപ്പം ചെയ്യുന്നൊരു പ്ലാൻ എന്ന് വെച്ചാൽ പറഞ്ഞാൽ സംരംഭകർക്ക്, സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു നോളേജ് ഉണ്ട്, അതിന് ലഭ്യമായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൂളുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി സംരംഭം പലരും ഇപ്പോൾ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ലാൻഡിംഗ് പേജോ പ്രോപ്പറായിട്ടൊരു വെബ്സൈറ്റോ ഇല്ല. സോ അതിന് നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നതിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ ഒരു വെബ്സൈറ്റ് സൗജന്യമായിട്ട് സംരംഭകർക്ക് ഓരോ വെബ്സൈറ്റ് നൽകുകയും അവർക്ക് വേണ്ടുന്ന QR കോഡ് വഴിയാണെങ്കിൽ QR കോഡ് വഴി ആക്സസ് ചെയ്യാനും അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ
1: പ്രധാനമായിട്ടും കോഴ്സുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, പബ്ലിക്കിനോട് പറയാനുള്ളത് എന്താണ്?
0: റൂട്ട് സെറ്റിനെ കുറിച്ചിട്ട് പല ആളുകളും ഇപ്പോൾ അറിയുന്നില്ല. എല്ലാവരുടെയും ധാരണ സൗജന്യ കോഴ്സുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത്ര കോഴ്സുകൾ ലഭ്യമല്ല. പക്ഷേ അവിടെ നൽകുന്ന ലാബ് ഫെസിലിറ്റി ആയിക്കഴിഞ്ഞാലും ഫുഡായാലും ഡോർമെറ്ററി ഫെസിലിറ്റി ആയാലും നമുക്ക് ഇതൊരു പ്രൈവറ്റ് സെക്ടറിൽ കിട്ടാവുന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ റൂട്ട് സെറ്റിനെ കുറിച്ച് എല്ലാവരും ട്രെയിനീസ് പറഞ്ഞറിഞ്ഞിട്ടാണ് പലരും വരുന്നത്. സോ അത്രയും നല്ല ഫെസിലിറ്റിയാണ്. NCVET സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ നൽകി വരുന്നത്,
1: നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ
0: എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൻ്റെ അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. റൂട്ട് സെറ്റിൻ്റെ ഭാഗത്ത് നിന്നും കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട്. സോ അതിനപ്പോൾ ഒരു വിദ്യാർത്ഥികൾക്കായാലും സംരംഭകർക്കായാലും സർട്ടിഫിക്കറ്റ് വൈസ് പോലും അവർക്ക് ഗവൺമെന്റ് റെക്കഗ്നൈസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് ഇപ്പം റൂട്ട് സെറ്റ് നൽകി വരുന്നത്.
1: അപ്പോൾ ഇങ്ങനെ ഇത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ താമസ സൗകര്യം ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ ഒരു ഫണ്ടൊക്കെ സ്വരൂപിക്കുന്നത്, എങ്ങനെയാണ്?
0: SDMA ട്രസ്റ്റും നമ്മുടെ ധർമ്മസ്ഥല ഹെഗഡേജി അവരുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റും അതോടൊപ്പം തന്നെ നമ്മുടെ കാനറ ബാങ്കുമാണ് ഫണ്ടുകളൊക്കെ സ്പോൺസർ ചെയ്ത് വരുന്നത്. മെയിൻലി നമ്മുടെ ലീഡ് ബാങ്കായിട്ട് കാനറ ബാങ്ക് ഉള്ളത് കാനറ ബാങ്കാണ് ഫണ്ട് സ്പോൺസർ ചെയ്ത് വരുന്നത്.
1: അപ്പോൾ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും EDP എന്ന് പറഞ്ഞൊരു ബാച്ച് ഉൾപ്പെടെ വരുന്നുണ്ട്. സോ അവർക്കൊക്കെ സംരംഭമായിട്ട് നമ്മൾ പോലും ഞെട്ടും വളരെ നല്ല ഇന്നോവേറ്റീവ് ആശയങ്ങളായിട്ടൊക്കെ അവർ വരുന്നത്. സോ അവരെ റൂട്ട് സെറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അതിനുശേഷം അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. വളരെ ഹാപ്പിയായിട്ട് അവരുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് റൂട്ട് സെറ്റ് മാറി എന്ന് പറയുന്ന സക്സസ് സ്റ്റോറീസ് ഒട്ടനവധി ഉണ്ട് റൂട്ട് സെറ്റിന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്.
1: പുതിയൊരു ആശയമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ ഒരു പരിശീലനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ?
0: ഉണ്ട്. ആ ആശയത്തിന് സപ്പോർട്ടീവായ ട്രെയിനേഴ്സ് ആരാണോ എവിടെയാണ് ലഭ്യമായ ടോപ്പ് മോസ്റ്റ് ട്രെയിനേഴ്സിനെ അവർ കൊണ്ടുവരികയും അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു വരുന്നു.
1: ട്രെയിനേഴ്സിനെ റൂട്ട് സെറ്റ് കൊണ്ടുവരും.
0: റൂട്ട് സെറ്റ് അത് പുറത്ത് നമ്മുടെ കയ്യിലില്ല എങ്കിൽ പോലും അവർ ഹയർ ചെയ്യും. ആ മേഖല അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടുന്ന ടോപ്പ് മോസ്റ്റ് ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് അവർ ചെയ്യുന്നത്.
1: ഓക്കെ, എന്തായാലും മികച്ച സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യങ്ങളാണ് റൂട്ട് സെറ്റിയുടെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നത്. അത് ChatGPT കാര്യത്തിലായാലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്ന പരിശീലനത്തിൻ്റെ കാര്യത്തിലായാലും അത്തരത്തിലുള്ള നല്ല നല്ല നവീന ആശയങ്ങളായിട്ട് വരുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു താങ്ങായി മാറുകയാണ് റൂട്ട് സെറ്റി. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.
3: ഇവിടെ ഇങ്ങനെ സംവദിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കി തന്നതിന് ആകാശവാണി കണ്ണൂരിനോട് നന്ദി പറയുകയാണ്.
4: തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളായ M. ജജീഷ്, K. അഭിനാസ്, K. V. സമീർ, P. നവീൻ എന്നിവർ തയ്യാറാക്കിയ നൂതന പദ്ധതിയെ പരിചയപ്പെടുത്തുകയായിരുന്നു ഇന്നത്തെ സയൻസ് കഫേയിലൂടെ. ഈ പദ്ധതിക്ക് ഇവർക്ക് മാർഗനിർദ്ദേശം നൽകിയത് റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡൊമെയിൻ സ്കിൽ ട്രെയിനർ MP സനീഷാണ്. ഇവരോടൊപ്പം സ്റ്റുഡിയോയിൽ KO ശശിധരൻ. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ ഉഷ.

0: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: എം ബി നാണി ടീച്ചർ, ജീജ ശ്രീജിത്ത്, ആതിര മോഹൻ, വന്ദന പണിക്കർ പാണപ്പുഴ, അഭിനീത് കെ എം. ഇന്ന് ആദ്യം കവിത ചൊല്ലുന്നത് അഭിനീത്.
1: ഒരുമയുടെയും ഐക്യത്തിന്റെയും ശംഖുലിയായി മാറുന്ന ഉള്ളൂരിന്റെ ഐക്യഗാഥയിൽ നിന്നുള്ള വരികളാണിവ. നാം നമുക്കിടയിൽ തന്നെ തീർത്ത മതിൽക്കെട്ടുകളെ ഭേദിച്ച് എല്ലാ മനുഷ്യരും ഒന്നായിത്തീരണമെന്നുള്ള സത്യത്തിന്റെ ആഹ്വാനം കൂടിയാണ് ഉള്ളൂരിന്റെ വാക്കുകൾ. തൈമണിക്കാറ്റിന്റെ മർമ്മരവാക്യവും ആകാശത്ത് പാറിപ്പറക്കുന്ന പക്ഷിയുടെ പാട്ടും നമ്മോട് സമ്മതിക്കുന്നതിന്റെ സാരം ഒരുമയുടേതാണെന്നും ഭിന്നത നാം മാറ്റണമെന്നും കവി ഉണർത്തുന്നു. ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിന്റെ മർമ്മരവാക്യത്തിനർത്ഥം.

0: மானத்துவட்டத்தில் பாருமி பக்ஷிதன் தேனொலி கானத்தின் சாரமெந்தோ. என்னயல் நாட்டில் நின்னென் நாடு வேறயல் என்னது ரெண்டும் கண்டோதிடும். അടുത്ത കവിതയുടെ ആദ്യത്തെ അക്ഷരമായി വരുന്നത് മാ, ആതിര.
1: വയലാർ രാമവർമ്മയുടെ ഞാൻ കൈചൂണ്ടുന്നു എന്ന കവിതയിലെ വരികൾ മാനവ സംസ്കാരത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. പകയും വിദ്വേഷവും സ്വാർത്ഥതയും കുടിലതന്ത്രങ്ങളും നിറഞ്ഞ മനുഷ്യർ തമ്മിലുള്ള യുദ്ധം. ചതിയും വഞ്ചനയും കൈമുതലായ സ്വാർത്ഥമോഹിയുമായ മനുഷ്യൻ അന്നും ഇന്നും എന്നും ഈ ലോകത്തെ തകർക്കുന്നു എന്നും കവി ആശങ്കപ്പെടുന്നു.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം മാ ആണ്. വന്ദനം.
1: ഇടശ്ശേരിയുടെ കാവിലെ പാട്ട്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ കവിതയാണ് കാവിലെ പാട്ട്. ശാന്തരൂപിണിയായ ദേവിയെ എതിരേറ്റ് കുടിയിരുത്തുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതാണ് സന്ദർഭം.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ച. ചൊല്ലുന്നത് ജീജ മാം.
1: അശോകവനത്തിൽ ഹനുമാനോട് അടയാളവാക്യമായി സീത പറയുന്നതായിട്ടാണ് ഈ വരികൾ. വനവാസകാലത്ത് ചിത്രകൂടത്തിലെ വനാന്തർ ഭാഗത്ത് ശ്രീരാമന്റെയും സീതാദേവിയുടെയും ഉത്തമ ദാമ്പത്യ ജീവിതത്തിൽ അസൂയ ജനിച്ച ഇന്ദ്രപുത്രൻ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിലെത്തി സീതയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അജ്ഞനായ ജയന്തന്റെ ചെയ്തികൾ കണ്ട രാമൻ ഒരമ്പ് തൊടുത്തുവിട്ടു. തിരിച്ചെടുക്കാൻ പറ്റാത്ത ആ അമ്പ് ഒടുവിൽ ജയന്തന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുത്തി. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ ഈ ഒരു സന്ദർഭം വരുന്ന എട്ടുവരികൾ.

0: അക്ഷരം ത ടീച്ചർ.
1: യൂസഫ് അലി കേച്ചേരിയുടെ ഓർമ്മയ്ക്ക് താലോലിക്കാൻ എന്ന കവിത. ഭാഷാ പണ്ഡിതനായും അഭിഭാഷകനായും കവിയായും ഗാനരചയിതാവായും സിനിമാ നിർമ്മാതാവായും സംവിധായകനായുമൊക്കെ തിളങ്ങി നിന്ന അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. കൃഷ്ണഭക്തിയെ അതിൻ്റെ പാരമ്യത്തിലെത്തിക്കുന്ന കവിതകളുടെയും ഭക്തിഗാനങ്ങളുടെയും രചയിതാവാണ് യൂസഫ് അലി കേച്ചേരി. മതങ്ങൾക്കതീതമായി പരന്നൊഴുകുന്ന കവിയുടെ കൃഷ്ണസ്നേഹം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടവരെ പോയി ദൂരെ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ചൈതന്യപ്രഭ നെഞ്ചേറ്റിയ കവിയാണ് അദ്ദേഹം. എത്ര വിമർശനങ്ങളേറ്റാലും ശ്രീകൃഷ്ണൻ്റെ ഭക്തവാത്സല്യത്തിനു പാത്രമായതുകൊണ്ട് തന്നെ കവിയുടെ ജന്മം ധന്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു.

0: ചേതനമാക്കി നീനാദ പ്രാണ. അക്ഷരം പ അഭിനീത്.
1: നിത്യജീവിത വ്യവഹാരത്തിലെ നിസ്സാരമെന്നു കരുതാവുന്ന സംഭവങ്ങളെപ്പോലും കവിതയ്ക്കു വിഷയമാക്കാനും കുറുക്കുകൊള്ളുന്ന വിധം ആവിഷ്കരിക്കാനും ശ്രീകുമാരൻ തമ്പിക്കുള്ള വൈഭവം ഒന്ന് വേറെ തന്നെയാണ്. മലയാളികളുടെ ഹൃദയ സരസുകളിൽ പ്രണയപുഷ്പം വിരിയിച്ച കവിയും ഗാനരചയിതാവുമായ അദ്ദേഹം ഇവിടെ പല്ലുവേദനയെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും അസഹ്യമായ വേദനയാണ് പൊതുവെ പല്ലുവേദന. ഒന്നൊന്നായി പിണങ്ങി ചക്രശ്വാസം വിളിപ്പിക്കുന്ന പല്ലുകൾ വായനക്കാരിലും അതേ നീറ്റിൽ പടർത്തുന്നിടത്താണ് ഈ കവിത വിജയം വരിക്കുന്നത്. പല്ലുവേദന.

0: അടുത്ത കവിതയുടെ ആദ്യ അക്ഷരം ആ. ആതിര.
1: കടത്തനാട്ട് മാധവി അമ്മയുടെ അന്നും ഇന്നും എന്ന കവിതയിലെ വരികൾ അധികാരവർഗത്തിന്റെ അടിച്ചമർത്തലിൽ നിന്നും ചൂഷണത്തിൽ നിന്നും സ്വതന്ത്രരായ മനുഷ്യർ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ നെറുകയിലേറിയിട്ടും സ്വാർത്ഥമോഹികളായി ഒന്നുമില്ലെന്ന് ആക്രോശിച്ചു നടക്കുകയാണ് എന്നാണ് കവയിത്രി ആശങ്കപ്പെടുന്നത്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ആ. വന്ദന.
1: ഇടശ്ശേരിയുടെ 50 കൊല്ലം കൊണ്ടും എന്ന കവിത. ഏറ്റവും വലിയ ദുഃഖമാണ് ദാരിദ്ര്യം. പണ്ടുകാലത്ത് കേരളത്തിൽ ഭൂരിഭാഗവും കഷ്ടപ്പാടും പട്ടിണിയും അനുഭവിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളായിരുന്നു. അടുക്കളപ്പണി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മക്കളുടെ വിശപ്പടക്കാൻ പാടുപെടുന്ന ഒരമ്മയുടെയും കിട്ടുന്ന കഞ്ഞിവെള്ളത്തിൽ ഒരുവറ്റെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന പിഞ്ചു മനസ്സിൻ്റെ ചിത്രം കവി 50 വർഷങ്ങൾക്കിപ്പുറം ഇരുന്ന് ഓർക്കുകയാണ്. അടിച്ചു തളി നിർത്തിയിട്ടമ്മ പോരുമ്പോൾ കൂടെയെടുക്കും നിത്യം വാർത്ത കന്യാം തൻ ലാവണം കണ്ണീരാലുപ്പിട്ടു

0: തൽപിഞ്ചുമോഹങ്ങളിൽ ഒന്നവശേഷിക്കുന്നുണ്ട്. ഇപ്പഴം നീറ്റിൽ ഒരു വറ്റിങ്ങാൻ കാണായെങ്കിൽ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം മ, ചൊല്ലുന്നത് ജീജ മാം.
1: ശ്രീകുമാരൻ തമ്പിയുടെ മകളെ നീ പാടുമ്പോൾ എന്ന കവിതയിലെ ഭാഗം. മകളെ അതിരറ്റ് സ്നേഹിക്കുന്ന കവിഹൃദയം. അവൾ പാടുമ്പോൾ കവിയുടെ മനസ്സ് നിറയുന്നു, എരിവേനലും പൗർണമിപ്പാലാകുന്നു. ജീവിതമെന്ന തീർത്ഥയാത്രയിലെ സാന്ത്വനത്തണലാണ് അവൾ, അല്ല തീർത്ഥം തന്നെയാണ് അവൾ.

0: തുടരുമെൻ തീർത്ഥാടനത്തിലെ സാന്ത്വനത്തണൽ അല്ല നീ തീർത്ഥം തന്നെയല്ലേ.
1: അക്ഷരം ന ആണ് ടീച്ചർ.
2: ചെറിയാൻ കുനിയന്തോടത്ത് എഴുതിയ തീക്കനൽ എന്ന കവിത. സി എം ഐ സഭാവൈദികനും വിദ്യാഭ്യാസ വിചക്ഷണനും സാഹിത്യകാരനും ഗാനരചയിതാവും ഒക്കെയാണ് ചെറിയാൻ കുനിയന്തോടത്ത്. ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയും അനുവാചക ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കവി. അദ്ദേഹത്തിൻ്റെ തീക്കനൽ എന്ന കവിതയിലെ 8 വരികളാണ് ചൊല്ലുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഈ ഭൂമി, പ്രകൃതിയിലുള്ള സർവ്വചരാചരങ്ങൾ, ഋതുക്കൾ ഇവയൊക്കെ നമുക്ക് വേണ്ടി മാത്രം

0: വരച്ച ചിത്രങ്ങൾ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം പ ആണ് അഭിനീത്.
1: ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരിയുടെ അജാമിള മോക്ഷം എന്ന കവിതയിലെ വരികൾ. മാതാപിതാക്കളിൽ പലരും മക്കളാൽ ത്യജിക്കപ്പെടുന്ന അഭിനവ കാലത്ത് മകൻ നാരായണന്റെ ത്യാഗ സന്നദ്ധത തിളക്കമുള്ളതായി തീരുന്നു. പരമവൃദ്ധനായ പിതാവിന്റെ ഇംഗിതങ്ങൾ യാതൊരു വൈമനസ്യവും കൂടാതെ നിറവേറ്റിക്കൊടുക്കുകയാണ് മകൻ നാരായണൻ. പിതൃപുത്ര ബന്ധവും നിസ്വാർത്ഥമായ പിതൃസ്നേഹവും ഏറ്റവും ഉദാത്തമായ മാതൃകയായി സ്വയം വിളംബരം ചെയ്തു നിൽക്കുകയാണ് ഈ വരികൾ.
2: പരമവൃദ്ധനാമജാമിളാഖ്യനെ പരിചരിച്ചു പോൽ മകൻ നാരായണൻ കുളിക്കണോ.

0: വിയർക്കവേ വീശീ കൊടുക്കുന്നു സുഖം. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഭ, ആതിര.
1: ഉള്ളൂരിൻ്റെ ചിത്രശാലയിലെ വരികൾ. മഹാഭാരത യുദ്ധത്തിനു ശേഷം വിജയാഹ്ലാദത്താൽ മതിമറന്ന പാണ്ഡവസേനയെ ഒറ്റ രാത്രി കൊണ്ട് നിഷ്കരുണം ചുട്ടുചാമ്പലാക്കി മാറ്റി അശ്വത്ഥാമാവ്. അതിൽ മനംനൊന്ത പാഞ്ചാലി തൻ്റെ പതിയായ ഭീമനോട് അശ്വത്ഥാമാവിൻ്റെ തലയിലെ രത്നചൂടാമണി കുത്തിയടർത്തി അവ യുധിഷ്ഠിരൻ്റെ തലയിൽ ചാർത്താൻ ആവശ്യപ്പെട്ടു. അതാണ് സന്ദർഭം. മക്കളെ നഷ്ടപ്പെട്ട അമ്മയുടെ തീരാവേദനയും പാഞ്ചാലിയുടെ അടങ്ങാത്ത പ്രതികാരദാഹത്തെയും കവി വളരെയേറെ ഭംഗിയോടെ ചിത്രീകരിച്ചിരിക്കുന്നു.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം മാ ആണ്. വന്ദന.
1: ശ്രീകുമാരൻ തമ്പിയുടെ ജലം H2O എന്ന കവിത. വളരെ നിഷ്കളങ്കമായി വന്ന് തൻ്റെ മകൾ അതിപ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിനുത്തരം പറയാനാവാതെ കുഴങ്ങി നിന്നു പോകുന്ന സന്ദർഭമാണ് ഈ കവിതയിൽ കവി പരാമർശിക്കുന്നത്. ചോദ്യം കേൾക്കാം. മകൾ

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഹ, ചൊല്ലുന്നത് ജീജ മാം.
1: കേരളീയ ഭാവങ്ങൾ നിറഞ്ഞു നിന്ന കവിതകളിലൂടെ മലയാള സാഹിത്യത്തെ പുഷ്കലമാക്കിയ കവിയായിരുന്നു പാലാ നാരായണൻ നായർ. കൊച്ചു കൊച്ചു ദുഃഖങ്ങളുടെ ഉപാസകനായിരിക്കുമ്പോഴും വേദാന്ത ദർശനങ്ങളിലേക്കും ദേശീയ സമരങ്ങളിലേക്കും അദ്ദേഹം മനസ്സ് ചേർത്തുവച്ചു. പാലായുടെ അമരജ്യോതി എന്ന കവിതയിലെ വരികൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ അവരുടെ ജീവത്യാഗം കൊണ്ട് നൽകിയത് അടിമത്തത്തിന്റെ അന്ധകാരത്തിലുഴറിയ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രതീക്ഷയുടെ വെളിച്ചമായിരുന്നു. അവർ ചിതയിൽ നിന്നേന്തിയ കൈപ്പന്തങ്ങൾ അടിമത്തമാകുന്ന കൂരിരുട്ടിൽ വഴിത്താര തെളിച്ചു.

0: ഇച്ചിടും പുരുഷാന്തരങ്ങളെ.
1: അക്ഷരം ന ആണ് ടീച്ചർ.
2: സ്വപ്നങ്ങൾ തകർന്നവരുടെ, ആശകൾ കരിഞ്ഞവരുടെ കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അടിമുടി നിരാശനായ ഒരു കവി, അങ്ങേയറ്റം യാഥാർത്ഥ്യ ബോധത്തോടെ എഴുതിയ വരികൾ. ഇതാണ് ഹംസഗാനം. ചന്ദനത്തിരിയുടെ ഗന്ധമുയരുമ്പോൾ ശവത്തെ ഓർമ്മിക്കുന്നു. പുലരിത്തുടുപ്പിൻ്റെ പ്രകാശം കുഞ്ഞിൻ്റെ ചുടുചോരയോർമ്മിപ്പിക്കുന്നു. കവിയുടെ ഉള്ളിൽ പുതു കവിത പിറക്കുമ്പോൾ നെഞ്ചിൽ കഠാര ഇറക്കുന്ന വേദനയാണ് കവി അനുഭവിക്കുന്നത്.

0: അക്ഷരം പ അഭിനീത്.
1: അധ്യാത്മരാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗങ്ങളിലൊന്ന്, തത്വചിന്തയുടെ സൗരഭ്യം പരക്കുന്ന എഴുത്തച്ഛന്റെ രചനാ സൗഷ്ഠവം ഭാവബന്ധുരമായി തിളങ്ങി നിൽക്കുന്ന ലക്ഷ്മണ സാന്ത്വനം, ആർജിച്ചു കൂട്ടുന്നതും വെട്ടിപ്പിടിക്കാൻ വെമ്പുന്നതുമായ ഭൗതിക സുഖഭോഗങ്ങൾ കേവലം ക്ഷണികവും അസ്ഥിരവുമാണെന്ന് അനന്യസുന്ദരമായ ഉപമകളിലൂടെ പറഞ്ഞുവെക്കുകയാണ് ഭാഷാപിതാവായ എഴുത്തച്ഛൻ. അനുജനായ ലക്ഷ്മണന് പകരുന്ന ഉപദേശത്തിന്റെ മൊഴികൾ ജീവിതയാത്രയിൽ മനുഷ്യന് ദിശാബോധം പകരുന്നതും വഴിവിളക്കുകളായും നിലകൊള്ളുന്നതുമാണ്. പദങ്ങളുടെയും ബിംബങ്ങളുടെയും സന്നിവേശം ഏറ്റവും ചേതോഹരമായി തീരുന്നതിന്റെ നിദർശനം കൂടിയാണ് ഈ വരികൾ.

0: നിരൂപിക്ക ലക്ഷ്മണ. അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ല, ആതിര.
1: വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ ബോംബ് സ്ഫോടനത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടിയെ നാം ഓർക്കുന്നില്ലേ? അഷ്ണ പൂക്കളോട് കിന്നാരം പറഞ്ഞും പൂത്തുമ്പിയോട് കുശലമന്വേഷിച്ചും മണ്ണപ്പം ചുട്ടും വെള്ളാരും കല്ലുകൾ അടുക്കിയും വീട്ടുമുറ്റത്ത് കളിച്ചു രസിച്ചുകൊണ്ടിരുന്ന കൊച്ചു പെൺകുട്ടിയുടെ നേർക്കാണ് ആ ദുരന്തം എത്തിയത്. അതിജീവനത്തിലൂടെ ആശ്രിതർക്ക് തണലായി തങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടറായി അവൾ ഇന്നും യാത്ര തുടരുന്നു. അഷ്ണ

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം സ. വന്ദന.
1: ജി ശങ്കരക്കുറുപ്പിൻ്റെ എൻ്റെ വേളി എന്ന കവിത. എൻ്റെ വേളി എന്നത് ഒരു പ്രതീകാത്മക കവിതയാണ്. ഇവിടെ വേളി എന്നതുകൊണ്ട് കവി മരണമാണ് ഉദ്ദേശിക്കുന്നത്. മരണം അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാം ഓരോന്നിൻ്റെയും മൂല്യം തിരിച്ചറിയുന്നത്. അഥവാ വിരഹമുണ്ടാകുമ്പോഴാണ് ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം നമ്മൾ പൂർണ്ണമായും തിരിച്ചറിയുക എന്നാണ് കവി പറയുന്നത്. മരണത്തെ ഒരു വരനെപ്പോലെ വരവേൽക്കുന്ന കവി സ്വന്തം വീടിനോട് വിട പറയാനാവാതെ നൊമ്പരപ്പെടുകയാണ്. ഒന്നിനോടും അമിതമായ സ്നേഹം പാടില്ല. അത് ഒരു വാളിൻ്റെ മൂർച്ചയേക്കാൾ അപകടകാരിയാണെന്ന് കവി പറയുന്നു.

0: ഖഡ്ഗത്തെക്കാൾ മൂർച്ചയേറിയതത്രേ.
1: കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ MB നാണി ടീച്ചർ, ജീജ ശ്രീജിത്ത്, ആതിര മോഹൻ, വന്ദന പണിക്കർ പാണപ്പുഴ, അഭിനയ

കാശ്മീരം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഈണമിട്ടത് എം ജി രാധാകൃഷ്ണൻ.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ. 6:10 കാവ്യാഞ്ജലി വൈലപ്പള്ളി ശ്രീധരമേനോന്റെ എണ്ണപ്പുഴുക്കൾ എന്ന കവിത കേൾക്കാം. ആലാപനം വി മധുസൂദനൻ നായർ. രാവിലെ 6:15 അർച്ചന, അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം.

ഉക്രൈനിയൻ പ്രസിഡന്റ് ഗോഡാന ദാവോക്കിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഐ ടി അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യസംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഇതു സംബന്ധിച്ച് രാഹുൽഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T. സിദ്ധി. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഉപജീവനബദ്ധ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കമുകിൻകോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 45:00.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ സർവകലാശാല ഫണ്ടമെന്റൽ ഓഫ് എം എസ് ഓഫീസിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കോഴ്സ് ശനി ഞായർ ദിവസങ്ങളിലാണ് നടത്തുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ 25 ക്ലാസുകൾ ആരംഭിക്കും. 18 വയസ്സ് പൂർത്തിയായ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 23. അപേക്ഷിക്കാനുള്ള ലിങ്ക് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് 0497271523 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാമിലി ടെക്നോളജിയിൽ ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷ കാലയളവുള്ള കോഴ്സിൻ്റെ യോഗ്യത SSLC ആണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 29. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497283530. വെബ്സൈറ്റ് വിലാസം www.iihtkannur.ac.in. കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ സാനിറ്റേഷൻ തസ്തികയിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 45 വയസ്സിന് താഴെ. കൂടിക്കാഴ്ച ഈ മാസം 24 രാവിലെ 11 മണിക്ക്. കുമ്പളയിൽ പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം അപ്ലൈഡ് സയൻസ് കോളേജിൽ BA ഇംഗ്ലീഷ്, BSc കമ്പ്യൂട്ടർ സയൻസ്, MCOM, ഫിനാൻസ് എന്നീ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 0499821565 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 30 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 944632483. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടിക്കാഴ്ച ഈ മാസം 24 രാവിലെ 10 മണിക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു.

നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം തുടർന്ന FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ദൈവക്കരുതലിൻ്റെ മനുഷ്യപക്ഷം, പരിയാരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ രോഗനിദാന വിഭാഗം തെയ്യം കലാകാരന്മാർക്കായി നടത്തിവരുന്ന തെയ്യം കരുതൽ ആയുർവേദ ചികിത്സാ പദ്ധതിയെ അടുത്തറിയാം. രണ്ടാം ഭാഗം.

നാളെ രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, സയൻസ് കഫേയിൽ കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം, ശാസ്ത്രലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ TK ദേവരാജൻ സംസാരിക്കുന്നു.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഒട്ടനവധി ഭാഷ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. എന്നാൽ 1948 മുതൽ 1990 വരെ ആ രാജ്യം അപ്പാർത്തൈഡ് സംവിധാനത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. മനുഷ്യരെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു നിഷ്ഠൂര ഭരണ സംവിധാനമാണ് അപ്പാർത്തൈഡ്. വോട്ടവകാശം മുതൽ യാത്രാ സ്വാതന്ത്ര്യം വരെ നിറത്തിന്റെ പേരിൽ കറുത്ത വർഗക്കാർക്ക് നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഇത്തരത്തിൽ സാമൂഹിക നീതി ഹനിക്കപ്പെട്ട ഒരു കാലത്താണ് നെൽസൺ മണ്ടേല എന്ന യുഗപുരുഷൻ ജനിച്ചു വീഴുന്നത്. തന്റെ ജീവിതം മനുഷ്യാവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ പാഠപുസ്തകമായി ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച നെൽസൺ മണ്ടേലയെക്കുറിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ.
1: അഖില വന്നിട്ട് കുറെ നേരമായോ?
2: ആ കുറച്ച്, ഒരു അരമണിക്കൂർ. നീ ഇരിക്കേ, ചായ പറയട്ടെ?
1: ആ അവര് കൂടെ വരട്ടെ, എന്നിട്ട് പറയാം. റോഡിലെ തിരക്കിൽ പെട്ട് കാണുവർ, വീക്കെൻഡ് അല്ലേ.
2: ശരിയാ. പിന്നെ എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? കോഴ്സ് ഒക്കെ തീരാറായില്ലേ?
1: ഫൈനൽ ഇയറിന്റെ തിരക്കിലാണ് പോ. സെമിനാറും കാര്യങ്ങളും ഒക്കെ ആയി നല്ല ജഗവുകയാണ് യൂണിവേഴ്സിറ്റി.
2: അത് ശരി. എന്താണ് ജീവന്റെ സെമിനാർ വിഷയം?
1: ആഗോളതലത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നതാണ് പശ്ചാത്തലം. അതിൽ ഞാൻ എടുത്തത് നെൽസൺ മണ്ടേലയാണ്.
2: കൊള്ളാലോ, നെൽസൺ മണ്ടേല ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നോ?
1: അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചാൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. എ ലോങ് വാക്ക് ടു ഫ്രീഡം, അതാണ് ആ പുസ്തകം. ഞാനിപ്പോ വായിച്ചു തീർത്തതേ ഉള്ളൂ.
2: എങ്ങനെയുണ്ട് പുസ്തകം?
1: നല്ല വായനാനുഭവം സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണത്. അതായത് അന്നത്തെ കാലത്തെ സൗത്ത് ആഫ്രിക്കൻ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് കൂടി വ്യക്തമാക്കുന്ന ഒരു ആത്മകഥ.
2: അപ്പോ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണല്ലേ.
1: ഭാരതത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പോലെ ആഗോളതലത്തിൽ എങ്ങനെയാണ് അത് നടന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ചിത്രം ഇത് സമ്മാനിക്കും.
2: എനിക്ക് മണ്ടേലയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പക്ഷേ വിശദമായിട്ട് ഒരു അറിവില്ല എന്നതാണ് സത്യം.
1: നെൽസൺ മണ്ടേലയുടെ പേര് യഥാർത്ഥത്തിൽ അതല്ല എന്നറിയാമോ?
2: ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര്? അപ്പാർട്ടൈഡിനെതിരെയുള്ള മണ്ടേലയുടെ പോരാട്ടത്തെ കുറിച്ച് വായിച്ചുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ.
1: റോലിഹ, ആ ദേ അവരെത്തിയല്ലോ. ഹരി, വീണ, ഇവിടെ.
3: ട്രെയിൻ ലേറ്റ് ആയിടോ, അതാ വൈകിയത്.
2: ഞങ്ങൾ എത്തിയിട്ട് കുറച്ചു നേരം ആയുള്ളൂ.
4: അല്ല, എന്തായിരുന്നു ഞങ്ങൾ വരുമ്പോ ഇവിടെ ഒരു ചർച്ച?
1: ആ, അത് എന്റെ സെമിനാർ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നെൽസൺ മണ്ടേല, അതാണ് ടോപ്പിക്.
4: മണ്ടേലയാണോ?
3: ജൂലൈ 18 മണ്ടേല ദിനം.
1: അതെ, ജൂലൈ 18 1918 നെൽസൺ മണ്ടേല ജനിച്ചത്.
2: മണ്ടേലയുടെ പേര് അതല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്?
1: യെസ്, അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് റോലിഹ് ലാല മണ്ടേല എന്നാണ്. പിന്നീട് സ്കൂളിൽ വെച്ച അദ്ദേഹത്തിന്റെ അധ്യാപികയാണ് നെൽസൺ എന്ന ഇംഗ്ലീഷ് നാമം അദ്ദേഹത്തിന് നൽകിയത്.
4: അത് ഞാൻ കേട്ടിട്ടുണ്ട്. നെൽസൺ മണ്ടേല തെമ്പു ഗോത്രത്തിലാണ് ജനിച്ചത്. അവരുടെ ഭാഷയായ ഖോസയിലെ പേരാണിത്.
1: അത് തന്നെ. നെൽസൺ മണ്ടേലയുടെ മുതുമുത്തച്ഛൻ ഈ ഗോത്രത്തിന്റെ രാജാവായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പിറന്നു വീണത് രാജകുടുംബത്തിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ക്ലാർക്ക്ബെറി മെത്തഡിസ്റ്റ് ഹൈസ്കൂളിൽ തന്റെ സ്കൂൾ പഠനകാലം ചിലവഴിച്ചു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് ഫോർട്ട് ഹെയറിൽ ബിരുദ പഠനത്തിനായി പോയി.
3: നെൽസൺ മണ്ടേല തന്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചത് ജോഹാനസ്ബർഗിലാണ് എന്ന് വായിച്ചിട്ടുണ്ട്. അത് എങ്ങനെ പിന്നീട് അവിടെ എത്തി?
2: ആ, ഞാനും അത് കേട്ടിട്ടുണ്ട്. അല്ല, എല്ലാവർക്കും ചായ അല്ലേ? ചേട്ടാ, 4 ചായ, ഓരോ സമൂസയും കൂടെ എടുത്തോളൂ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതെ, ജോഹന്നാസ്ബർഗിലാണല്ലോ അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്.
4: ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അതിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്.
2: അതെന്താ?
4: തങ്ങളുടെ പഠനം കഴിഞ്ഞെത്തിയ നെൽസൺ മണ്ടേലയും ബന്ധുവായ ജസ്റ്റിസും അറിയുന്നത് നാട്ടിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചതായിട്ടാണ്. അടുത്ത നിമിഷം തന്നെ അവർ ജോഹന്നാസ്ബർഗിലേക്ക് നാടുവിടുകയായിരുന്നു.
1: അപ്പാർത്തൈഡിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ മണ്ടേല ഒരു കാലത്ത് യൂറോപ്യൻ സാമ്രാജ്യത്വം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമോ?
3: അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
1: തന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കേട്ട കഥകളിലെല്ലാം തങ്ങളുടെ നാട്ടിൽ സാമ്രാജ്യം വളർത്താൻ വന്ന യൂറോപ്യന്മാർ എല്ലാവരും തന്നെ നാടിന്റെ വികസന പ്രതീകങ്ങളായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. കുഞ്ഞു മണ്ടേല അത് വിശ്വസിക്കുകയും ചെയ്തു.

0: സ്കൂൾ കാലത്തും അദ്ദേഹം കേട്ടത് ഇതേ പല്ലവി തന്നെയാണ്. പിന്നീട് ജോഹന്നാൻസ്ബർഗിൽ വെച്ച് കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയത്.
1: ഈ ജോഹന്നാൻസ്ബർഗിൽ വെച്ചല്ലേ അദ്ദേഹം ഒരു ഖനിയിൽ ഗാർഡായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തത്?
2: അതെ, അത് തന്നെ. അവിടെ വെച്ചാണ് വോൾട്ടേർ സിസുലു എന്ന വ്യക്തി നെൽസൺ മണ്ടേലയെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം അവിടെ വെച്ച് അതിന്റെ യൂത്ത് ലീഗ് രൂപീകരിച്ചു.
0: നമ്മൾ നേരത്തെ മണ്ടേല ബിരുദം പഠിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നാൽ അദ്ദേഹം അത് പൂർത്തീകരിച്ചിരുന്നില്ല.
3: ഞാൻ കരുതി അദ്ദേഹം അത് പൂർത്തിയാക്കിയെന്ന്. എന്താണ് മണ്ടേലയ്ക്ക് അത് തീർക്കാൻ സാധിക്കാതിരുന്നത്?
0: അന്ന് ഫോർട്ട് ഹെയർ കോളേജിൽ മോശം ഹോസ്റ്റൽ ഭക്ഷണത്തിന്റെയും സൗകര്യങ്ങളുടെയും പേരിൽ ഒരു സമരം നടക്കുകയും നെൽസൺ മണ്ടേല അതിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ചെയ്തു. ജോഹന്നാസ്ബർഗിൽ വെച്ച് നിയമബിരുദത്തിന് അദ്ദേഹം ചേരുകയുണ്ടായി. എന്നാൽ സർവകലാശാലയിലെ ഏക കർത്തവർഗക്കാരൻ എന്ന നിലയിൽ നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിൽ വർണ്ണവിവേചനത്തിന്റെ കയ്പുനീർ ആദ്യമായി രുചിച്ചു.
1: ഇനി ഈ ചർച്ച ചായ കുടിച്ചുകൊണ്ടാവാം. നെൽസൺ മണ്ടേല തന്റെ സമരമാർഗങ്ങൾ കൂടുതൽ ജനകീയമാക്കിയത്?
2: അതെ, പടിപടിയായിട്ടാണ് അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത്. രാജ്യത്തെ കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വർണ്ണ വിവേചനത്തിനെതിരെ അദ്ദേഹം ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. വെളുത്ത നിറമുള്ള മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഭരണകൂടത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സമരമാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്.
3: ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെ അല്ലേ?
0: യെസ്, അതുതന്നെ. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയുമെല്ലാം അദ്ദേഹത്തിന്റെ സമര പോരാട്ടത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. തനിക്ക് 1953 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് നേരിട്ടപ്പോൾ അദ്ദേഹം എഴുതിയയച്ച നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന തലക്കെട്ടോടുകൂടി വായിക്കപ്പെട്ട സന്ദേശം നെഹ്റുവിൽ നിന്ന് ഉൾക്കൊണ്ട് എഴുതിയതായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ സത്യാഗ്രഹ പാതയും അദ്ദേഹത്തിന്റെ സമര രീതിയിൽ നെൽസൺ മണ്ടേല ഉൾക്കൊണ്ടു.
2: 1953 നെൽസൺ മണ്ടേല വിഖ്യാതമായ ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചു.
3: എന്തായിരുന്നു അത്? പുതിയ സമരങ്ങൾ എന്തെങ്കിലും?
2: സമരങ്ങൾക്ക് അന്നത്തെ കാലത്ത് പഞ്ഞില്ലായിരുന്നു. നിയമസഹായത്തിന് പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നെൽസൺ മണ്ടേലയും തന്റെ സുഹൃത്ത് ഒലിവർ ടാംബോയും ചേർന്ന് രാജ്യത്തെ ആദ്യത്തെ ആഫ്രിക്കക്കാർ മാത്രം നടത്തുന്ന ഒരു വക്കീൽ ഓഫീസ് തുടങ്ങി. കറുത്ത വർഗക്കാർ നേരിട്ടിരുന്ന പോലീസിന്റെ ക്രൂരമായ നടപടികളെ കോടതിയിൽ നേരിടുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം.
1: ഈ 62-64 കാലയളവിൽ അല്ലേ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത്?
0: റോഹിലാല എന്ന ഘോഷ പദത്തിന്റെ അർത്ഥം വരുന്നത് പ്രശ്നക്കാരൻ എന്നാണ്. വർണ്ണത്തിന്റെ പേരിൽ അടിച്ചമർത്തുന്ന സൗത്ത് ആഫ്രിക്കൻ ഭരണകൂടത്തിന് അദ്ദേഹം എന്നും ഒരു പ്രശ്നക്കാരനായിരുന്നു. അഖില പറഞ്ഞ ഈ 1961-62 കാലയളവിൽ അദ്ദേഹം ആഫ്രിക്കൻ ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്ത് കറുത്ത വർഗക്കാരെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി. ഒടുവിൽ 1962 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1963 ഒക്ടോബർ 9 മുതൽ 1964 ജൂൺ 12 വരെ നീണ്ടുനിന്ന കുപ്രസിദ്ധമായ റിവോണിയ വിചാരണയുടെ ആരംഭത്തിൽ നെൽസൺ മണ്ടേല തന്റെ ഭാഗത്തിനു വേണ്ടി 3 മണിക്കൂർ പ്രസംഗിച്ചു.
4: വെളുത്ത വർഗ മേധാവിത്വത്തിനെതിരെ ഞാൻ പോരാടിയിട്ടുണ്ട്. കറുത്ത വർഗക്കാരുടെ മേധാവിത്വത്തിനെതിരെയും ഞാൻ പോരാടിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും പരസ്പര സൗഹാർദ്ദത്തിലും തുല്യ അവസരങ്ങളോടെയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജനാധിപത്യ സ്വതന്ത്ര സമൂഹം എന്ന ആദർശത്തെ ഞാൻ നെഞ്ചോട് ചേർക്കുന്നു. ആ ആദർശം സാക്ഷാത്കരിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അതിനായി എന്റെ ജീവൻ ത്യജിക്കാനും ഞാൻ തയ്യാറാണ്.
2: Prepared to die എന്ന ആ 3 മണിക്കൂർ പോരാട്ട ചരിത്രം ലോകമെമ്പാടും പ്രതിഫലിച്ചു. നെൽസൺ മണ്ടേലയ്ക്ക് 27 വർഷത്തെ കഠിന തടവാണ് ഒടുവിൽ വിധിക്കപ്പെട്ടത്.
1: ഈ കാലയളവിലാണ് അദ്ദേഹം കുപ്രസിദ്ധമായ റോബൻ ഐലൻഡിൽ കിടന്നത്.
3: നമ്മുടെ ആൻഡമാൻ സെല്ലുലാർ ജയിൽ പോലെയാണോ?
2: അതെ, അതുപോലെ തന്നെ. തന്റെ മകൻ വാഹനാപകടത്തിൽ ഈ കാലയളവിൽ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും അദ്ദേഹത്തിന് ഒരു പരോൾ പോലും അനുവദിച്ചില്ല. 1990 വരെ അദ്ദേഹം 3 ജയിലുകളിലായി തന്റെ ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ചു. ഒരു വട്ടം പോലും അദ്ദേഹം തന്റെ സമരങ്ങളുടെ പേരിൽ ഭരണകൂടത്തോട് മാപ്പ് പറഞ്ഞില്ല.
0: ഈ പോരാട്ട വീര്യത്തിന്റെ ഉറച്ച ശബ്ദം ലോകം കേട്ടു. ഒടുവിൽ ആ അപ്പാർത്തിയുടെ ഭരണകൂടം അവിടെ നിലംപൊത്തി. വെളുത്ത വർഗക്കാർക്ക് മാത്രം വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായമായിരുന്നു അന്നുവരെ അവിടെ നിലനിന്നിരുന്നത്. 1994 ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. നെൽസൺ മണ്ടേല ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്തു.
3: 1993 മണ്ടേലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്?
2: അതെ, 1994 മെയ് 10 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ വാക്കു പാലിച്ചുകൊണ്ട് ആദ്യത്തെ ടേമിന് ശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു.
1: അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം കറുത്ത വർഗക്കാർക്കും വെളുത്ത

0: ഹിന്ദുക്കാർക്കും ഒരുപോലെ ജീവിക്കാവുന്ന ഒരു ദക്ഷിണാഫ്രിക്കയായിരുന്നു അല്ലേ?
1: അതെ, തന്റെ പ്രസിഡന്റ് കാലയളവിൽ എല്ലാം തന്നെ അദ്ദേഹം പരിശ്രമിച്ചത് അതിനുവേണ്ടിയായിരുന്നു. 1995 ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്ന റഗ്ബി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും മത്സരിക്കുകയുണ്ടായി. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും രണ്ടു തട്ടിലായിട്ടായിരുന്നു ആ ടീമും രാജ്യവും. എന്നാൽ മണ്ടേല ഒരു ടീം ഒരു രാജ്യം എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ രാജ്യത്തെ അണിനിരത്തി.
0: അവിടെയാണ് വെളുത്ത വർഗ്ഗക്കാരുടെ സ്പ്രിംഗ് ബോക്സ് ജേഴ്സി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം വിജയിച്ച സൗത്ത് ആഫ്രിക്കൻ വെളുത്ത വർഗ്ഗക്കാരനായ ക്യാപ്റ്റന് ട്രോഫി സമ്മാനിച്ചത്. ഒടുവിൽ 2013 December 5 അദ്ദേഹം തന്റെ വസതിയിൽ വെച്ച് മരണമടഞ്ഞു. നെൽസൺ മണ്ടേല ഒരിക്കലും വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള ഒരു ശത്രുതയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സമരത്തിൽ അങ്ങനെ ഒരു വിദ്വേഷം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചതുമില്ല. ഐക്യപ്പെട്ട ഒരു ദക്ഷിണാഫ്രിക്ക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം. ബില്ല് വന്നല്ലോ,
2: 67 രൂപ.
1: ആ 67-നും നെൽസൺ മണ്ടേലയുമായി ഒരു പ്രത്യേകതയുണ്ട്.
2: അതെന്താണ് 67-ഉം മണ്ടേലയും തമ്മിലുള്ള ബന്ധം?
1: 2009 നെൽസൺ മണ്ടേലയുടെ 91-ാം ജന്മദിനത്തോടനുബന്ധിച്ച് മാഡിബ എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെടുന്ന നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിന്റെ 67 വർഷക്കാലം സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടി എന്ന് കണക്കാക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി മണ്ടേല ദിന ക്യാമ്പയിനോടനുബന്ധിച്ച് അന്നേ ദിവസം 67 മിനിറ്റുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കണമെന്ന് ആഹ്വാനം ചെയ്യപ്പെടുകയായിരുന്നു.
0: അതെ, നമുക്ക് എല്ലാവർക്കും നെൽസൺ മണ്ടേല എന്ന ത്യാഗത്തിന്റെ പര്യായമായ ആ മഹാമനുഷ്യയുടെ പാത പിന്തുടർന്നുകൊണ്ട് സാമൂഹിക നീതിക്കായി ശബ്ദിക്കാം.
2: തീർച്ചയായും.
3: നെൽസൺ മണ്ടേലയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം 67 മിനിറ്റ് സമാപിച്ചു. ശബ്ദം നൽകിയവർ ജീവൻ ഷിബു എം ജോസ്, അഖില ബിജി ബാബു, വീണ അശ്വതി എം എസ്, ഹരി ഹരീഷ് മേനോൻ, നെൽസൺ മണ്ടേല രാജേഷ് വിശ്വംവരൻ, രചന നിർവഹണ സഹായം ജെസ്ലോ ഇമാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
4: ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി July 31, 2026.
5: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

1961 നാലാമത് മലയാള സിനിമ ഉമ്മിണിത്തങ്കയിലെ ഗാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ പരമ്പര കടന്നുപോകുന്നത്.

തിരുവിതാംകൂർ രാജഭരണ ചരിത്രത്തിലെ ഒരേടിനെ ഭാവനാപൂർണമായി വികസിപ്പിച്ചെടുത്തതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ആയിരത്തി എഴുന്നൂറ്റി 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജഭരണം ഏൽക്കുന്ന വേളയിൽ രാജാവിന്റെ മക്കളും എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാടമ്പിമാരും ചേർന്ന് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നടത്തിയ ഉപജാപങ്ങളെയും കലാപങ്ങളെയും രാജാവ് മറികടക്കുന്ന ചരിത്ര സന്ദർഭത്തെയാണ് ഈ സിനിമയിലെ ഇതിവൃത്തം അവലംബിച്ചിരിക്കുന്നത്. മരുമക്കത്തായത്തിനു പകരം മക്കത്തായ ദായക്രമം സ്വീകരിക്കണമെന്ന പത്മനാഭൻ രാമൻ തമ്പിമാരുടെ അവകാശവാദത്തെ രാമയ്യൻ ദളവയുടെ കുതന്ത്രങ്ങളിലൂടെയും ചോരപ്പുഴകൾ ഒഴുകിയ യുദ്ധങ്ങളിലൂടെയും മാർത്താണ്ഡവർമ്മ തകർക്കുന്നു. സഹോദരന്മാരായ തമ്പിമാർക്കും കാമുകനായ മാർത്താണ്ഡവർമ്മയ്ക്കുമിടയിൽ പെട്ടുപോകുന്ന ഉമ്മിണിത്തങ്കയുടെ ധർമ്മസങ്കടങ്ങളെയാണ് ഈ ചിത്രം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. ഉമ്മിണിത്തങ്കയായി പത്മിനിയും മാർത്താണ്ഡവർമ്മയായി കൊട്ടാരക്കരയും രാമയ്യൻ ദളവയായി മുത്തയ്യയും പത്മനാഭൻ തമ്പിയായി സത്യപാലും രാമൻ തമ്പിയായി ജി കെ പിള്ളയും ഉമ്മിണിത്തങ്കയുടെ തോഴി ആനന്ദമായി രാഗിണിയും വെള്ളിത്തിരയിലെത്തുന്നു. ചിത്രത്തിൽ നിന്ന് ഒരു വിരഹശോകഗാനം. ഗാനരംഗത്ത് ഉമ്മിണിത്തങ്കയായി പത്മിനി. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

ശാസ്ത്രീയ സംഗീതാടിസ്ഥാനത്തിൽ രാഗഭാവ പ്രാമുഖ്യമുള്ള ഗാനങ്ങൾ ചിട്ടപ്പെടുത്താറുള്ള ദക്ഷിണാമൂർത്തി ആ ശൈലി കൈവെടിഞ്ഞ് ലളിത ഗാനാവിഷ്കാരങ്ങൾക്കായി ഉദ്യമിച്ച ഒരു ചിത്രമാണ് ഉമ്മിണിത്തങ്ക. ആ ജനുസിൽപ്പെട്ട ഒരു ഗാനമാണ് പി ലീല പാടുന്ന ഈ ഗാനം.

0: രാജാധികാരത്തിനു വേണ്ടിയുള്ള വേണാട്ടിലെ യുദ്ധം ഒടുവിൽ ക്രൂരമായ രക്തച്ചൊരിച്ചിലുകൾക്ക് സാക്ഷ്യം വഹിച്ചു. തമ്പിമാരെയും മാടമ്പിമാരെയും വധിച്ച മാർത്താണ്ഡവർമ്മ അവരുടെ സ്ത്രീകളെ തുറയേറ്റി.
1: മാർത്താണ്ഡവർമ്മയായ നാം ഇതിനാൽ വിളംബരം ചെയ്യുകയും വിധിക്കുകയും കൽപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ,
0: ഉമ്മിണി തങ്ക എന്ന ചിത്രത്തിൽ നിന്നുള്ള ശബ്ദപഥം ഇങ്ങനെ.
1: കൽക്കുളം മണ്ഡപത്തും വാതുക്കലായി ഈ പ്രദേശത്ത് കുഴിച്ചു നാട്ടിയിരിക്കുന്ന കഴുകുമരത്തിൽ എട്ട് വീട്ടിൽ പിള്ളമാരെന്നറിയപ്പെടുന്ന എട്ട് പേരെയും അവർ കഴിഞ്ഞു അറിയാതെ ഒത്താശകൾ ചെയ്തിട്ടുള്ളവരെയും രാജ്യത്തിനും രാജാവിനും ദ്രോഹം വരുത്തണമെന്ന് മനസ്സ് വെച്ച് പ്രവർത്തിച്ചിട്ടുള്ള സകലരെയും ഇന്ന് അസ്തമയത്തിന് മുമ്പ് മരിക്കുന്നവരെ തൂക്കിലിടുകയും അവരുടെ ഭാര്യമാരും ആശ്രിതരും കൂടെ താമസിക്കുന്നവരും അടിച്ചു തളിക്കാരുമായ പെൺപിറവികളെ കുട്ടികളടക്കം ഇതിനാൽ തുറകയറ്റി മുക്കുവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്.
0: സഹോദരന്മാർ നഷ്ടപ്പെട്ട ഉമ്മിണിത്തങ്ക കടപ്പുറത്തെ പാറക്കെട്ടുകളിലൂടെ സഹോദരന്മാരെ ഒറ്റിക്കൊടുത്തതിന്റെ കുറ്റബോധത്തോടെ നടന്നു നീങ്ങുമ്പോൾ ആത്മഗതം പോലെ ഒരശരീരി ഗാനം. ഈ ഗാനം എഴുതിയത് അഭയദേവ്, ഗായിക പി ലീല തന്നെ.

കയ്യോടി ശങ്ക വേണ്ടന്റെ പൊന്നെ, ഇരുമയെങ്കിലും നമ്മളൊന്നു തന്നെ. കയ്യോടി ശങ്ക വേണ്ടന്റെ പൊന്നെ, ഇരുമയെങ്കിലും നമ്മളൊന്നു തന്നെ. കയ്യോട് കൈകോർത്തു കൊണ്ടു തന്നെ വരൂ, കയ്യോടെ കൊണ്ടുപോകുന്നു നിന്നെ. കയ്യോട് കൈകോർത്തു കൊണ്ടു തന്നെ വരൂ.

ഇതൊരു മൗലിക ഗാനമാണ്. ഗാനസാഹിത്യത്തിൽ ഇഷ്ടദേവതയ്ക്ക് ഇഷ്ടമായതെല്ലാം അർച്ചന ചെയ്യാമെന്നുള്ള സന്നദ്ധതയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ഇനി ഗാനത്തിലേക്ക്. ഗായിക പി ലീല.

ചിത്രത്തിൽ പി ലീല നയിക്കുന്ന ഒരു നൃത്ത സംഘഗാനമുണ്ട്. സാമാന്യം ദൈർഘ്യമേറിയ ഈ പാട്ട് ഒരു ഓണക്കാലപ്പാട്ടാണ്. മഹാബലി വന്നാലും പുതുമലർക്കളം കണ്ടാലും എന്നിങ്ങനെ തുടങ്ങുന്ന പാട്ട് രാഗിണി പത്മിനിമാർക്ക് നൃത്തമാടാൻ സാധ്യതകൾ തുറന്നിടുന്ന ഒരു ഗാനമാണ്. ഈ ഗാനം ലഭിച്ചിട്ടില്ല. ചിത്രത്തിൽ എസ് ജാനകി പാടുന്ന ഒരു ഹിന്ദി ഭജനുണ്ട്.

രാമവർമ്മ മഹാരാജാവിന്റെ മനസ്സ് തരളിതമാക്കി തീർത്ത ഹിന്ദുസ്ഥാനി പാട്ടുകാരി അഭിരാമം പാടുന്നതായി ചിത്രീകരിച്ച ഈ ഗാനം 1870s പഞ്ചാബിയായ പണ്ഡിറ്റ് ശാരദാറാം ഫില്ലോരി രചിച്ച പ്രശസ്തമായ ഒരു ഭജനാണ്. ചരിത്ര പുരുഷനായ മാർത്താണ്ഡവർമ്മയുടെ കഥ പറയുന്ന ഈ സിനിമയിൽ ഈ ഭജൻ ഉൾപ്പെടുത്തിയതിൽ ഒരു പിശക് സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. മാർത്താണ്ഡവർമ്മ 1706 ജനിച്ച് 1758 നാടു നീങ്ങിയ ഭരണാധികാരിയാണ്. 1706 മുൻപായുള്ള വർഷങ്ങളിൽ 1807 രചിച്ച ഭജൻ പാടുന്നു എന്നതിനർത്ഥം ചലച്ചിത്ര സംവിധായകന് കാലഗണനയിൽ ഗുരുതരമായ പിശക് സംഭവിച്ചു എന്ന് തന്നെയാണ്.

ഇതേ ഭജൻ അല്പസ്വല്പം വ്യതിയാനങ്ങളോടെ 1952 ആനന്ദ്മഠ്, 1970 പുരബ് ഔർ പശ്ചിം എന്നീ ഹിന്ദി ചിത്രങ്ങളിൽ ചേർത്തിട്ടുണ്ട്.

ശക്തമായ സ്റ്റുഡിയോ സംവിധാനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ സ്റ്റുഡിയോ ഉടമകളായ നിർമ്മാതാക്കളുടെ നിർദ്ദേശാനുസരണം അന്യഭാഷാ ഈണങ്ങളെ അനുകരിച്ച് തന്റെ കരിയറിന്റെ ആദ്യഘട്ടത്തിന്റെ പ്രകാശം കെടുത്തിക്കളഞ്ഞ ദക്ഷിണാമൂർത്തി മൗലികമായ സംഗീത സംവിധാനത്തിന്റെ ചാരുതകൾ തിരഞ്ഞുപോകുന്നതിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉമ്മിണിത്തങ്കയിലെ ഗാനനിർവഹണത്തിൽ പ്രകടമാകുന്നു. ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ അടിസ്ഥാനമാക്കി ഗാനനിർവഹണം ചെയ്തു പോന്ന ദക്ഷിണാമൂർത്തി ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീത നിർവഹണത്തിൽ ഉത്തരേന്ത്യൻ രീതികളെയും ഉത്തരേന്ത്യൻ സംഗീതോപകരണങ്ങളെയും അവലംബിക്കുന്നതായി കാണാം.

ഗീതോപദേശ നൃത്തത്തിനുള്ള പശ്ചാത്തല ഗാനം ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ രാഗമാലിക സമ്പ്രദായത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

ചിത്രത്തിൽ നിന്നുള്ള ഒരു തമാശപ്പാട്ടിനും ശീർഷക ഗാനത്തിനും നാടോടി ശൈലിയിലുള്ള ഈണങ്ങളാണ് അദ്ദേഹം കൽപ്പിച്ചിട്ടുള്ളത്. ലളിത സംഗീത മാതൃകകളായി ഏതാനും സോളോ ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. അങ്ങനെ വിഭിന്ന ശൈലികളിലുള്ള മൗലിക ഗാനങ്ങളുമായി പുറത്തിറങ്ങിയ ഉമ്മിണിത്തങ്ക ദക്ഷിണാമൂർത്തിയുടെ ചലച്ചിത്ര സംഗീത ജീവിതത്തിൽ നിർണായകമായ ദിശാവ്യതിയാനത്തിന് നിമിത്തമാകുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1961 അടുത്ത ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഗാനലോക വീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ എണ്ണപ്പുഴുക്കൾ എന്ന കവിത കേൾക്കാം. ആലാപനം വി മധുസൂദനൻ നായർ. രാവിലെ 6:15 അർച്ചന. ഇതിൽ അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി. അല്പസമയത്തിനകം കഥകളി പദങ്ങൾ കേൾക്കാം തിരുവനന്തപുരം.

0: ആകാശവാണി, സമയം 10 മണി.
1: ആകാശവാണി കഥകളി പദങ്ങൾ പാടുന്നത് കലാനിലയം നന്ദകുമാറും സംഘവും. പാലക്കാട് അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം ആട്ടക്കഥയിൽ നിന്നുള്ള ഏതാനും പദങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സന്ദർഭം: കുശലവന്മാർ മാതാവായ സീതാദേവിയോട് വനത്തിൽ സഞ്ചരിക്കുവാൻ അനുമതി വാങ്ങുന്ന രംഗം മുതൽ, അവർ നാടു ചുറ്റി വാൽമീകി മഹർഷിയുടെ തപോവന പരിസരത്തെത്തുന്ന യാകാശത്തെ കാണുന്നു. ലോകത്തിൽ ഏകവീരനായ ശ്രീരാമന തുല്യം മറ്റൊരാളുണ്ടെങ്കിൽ ഈ യാകാശത്തെ പിടിച്ചുകെട്ടണം എന്ന ലിഖിതം കുതിരയുടെ നെറ്റിയിൽ കണ്ടിട്ട് നിസ്സംശയം അതിനെ ബന്ധിക്കണമെന്ന് കുശൻ അഭിപ്രായപ്പെടുന്നു. ഇത് കേട്ട് തപോവനത്തിലുണ്ടായിരുന്ന മുനികുമാരന്മാർ, സാഹസം പ്രവർത്തിക്കരുത്,

യാഗാശ്വത്തെ ബന്ധിക്കുവാൻ കുശൻ ലവനെ ചുമതലപ്പെടുത്തുന്ന രംഗത്തോടുകൂടി ലവണാസുരവധം ആട്ടക്കഥയുടെ ഈ അവതരണം പൂർണ്ണമാകുന്നു. പാടിയത് കലാനിലയം നന്ദകുമാറും സംഘവും.

ആകാശവാണി കണ്ണൂർ, സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാവക്കൂത്ത് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

സല്ലാപം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കടത്തനാടനമ്പാടി. പി ഭാസ്കരൻ്റെ വരികൾ, കെ രാഘവൻ്റെ സംഗീതം.

0: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 47 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം.
1: നമസ്കാരം. കാർഗിൽ വിജയ് ദിവസുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ അധ്യായങ്ങളിലൊന്നാണ് കാർഗിൽ യുദ്ധവും അതിന്റെ വിജയവും. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ പ്രതിരോധ വീര്യം ലോകം മുഴുവൻ കണ്ട സുപ്രധാന ദിനമായിരുന്നു കാർഗിൽ വിജയ് ദിവസ്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ പോലും സമർപ്പിച്ച ധീര ജവാന്മാരുടെ ത്യാഗത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ജൂലൈ 26 രാജ്യമെമ്പാടും കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത്. 1999 നടന്ന കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം കാഴ്ചവച്ച ധീരതയും ആത്മവിശ്വാസവും രാജ്യസ്നേഹവും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ചു. ഇന്ത്യയുടെ പരമാധികാരവും ദേശീയ ഐക്യവും സംരക്ഷിക്കുന്നതിൽ സായുധസേന വഹിക്കുന്ന നിർണായക പങ്കിനെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധം വെറുമൊരു സൈനിക വിജയം മാത്രമായിരുന്നില്ല, അത് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും ജനങ്ങളുടെ ഐക്യത്തിന്റെയും പ്രതീകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിനം ദേശീയ അഭിമാനത്തിന്റെ ദിനമായും യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്ന ദിനമായും മാറിയിരിക്കുന്നു. ഈ വർഷം കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശം

0: ക്ഷമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. യാത്രക്കിടയിൽ റൈഡർമാർ ചണ്ഡി മന്ദിർ യുദ്ധസ്മാരകം, റെസാംഗ്ല യുദ്ധസ്മാരകം, ലേ യുദ്ധസ്മാരകം എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ സൈനിക സ്മാരകങ്ങളിൽ ആദരാഞ്ജലി അർപ്പിക്കും. വീരനാരിമാരുമായി സംവദിക്കുകയും അവരുടെ ധീരതയെയും സഹിഷ്ണുതയെയും ആദരിക്കുകയും ചെയ്യും. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: शौर्य विजय यात्रा और इसका मोटो इस अभियान की आत्मा को अत्यंत सार्थक रूप से व्यक्त करता है. एक यात्रा, एक राष्ट्र और एक सलाम, इससे अधिक सुंदर और सशक्त संदेश शायद कोई और दूसरा नहीं हो सकता है. आज से 27 वर्ष पहले 1999 में भारतीय सेनाओं ने ऑपरेशन विजय के माध्यम से एक नया इतिहास रच दिया. वह केवल एक सैन्य विजय नहीं थी, बल्कि साहस, धैर्य, अनुशासन और अदम्य राष्ट्रभक्ति का एक ऐसा अध्याय था जिसे विश्व की सेनाएं आज भी अध्ययन और सम्मान की दृष्टि से देखती हैं. चुनौती केवल प्राकृतिक नहीं थी, दुश्मन ऊंचाइयों पर बैठा था जबकि हमारे जवानों को नीचे से ऊपर चढ़ते हुए गोलियों और तोपों की भीषण वर्षा के बीच लड़ाई लड़ने थे. लेकिन भारतीय सैनिकों के साहस के आगे हर बाधा यह छोटी बढ़ गई. कैप्टन विक्रम बत्रा, लेफ्टिनेंट मनोज कुमार पांडे और राइफलमैन संजय कुमार और ऐसे असंख्य वीरों के नाम भारत के इतिहास में स्वर्णाक्षरों में अंकित हैं. इस देश की हर पीढ़ी, इस देश का हर नागरिक, राष्ट्र की मिट्टी भी सदैव उन्हें स्मरण रखेगी. शौर्य विजय यात्रा के हमारे ये राइडर्स अगले 13 दिनों में लगभग 1900 किलोमीटर की यात्रा करेंगे. यह केवल दूरी तय करने की यात्रा नहीं होगी, यह इतिहास, त्याग और राष्ट्रभक्ति से संवाद करने की यात्रा होगी. इस अभियान में भारत का उत्तर भी है, दक्षिण भी है, पूरब भी है और पश्चिम भी है. यहाँ सर्विंग ऑफिसर्स भी हैं, यहाँ हमारे सम्मानित वेटरन्स भी हैं और साथ में सिविलियंस भी हैं. भिन्न पृष्ठभूमियां, भिन्न भिन्न भाषाएं, भिन्न परंपराएं, लेकिन तिरंगा एक, राष्ट्र एक और हमारे वीरों के प्रति श्रद्धा एक. मुझे पूरा विश्वास है कि आपकी यह यात्रा देशवासियों, खासकर नौजवानों में राष्ट्रभक्ति की एक नई चेतना जगाएगी. समाज की स्मृति में कारगिल के अमर बलिदानियों को सदैव वह जीवंत रखेगी और आने वाली पीढ़ियों को यह संदेश देगी कि राष्ट्र की स्वतंत्रता और सम्मान की रक्षा केवल सीमाओं पर ही नहीं बल्कि हमारी स्मृतियों और हमारे संस्कारों में भी होती है.
0: ജമ്മു കശ്മീരിലെ ലഡാക്ക് മേഖലയിലുള്ള കാർഗിൽ പ്രദേശം ഭൗമശാസ്ത്രപരമായും സൈനികപരമായും അതീവ പ്രാധാന്യമുള്ള മേഖലയാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപമായതിനാൽ ഈ പ്രദേശം എന്നും സുരക്ഷാപരമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. 1999 ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച ശക്തമായതിനെ തുടർന്ന് ചില ഉയർന്ന സൈനിക പോസ്റ്റുകൾ താൽക്കാലികമായി ഒഴിഞ്ഞിരുന്ന സമയത്താണ് പാകിസ്ഥാന്റെ സൈനികർ ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിയത്. കാർഗിൽ, ദ്രാസ്, ബറ്റാലിക്, ടോളോളിംഗ് തുടങ്ങിയ ഉയർന്ന മലനിരകളിലെ തന്ത്രപ്രധാനമായ കൊടുമുടികൾ അവർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. ഈ നുഴഞ്ഞുകയറ്റം കണ്ടെത്തിയ ഇന്ത്യൻ സൈന്യം സാഹചര്യം അതീവ ഗൌരവത്തോടെ വിലയിരുത്തുകയും തുടർന്ന് ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക ദൌത്യം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയും ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിൽ കരസേനയ്ക്ക് പിന്തുണ നൽകി. കാർഗിൽ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ദുഷ്കരമായ ഭൂപ്രകൃതിയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 16,000 മുതൽ 18,000 അടി വരെ ഉയരമുള്ള മഞ്ഞുമലകളിലായിരുന്നു യുദ്ധം നടന്നത്. ഓക്സിജന്റെ കുറവ്, അതിശൈത്യം, കുത്തനെയുള്ള പാറകൾ, പ്രതികൂല കാലാവസ്ഥ എന്നിവ സൈനികരുടെ മുന്നേറ്റത്തെ ഏറെ ദുഷ്കരമാക്കി. ശത്രുക്കൾ ഉയർന്ന മലമുകളിൽ നിന്ന് ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈനികർ താഴെ നിന്ന് കുത്തനെയുള്ള മലകയറി മുന്നേറേണ്ടി വന്നു. ഇത് അതീവ പ്രയാസകരമായിരുന്നു. എന്നിരുന്നാലും അസാധാരണമായ ധൈര്യവും പരിശീലനവും ആത്മവിശ്വാസവും കൈമുതലാക്കി ഇന്ത്യൻ സൈന്യം ഓരോ കൊടുമുടിയും തിരിച്ചുപിടിച്ചു. കാർഗിൽ യുദ്ധത്തിന് 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. ദേശീയപാത 1A ലക്ഷ്യം വയ്ക്കുന്ന പോസ്റ്റുകൾ പാക് സൈന്യം കൈവശം

0: പ്പെടുത്തി എന്നതാണ് ആദ്യഘട്ടം. ഇന്ത്യൻ സൈന്യം നുഴഞ്ഞുകയറ്റം കണ്ടെത്തി പ്രതികരിക്കാൻ സൈനിക നീക്കങ്ങൾ നടത്തിയെന്നത് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം ഇന്ത്യൻ സൈന്യം നടത്തിയ കനത്ത തിരിച്ചടിയും പോസ്റ്റുകളുടെ വീണ്ടെടുക്കലും പാക് സൈന്യത്തിന്റെ തിരിച്ചുപോക്കുമാണ്. കാർഗിൽ യുദ്ധം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടന്ന യുദ്ധങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർ കാഴ്ചവച്ച ധീരത ചരിത്രത്തിൽ എക്കാലവും സുവർണലിപികളിൽ രേഖപ്പെടുത്തും. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച അനേകം ധീരജവാന്മാർ ഈ യുദ്ധത്തിൽ വീരമൃത്യുവരിച്ചു. ക്യാപ്റ്റൻ വിക്രം ബത്ര, ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ, ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ്, റൈഫിൾമാൻ സഞ്ജയ് കുമാർ തുടങ്ങിയ നിരവധി സൈനികർ അസാധാരണമായ ധീരത പ്രകടിപ്പിച്ചു. ഇവരിൽ പലർക്കും രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര ഉൾപ്പെടെയുള്ള ധീരതാ പുരസ്കാരങ്ങൾ ലഭിച്ചു. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ഏ ദിൽ മാങ്കേ മോർ എന്ന വിജയഘോഷം ഇന്നും ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായി ഓർമ്മിക്കപ്പെടുന്നു. ഓരോ സൈനികന്റെയും ത്യാഗവും ആത്മസമർപ്പണവും രാജ്യസ്നേഹവും ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. മലയാളിയായ തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി ക്യാപ്റ്റൻ ജെറി പ്രേംരാജും വീരമൃത്യു വരിച്ച സൈനികരിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്താണ് കാർഗിലിൽ ഓരോ സൈനികനും പോരാടിയതെന്ന് ഡിഫൻസ് സ്പെഷ്യലിസ്റ്റ് കേണൽ എസ് ഡിന്നി ആകാശവാണിയോട്.
1: കാർഗിൽ വിജയ ദിവസം വെറും ഒരു രാജ്യത്തിന് വേണ്ടി ബലിദാനം നൽകിയ സൈനികരെ ഓർക്കുക അല്ലെങ്കിൽ രാജ്യത്തിന്റെ സൈന്യത്തിനെ ഓർക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമല്ല, ഏകദേശം ഒരു 27 വർഷമായി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഇതൊന്നും നേരിട്ട് കണ്ടു കാണില്ല ഒരിക്കലും. അവർ ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും അവർ പല കാര്യങ്ങളും കാണുന്നത്. പക്ഷെ ഒരു കാലത്ത് രാജ്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു യുദ്ധം നടന്നിരുന്നു, ഇങ്ങനെയൊക്കെ മലകളിലെ മുകളിൽ പോയി അവിടെ ഒളിച്ചിരുന്ന പാകിസ്ഥാനി സൈനികരുടെയും അതുപോലെ തന്നെ ഭീകരവാദികളെയും അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി, അവിടെ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി വലിയൊരു ത്യാഗം ചെയ്തു എന്ന് നമ്മൾ മറക്കരുത്. കാരണം എക്കാലവും നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന വലിയ ശക്തികളുണ്ട്. അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ കാര്യങ്ങളല്ല, പണ്ട് തൊട്ടേ ഉള്ള ഒരു രീതിയാണ് ഭാരതത്തിനെ തകർക്കുക, ഭാരതത്തിനെ ഇല്ലാതാക്കുക, ഭാരതത്തിനെ പല വിഭാഗത്തിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ വിജയ് ലോഞ്ച് ചെയ്തതും അവിടെ നമ്മൾ ഓപ്പറേഷൻ ചെയ്തതും. അപ്പം ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടുള്ളത്, നമ്മളെ രാജ്യം എക്കാലത്തും വലിയ വില കൊടുത്തിട്ടാണ് ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെയും സമാധാനമായിട്ട് നമ്മളെ വീടുകളിൽ കിടന്ന് ഉറങ്ങുകയും നമ്മൾ പഠിക്കുകയും നമ്മൾ ജോലിക്ക് പോവുകയും നമ്മൾ ഫുട്ബോൾ കാണുകയും വേൾഡ് കപ്പ് കാണുകയും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ സൈന്യത്തിൻ്റെ ഓരോ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ധാരാളം ആളുകളുണ്ട്. അവർ അവരുടെ ജീവിതം, അവരുടെ കുടുംബം ഇതെല്ലാം വിട്ടിട്ടാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെങ്കിലും പ്രത്യേകിച്ച് പുതിയ തലമുറ വളരെ സ്മാർട്ടായിട്ടുള്ള തലമുറയാണ്, വളരെ രാജ്യത്തിനോടുള്ള സ്നേഹമുള്ള തലമുറയാണ്. ആ തലമുറയോട് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് തോന്നുന്നു കാർഗിൽ വിജയ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: 1999 മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുനിന്ന സൈനിക നടപടികളിലൂടെ ഇന്ത്യൻ സൈന്യം ക്രമേണ അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചു. ടോളോളിംഗ്, ടൈഗർ ഹിൽ, 0.4875, ബറ്റാലിക് തുടങ്ങിയ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലായി. 1999 ജൂലൈ 26 കാർഗിൽ മേഖലയിലെ എല്ലാ പ്രധാന അധിനിവേശ കേന്ദ്രങ്ങളിൽ നിന്നും ശത്രുക്കളെ പൂർണ്ണമായും പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. ഇതോടെയാണ് ഓപ്പറേഷൻ വിജയ് വിജയകരമായി പൂർത്തിയായത്. ഈ ചരിത്ര വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസായി ആചരിക്കുന്നത്. രാജ്യമെമ്പാടും കാർഗിൽ വിജയ് ദിവസ് വിവിധ പരിപാടികളോടെയാണ് ആചരിക്കുന്നത്. ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ വാർ മെമ്മോറിയലിൽ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും പൊതുജനങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും. സ്കൂളുകളിലും കോളേജുകളിലും ലേഖനരചന, പ്രസംഗ മത്സരം, ക്വിസ്, ദേശഭക്തി ഗാനങ്ങൾ, പ്രദർശനങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിലൂടെ യുവജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയബോധവും വളർത്തുകയാണ് ലക്ഷ്യം. കാർഗിലിൽ നമ്മൾ യുദ്ധം ജയിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് സത്യം, അച്ചടക്കം, കരുത്ത് എന്നിവയുടെ അവിശ്വസനീയമായ ഒരു മാതൃകയാണ് ലോകത്തിനു മുന്നിൽ കാഴ്ചവച്ചതെന്ന് 2024 കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യവും പോരാട്ടവീര്യവും രാജ്യം സ്മരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: കാർഗിൽ വിജയ് ദിവസ് ഹമേ ബതാതാ ഹൈ കി രാഷ്ട്ര കേ ലിയേ ദിയേ ഗയേ ബലിദാൻ അമർ ഹോതേ തീൻ മഹീനേ വർഷ് സദിയാ ഗുസർതേ ഹൈ. सर्दियां भी गुजरती है, मौसम भी बदलते हैं, लेकिन राष्ट्र की रक्षा के लिए अपनी जान की बाजी लगाने वालों के नाम अमिट रहते हैं. ये देश हमारी सेना के पराक्रमी महानायकों का सदा सर्वदा ऋणी है. ये देश उनके प्रति कृतज्ञ है.
0: കാർഗിൽ യുദ്ധത്തിലൂടെ അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത രാജ്യം തിരിച്ചറിഞ്ഞു. ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ഉപഗ്രഹ സാങ്കേതിക വിദ്യ, ഡ്രോണുകൾ, മികച്ച ആശയവിനിമയ സംവിധാനങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള ആയുധങ്ങൾ എന്നിവയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമായി. യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുകയും സൈനിക പരിശീലനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ നിക്ഷേപം നടത്തുകയും ചെയ്തു. ഉയർന്ന പ്രദേശങ്ങളിലെ സൈനിക വിന്യാസം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ദേശീയ സുരക്ഷാ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു. ഇന്ന് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ പാതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ തദ്ദേശീയ ആയുധങ്ങളും മിസൈലുകളും പ്രയോഗിച്ച് ശത്രുക്കളുടെ താവളങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചത് ഇതിനുദാഹരണമാണ്. കാർഗിൽ യുദ്ധം സായുധ സേനകളുടെ പരസ്പര ഏകോപനത്തിന്റെയും മികച്ച രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെയും അനിവാര്യതയും എടുത്തുകാട്ടി. കാർഗിൽ വിജയ് ദിവസ് വെറും ചരിത്ര സ്മരണയല്ല, അത് യുവജനങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. രാജ്യസ്നേഹം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിലൂടെയും പ്രകടമാക്കേണ്ടതാണെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ധൈര്യം, അച്ചടക്കം, ആത്മവിശ്വാസം, ത്യാഗസന്നദ്ധത എന്നിവയാണ് കാർഗിൽ യുദ്ധം യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങൾ. സുരക്ഷിതവും ശക്തവുമായ ഇന്ത്യയുടെ അടിത്തറ സായുധസേനയുടെ അർപ്പണബോധവും ജനങ്ങളുടെ ഐക്യവുമാണെന്ന് കാർഗിൽ വിജയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തുസൂക്ഷിക്കുന്ന ഓരോ സൈനികനും രാജ്യത്തിന്റെ അഭിമാനമാണ്. അവരുടെ ത്യാഗത്തെ ആദരിക്കുകയും ദേശീയ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ പൌരന്റെയും കടമ. കാർഗിൽ വിജയ് ദിവസുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
3: ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.